സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ചാർട്ടുകൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. 2025 ആണ്ടിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തെയായിരിക്കും ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരിക. കോളേജ് ബിരുദങ്ങൾ, 9 മണി മുതൽ 5 മണി വരെയുള്ള സ്ഥിരം ഓഫീസുകൾ, ദീർഘകാല പെൻഷൻ പദ്ധതികൾ തുടങ്ങിയ പരമ്പരാഗത ജീവിത വിജയ അടയാളങ്ങൾക്കൊന്നും തന്നെ ഭാവിയിൽ സാമ്പത്തിക ഭദ്രതയോ സുരക്ഷിതമായൊരു കരിയറോ ഉറപ്പു നൽകാൻ കഴിഞ്ഞെന്നു വരില്ല. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ലോകത്തെ വിജയകരമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിനായി ചെറുപ്പം മുതൽക്കേ അവരിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് അഥവാ അഡാപ്റ്റബിലിറ്റി, വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ്, സ്വയം പഠിക്കാനുള്ള താൽപര്യം അഥവാ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്നിവ വളർത്തിയെടുക്കേണ്ടതുണ്ട്. മസ്തിഷ്ക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കുട്ടിക്കാലത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന തലച്ചോറിന് ഉയർന്ന തോതിൽ പ്ലാസ്റ്റിസിറ്റി അഥവാ മാറ്റിമറിക്കപ്പെടാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ടുതന്നെ ചെറുപ്പകാലത്ത് രൂപപ്പെടുന്ന ശീലങ്ങളും ചിന്താഗതികളും കഴിവുകളുമെല്ലാം അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈകാരികവും സാമൂഹികവുമായ ശേഷികളെ നിർണായകമായി സ്വാധീനിക്കും. പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും സ്വയം പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്താനും അനിശ്ചിതാവസ്ഥകളെ നേരിടാനും ചെറുപ്പത്തിലെ പ്രോത്സാഹനം ലഭിക്കുന്ന കുട്ടികളിൽ മികച്ച എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും പ്രതിരോധ ശേഷിയും സർഗാത്മകതയും വളർന്നുവരുന്നു. അതിവേഗം മാറുന്ന ഈ ലോകത്ത് മുന്നേറാൻ ഈ ഗുണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രധാനമായും 3 മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. കാണാതെ പഠിക്കുന്ന രീതികൾക്ക് പകരം അനുഭവങ്ങളിലൂടെയുള്ള പഠനത്തിലൂടെ കുട്ടികളിൽ ജിജ്ഞാസ വളർത്തുക. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുകൾ പഠിപ്പിക്കുക. വ്യക്തമായ വെല്ലുവിളികളെയും കാഴ്ചപ്പാടുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണവ. സ്വയം തിരഞ്ഞെടുക്കുന്ന പ്രോജക്റ്റുകൾ ചെയ്യാനും മൈൻഡ്ഫുൾനെസ് അഥവാ തത്സമയ ഏകാഗ്രത പരിശീലിക്കാനും സർഗാത്മകമായി പ്രശ്നങ്ങളെ സമീപിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ തലച്ചോറിൽ നവീകരണത്തിനും വഴക്കത്തിനും ആവശ്യമായ നാഡീവ്യൂഹ ഘടന രൂപപ്പെടാൻ സഹായിക്കും. പരമ്പരാഗതമായ മാർക്ക് ലിസ്റ്റുകൾക്കും അക്കാദമിക വിജയങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇത്. ഭാവിയുടെ തൊഴിൽ മേഖലകളും സാമ്പത്തിക സുരക്ഷിതത്വ മാനദണ്ഡങ്ങളും എത്രത്തോളം മാറിയാലും തളർന്നു പോകാതെ പിടിച്ചു നിൽക്കാൻ കുട്ടികൾക്കാവശ്യമായ മാനസികവും വൈകാരികവുമായ ആയുധങ്ങളാണ് ഇത് പകർന്നു നൽകുന്നത്. ഇത്തരമൊരു അടിത്തറ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ വരാനിരിക്കുന്ന അനിശ്ചിതാവസ്ഥകളെ ധീരമായി നേരിടാനും പുതിയ അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്താനും ജീവിതത്തിലുടനീളം തങ്ങളുടെ മാനസികാരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താനും അവർക്ക് സാധിക്കും. ആധുനിക കുട്ടികളുടെ തലച്ചോറിന്റെ വികാസവും ഭാവിയുടെ ആവശ്യങ്ങളും മുൻനിർത്തി ചിന്തിക്കുമ്പോൾ പരമ്പരാഗതമായ ഹോംവർക്ക് രീതികൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുന്നത്. ന്യൂറോസയൻസ് പ്രകാരം വികസിച്ചുകൊണ്ടിരിക്കുന്ന മസ്തിഷ്കത്തിന് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും സർഗാത്മകമായി ചിന്തിക്കാനും മതിയായ വിശ്രമവും കളികളും ആവശ്യമാണ്. എന്നാൽ സ്കൂൾ സമയത്തിന് ശേഷവും മണിക്കൂറുകൾ

മണിക്കൂറുകളോളം നീളുന്ന ഹോംവർക്കുകൾ, കുട്ടികളിൽ കടുത്ത മാനസിക സമ്മർദ്ദവും മടുപ്പും മാത്രമാണ് സമ്മാനിക്കുന്നത്. കാണാതെ പഠിക്കാനും എഴുതി നിറയ്ക്കാനും നൽകുന്ന ഇത്തരം യാന്ത്രികമായ ജോലികൾ കുട്ടികളുടെ ജിജ്ഞാസയെയും സ്വയം പഠിക്കാനുള്ള താൽപര്യത്തെയും നശിപ്പിക്കുകയും ഭാവിയുടെ അനിവാര്യതകളായ വൈകാരിക ബുദ്ധിയും പൊരുത്തപ്പെടാനുള്ള കഴിവും വികസിക്കേണ്ട സമയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറം പഠനത്തെ ഒരു ഭാരമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഹോംവർക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പകരം കുട്ടികൾക്ക് അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പ്രായോഗികമായ അനുഭവങ്ങളിലൂടെ പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് ഭാവിയുടെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കാനുള്ള ശരിയായ വഴി. നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ഓർക്കുക, അതൊരു ന്യൂ ജനറേഷൻ സ്കൂളല്ല. കുട്ടിയുടെ മാനസികാവസ്ഥ ആ സ്കൂളിൽ പൊരുത്തപ്പെടുകയില്ല. അവിടെ കുട്ടിക്ക് പരുവപ്പെടേണ്ടതായി വരും. ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? കുട്ടികളെ ജെൻസി, ആൽഫ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ തലച്ചോറിന്റെ രീതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ അവരുടെ തലച്ചോറിന്റെ രീതികൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണോ നമ്മൾ നൽകുന്നത്? ഇന്നും 10 പരീക്ഷയും അതിലേറെ ടെസ്റ്റ് പേപ്പറുകളും വച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയേക്കാൾ വലിയ മാനസിക പീഡനം വേറെ ഇല്ല എന്നോർക്കണം. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഒരു കുട്ടിയോട് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ജോലി കിട്ടാനാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുന്നതിനേക്കാൾ മഹത്തരം വേറെയില്ല എന്നാണ് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സ്കൂളുകൾ പെടുന്ന പാട് കണ്ടിട്ടുണ്ടോ? എല്ലാത്തിനും A+ കിട്ടാത്ത കുട്ടി വെറും വാഴയാണെന്ന് പറയുന്ന അധ്യാപകർ വരെയുണ്ട്. ജീവിതത്തിന്റെ നല്ല പ്രായം മുഴുവൻ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്ന മനുഷ്യജീവികളുള്ള രാജ്യമാണ് നമ്മുടേത്. എൻട്രൻസ് പരീക്ഷകളുടെ ലക്ഷ്യം തന്നെ ഒപ്പമുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാമെന്നതാണ്. അവിടെ അഭിരുചിയുമില്ല, മനോഭാവവുമില്ല. എങ്ങനെയും എൻട്രൻസ് പാസ്സാവണം. എന്റെ കുട്ടി നീറ്റ് പാസ്സായ വിവരം മാലോകരെ അറിയിക്കാൻ ഫ്ലക്സ് ബോർഡ് വയ്ക്കണം. ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള മത്സരങ്ങൾ, എന്തൊക്കെയോ നേടി എന്ന അവകാശപ്പെടലുകൾ, എങ്ങനെയെല്ലാം മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർപിരിക്കാം എന്ന ചിന്തകളാണ് എവിടെയും. എന്നിട്ട് പറയുന്നത് എന്താ? അയ്യോ, ലോകം കെട്ടുപോയേ എന്ന്. അതേതാണ്ട് ഇതുപോലെ എന്നറിയുമോ? ചെറുപ്പക്കാര് പിള്ളേരിൽ നിന്ന് സിഗരറ്റ് വലിച്ച് തള്ളുന്നത് കണ്ട. ഇങ്ങനെ പോയാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ പറയുന്ന മാമന്റെ കടയില് സിഗരറ്റിന്റെ ഞെരിച്ച കച്ചവടമാണ് എന്ന കാര്യവും മറന്നുപോകരുത്. മുതിർന്ന ഒരാൾക്കും അവരുടെ കടയിലെ സിഗരറ്റ് കച്ചവടം നിർത്താൻ വയ്യ. പക്ഷേ പിള്ളേര് വലിച്ച അത് കുറ്റം. അതുപോലെ ഉള്ള ജാതിയും മതവും എല്ലാം കുട്ടികളുടെ ഉള്ളിൽ കുത്തിത്തിരികും. എന്നിട്ട് അയ്യോ, ഈ നാട് നന്നാവൂലേ എന്ന് പറഞ്ഞ് വിലപിക്കും. കുട്ടികളുടെ അഭിരുചി നോക്കാതെ എങ്ങനെയാണ് അവരെ ഓരോന്ന് പഠിപ്പിക്കുന്നത്? അങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ അത് എത്ര വിവരം കേട്ട രീതിയായിരിക്കും എന്നോർത്തു നോക്കൂ. ചുമ്മാതല്ല അങ്ങ് ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ രീതികളെ സർവ്വ ആദരത്തോടെ നമ്മൾ നോക്കിക്കാണുന്നത്.

മറ്റൊരു കാര്യം നിങ്ങൾക്കറിയുമോ? മിക്ക പരീക്ഷകളുടെയും ആത്യന്തിക ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി പല അടവുകളും അധികൃതർ പ്രയോഗിക്കും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാവുക എന്നത് അവരുടെ അവകാശമാണ്. അത് നൽകേണ്ടത് സ്റ്റേറ്റാണ്. പൂർണമായും സൗജന്യമായി വേണം അത് ലഭ്യമാക്കേണ്ടത്. എന്തൊക്കെ ഫീയാണ് പല സർവകലാശാലകളും കുട്ടികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്! ആൾദൈവങ്ങൾ നടത്തുന്ന കോളേജുകളിലും ഫീസിനാണ് പ്രാധാന്യം എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ കുരുന്നുകളാണ് എന്ന് കണ്ണീർ വാർക്കുന്ന ഇവർക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകാൻ ദൈവവിളി ഉണ്ടാകാത്തതിന്റെ പൊരുൾ എന്താണ് എന്ന് ഇന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല തന്നെ. പരമ്പരാഗത ശൈലികൾ വലിച്ചെറിയാതെ എങ്ങനെയാണ് ഒരു രാഷ്ട്രം വികസിതമാകുന്നത്? ഈ പാരമ്പര്യത്തെയും ചുമന്ന് ഇങ്ങനെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് മതാധിപത്യത്തിന്റെയും രാജാധിപത്യത്തിന്റെയും പരിണിത ഫലമാണ്. നോക്കൂ, ലോകം മാറുകയാണ്. പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളുടെ ചുവരുകൾ അതിവേഗം ഇടിഞ്ഞു വീഴുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻപ് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമായിരുന്ന വലിയ അക്കാദമിക ബിരുദങ്ങളും മാസാവസാനം കൃത്യമായി ശമ്പളം നൽകിയിരുന്ന സ്ഥിരം ഓഫീസുകളും വാർദ്ധക്യകാലത്തെ താങ്ങി നിർത്തിയിരുന്ന പെൻഷൻ പദ്ധതികളുമെല്ലാം ഇന്ന് കേവലം ഭൂതകാല സ്മരണകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകളും വിപണിയിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും തൊഴിലിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുമ്പോൾ പഴയ ചിന്താഗതികളിൽ ഉറച്ചു നിൽക്കുന്നത് വരും തലമുറയുടെ ഭാവിയെ ഇരുട്ടിലാക്കാൻ മാത്രമേ ഉപകരിക്കൂ. മാറുന്ന ലോകത്തിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കണമെങ്കിൽ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ രീതികളോടുള്ള നമ്മുടെ അന്ധമായ ആഭിമുഖ്യം അവസാനിപ്പിച്ചേ മതിയാവൂ. ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്നത് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ല, മറിച്ച് പുതിയൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ്. ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി മാത്രം കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പഴയ രീതി ഇനി നടപ്പില്ല. കാരണം ഇന്ന് നിലവിലുള്ള പല തൊഴിലുകളും അടുത്ത 10 or 15 വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതായേക്കാം. അതുകൊണ്ട് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് പിന്നാലെ മാത്രം ഓടാൻ കുട്ടികളെ നിർബന്ധിക്കാതെ ഡിജിറ്റൽ സാക്ഷരത, പ്രശ്നപരിഹാര ശേഷി, സംരംഭകത്വ മനോഭാവം എന്നിവ വളർത്തിയെടുക്കാനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. എങ്കിൽ മാത്രമേ സ്ഥിരമായൊരു ഓഫീസോ ബോസോ ഇല്ലാത്ത പൂർണമായും സ്വതന്ത്രമായ ഗിഗ് എക്കണോമി പോലുള്ള ഭാവിയുടെ തൊഴിൽ വിപണിയിൽ നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി ഒരിടം കണ്ടെത്താൻ സാധിക്കൂ. പരമ്പരാഗതമായ 8 മണിക്കൂർ സ്ഥിരം ജോലികൾക്ക് പകരം താൽക്കാലികവും സ്വതന്ത്രവുമായ കരാറടിസ്ഥാനത്തിലുള്ള തൊഴിൽ രീതികൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആധുനിക സാമ്പത്തിക വ്യവസ്ഥയാണ് ഗിഗ് എക്കണോമി. ഇതിൽ വ്യക്തികൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മാത്രം ജീവനക്കാരായി മാറാതെ ഫ്രീലാൻസർമാരായോ സ്വതന്ത്ര കരാറുകാരായോ തങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് വിവിധ പ്രോജക്റ്റുകൾ ഒരേ സമയം ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വളർച്ചയോടെയാണ് ഈ മേഖലയ്ക്ക് ആഗോളതലത്തിൽ ഇത്രയധികം സ്വീകാര്യത ലഭിച്ചത്. ഒരു പ്രത്യേക ഓഫീസിലോ സമയപരിധിക്കുള്ളിലോ ഒതുങ്ങാതെ സ്വന്തം താൽപര്യപ്രകാരം എപ്പോൾ എവിടെ ഇരുന്ന് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും വഴക്കവും ഇത് തൊഴിലാളികൾക്ക് നൽകുമ്പോൾ സ്ഥിരമായ ആനുകൂല്യങ്ങളോ ദീർഘകാല പെൻഷൻ സുരക്ഷിതത്വമോ ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തെ കൂടിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. മാറിയ ലോകത്ത് കഴിവും വൈദഗ്ധ്യവുമുള്ള യുവതലമുറയ്ക്ക് തങ്ങളുടെ കരിയർ സ്വന്തമായി രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ചാലകശക്തിയായി ഗിഗ് ഇക്കണോമി ഇന്ന് മാറിക്കഴിഞ്ഞു എന്ന് മറന്നു പോകരുത്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, ഈ ഗിഗ് ഇക്കണോമിയെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത ജനപ്രതിനിധികൾ വരെയുണ്ട്. അവർക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കാനാവുക? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ പണ്ടേ ഇങ്ങനെയാണ് എന്ന് പറയുന്നവരെക്കുറിച്ച് എന്തു പറയാനാണ്? പാരമ്പര്യത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് പണ്ടുമുതലേ മാറ്റങ്ങളെ ഭയമാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ് വരും തലമുറയിൽ നമ്മൾ ആദ്യം രൂപപ്പെടുത്തേണ്ടത്. പരാജയങ്ങളെ തകർച്ചയായി കാണാതെ പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളായി കാണാൻ അവരെ പഠിപ്പിക്കണം. സുരക്ഷിതമായൊരു തണൽ മരത്തിന് കീഴിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഏത് കൊടുങ്കാറ്റിലും പൊരുതി നിൽക്കാൻ കെൽപ്പുള്ള ആത്മവിശ്വാസമാണ്
അവർക്ക് നൽകേണ്ടത്. കാലം മാറുമ്പോൾ കോലം മാറാൻ മടിക്കുന്നവരാണ് ചരിത്രത്തിൽ എപ്പോഴും പിന്നിലായി പോയിട്ടുള്ളത്. അതുകൊണ്ട് പഴകിയ സുരക്ഷിതത്വ ബോധത്തിന്റെ തടവറകളിൽ നിന്ന് വരും തലമുറയെ മോചിപ്പിച്ച് ഭാവിയുടെ അനന്തമായ സാധ്യതകളിലേക്ക് ധീരമായി ചുവടുവെക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു സമൂഹം എന്ന നിലയിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വിഷാദത്തിന്റെ ശൈത്യഘട്ടങ്ങളിൽ ആര് വിളിച്ചാലും ഉണരാത്ത വിധം മറഞ്ഞുപോകും മൗനത്തിലേക്ക് ആണ്ടുകുറുകുമ്പോൾ എവിടെ നിന്നോ കേൾക്കുന്നൊരു വാക്ക്, ചിലപ്പോൾ ഒരു വാക്യം, സടകുടഞ്ഞുണർന്ന് ഉന്മത്തമായ ഭൂമിയിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന വസന്ത സ്പർശം. വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! പ്രചോദനത്തിന്റെ തീയാളും വെയിൽ, പ്രജ്ഞയുണർത്തും ചന്ദന ചിറകുകൾ, വാക്കുകൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം തളിരില്ല.
1: വാക്കുകൾക്ക് വെടിയുണ്ടേക്കാൾ വേഗതയുണ്ട് എന്ന് പറയാറുണ്ട്. ഭക്ഷണത്തിൽ വിഷം കലർന്നാൽ ശരീരം അത് പുറന്തള്ളാൻ ശ്രമിക്കും, അല്ലെങ്കിൽ വൈദ്യസഹായം തേടാം. എന്നാൽ ഒരാളുടെ കാതിലേക്ക് പകർന്നു നൽകുന്ന നെഗറ്റീവ് ചിന്തകളും തെറ്റായ വിവരങ്ങളും അത്ര പെട്ടെന്ന് ചികിത്സിച്ചു മാറ്റാനാവില്ല. നാം കേൾക്കുന്ന ഓരോ വാക്കും തലച്ചോറിലെ ന്യൂറോണുകളെ ഉത്തേജിപ്പിക്കുന്നു. സ്നേഹമുള്ള വാക്കുകൾ ഓക്സിറ്റോസിൻ ഉത്പാദിപ്പിക്കുമ്പോൾ കുത്തുവാക്കുകളും ഭീഷണികളും തലച്ചോറിലെ ഭയത്തിന്റെ കേന്ദ്രമായ അമിഗ്ഡലയെ സജീവമാക്കുന്നു. ഇത് കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ വർദ്ധിപ്പിക്കുകയും നമ്മുടെ ചിന്താശേഷിയെ തളർത്തുകയും ചെയ്യുന്നു. ഭക്ഷണത്തിലെ വിഷം രക്തത്തിലാണെങ്കിൽ വാക്കുകളിലെ വിഷം നമ്മുടെ ബോധ മനസ്സിലാണ് കലരുന്നത്. ശാരീരികമായ മുറിവുകൾ മരുന്നുകൊണ്ടുടങ്ങും. എന്നാൽ അപവാദം, പരിഹാസം, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ എന്നിവ ഏൽപ്പിക്കുന്ന മുറിവുകൾ കാലങ്ങളോളം നിലനിൽക്കും. ഇത് വ്യക്തിയുടെ ആത്മവിശ്വാസം തകർക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ചെറുപ്പത്തിൽ കാതുകളിൽ കേൾക്കുന്ന നെഗറ്റീവ് കാര്യങ്ങൾ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ആഴത്തിൽ പതിയുകയും പിന്നീട് അവരുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിനെ തന്നെ മാറ്റുകയും ചെയ്യുന്നു. ഇതിന് മരുന്നുകളെക്കാൾ ഉപരിയായി ദീർഘകാലത്തെ കൗൺസിലിംഗും പോസിറ്റീവ് റീഫ്രെയിമിംഗും ആവശ്യമാണ്. മറ്റുള്ളവരെക്കുറിച്ച് മോശമായി പറയുക, അപവാദം പ്രചരിപ്പിക്കുക, ഒരാളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന രീതിയിൽ സംസാരിക്കുക എന്നിവയെല്ലാം കാതിലെ വിഷം വിളമ്പലാണ്. ഇത്തരക്കാർ ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയോ സമൂഹത്തെയോ തകർക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഇതിനെ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് മനഃശാസ്ത്രത്തിൽ പറയുന്നു. തന്നെക്കുറിച്ച് തന്നെ സംശയമുണ്ടാക്കുന്ന രീതിയിൽ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അത് ഒരു വ്യക്തിയുടെ മാനസിക നില തെറ്റിക്കാൻ തന്നെ കാരണമാകും. മെന്റൽ ഫിൽട്ടറിംഗ് ആണ് ആദ്യ വഴി. കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക. ആവശ്യമില്ലാത്തതും വിഷലിപ്തവുമായ സംസാരങ്ങളെ അപ്പോൾ തന്നെ തള്ളിക്കളയുക. അടുത്ത ഘട്ടം സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ്. നെഗറ്റീവ് വാർത്തകളും ഗോസിപ്പുകളും മാത്രം പറയുന്നവരിൽ നിന്ന് അകലം പാലിക്കുക. നിങ്ങളുടെ മെന്റൽ ഡയറ്റിൽ നല്ല വിഭവങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. ഇനിയുള്ളത് പോസിറ്റീവ് അഫർമേഷൻ ആണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് സ്വയം വിലയിരുത്തുന്നതിനു പകരം നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മനസ്സിനോട് പറയുകയും ചെയ്യുക. ഭക്ഷണത്തിലെ ശുദ്ധി നോക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നാം കേൾക്കുന്ന കാര്യങ്ങളിലെ ശുദ്ധിയും. കാതുകൾ വഴി മനസ്സിനുള്ളിലേക്ക് വിഷം കടക്കാതെ നോക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. മുറിവേറ്റ മനസ്സിനേക്കാൾ ഭേദമാണ് തളർന്ന ശരീരം.

കായാമ്പൂവുകൾ വീണ് കിടക്കുന്ന പാതയോരങ്ങൾ, നിരത്തു നിറയെ നീലപ്പൂവുകൾ, നിത്യമായ കാഴ്ചവട്ടങ്ങൾ പകർന്നു തന്ന ധ്യാനാത്മകത. എന്തുകൊണ്ടെന്നറിയില്ല, നിരത്തിൽ നിരന്ന് വീണുകിടക്കുന്ന നീലപ്പൂവുകൾ റൂമിയുടെ കവിതകളെ ഓർമ്മിപ്പിക്കുന്നു. ധ്യാനാത്മകമായ പ്രണയ കവിതകൾ, ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് പടരുന്ന വേരുകൾ, ഇത്രമേൽ ധന്യമാർ നൂൽഭൂതമാകുന്ന പ്രണയാമൃതത്തിന്റെ ചാരുലതകൾ വേറെ എവിടെയാണ് അനുഭവിക്കാനാവുക? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ജലാലുദ്ദീൻ റൂമിയുടെ കവിതകൾ.

അകലെ എവിടെയോ ആണ് പച്ചത്തുരത്ത്. അത് കണ്ണിൽ തെളിഞ്ഞു കാണാം. ഇരുവശവും ആകാശം പുഴയെ ചുംബിക്കുന്നുണ്ട്. പുഴയിലിപ്പോൾ തോണിയുമായി ഭാർഗവൻ ചേട്ടനുണ്ടാകുമോ? തോണിയിൽ തീരപ്പഴകി പൊളിഞ്ഞു തുടങ്ങിയ റേഡിയോ അതിപ്പോഴും ഉണ്ടാകുമോ? കർക്കിടകത്തിൽ പുഴകളെല്ലാം കവിഞ്ഞൊഴുകിയപ്പോൾ മൗനമായി പോയ കാമുകയെക്കുറിച്ച് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു കരഞ്ഞു. റേഡിയോയെ, അവളെന്ന് പറയുന്ന കാമുകൻ. തോണി തുഴയുമ്പോഴും തീരത്തിരിക്കുമ്പോഴുമൊക്കെ അവളുടെ പാട്ടിൻ്റെ ഈണത്തിലലിയുന്ന കാമുക ഹൃദയം, ഗന്ധർവഗീതങ്ങൾ കേട്ട് നിർവൃതിപ്പെട്ട മാനസം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഹൃദയരാഗമധുരമായ ഒരു ഗാനസമ്മോഹനത.

ദൂരെ ദൂരെ മൊട്ടച്ചിക്കുന്നതിന് മുകളിൽ ഓലമേഞ്ഞ വീട്. സന്ധ്യയുടെ ഷോണിമ കറുത്തു തുടങ്ങുമ്പോൾ അനാദിയായ ആകാശത്തിൽ നിന്നെന്ന പോലെ പാട്ടൊഴുകി വരും. ഏതോ ജന്മകൽപ്പനയിൽ എന്ന പോലെ വിദൂരതയിൽ നിന്നൊഴുകി വരുന്ന പാട്ട് ആത്മാവിൻ്റെ അഗാധതകളെ തൊട്ടുണർത്തുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി നൊസ്റ്റാൾജിയ കേൾക്കാം. പണ്ട് പാടിയ പാട്ടിലൊരെണ്ണം.

0: ഇംഗ്ലീഷ് പദ്യം കാണാതെ പഠിക്കാൻ പെട്ട പാട്, ഒട്ടുമില്ലാതെ കാണാതെ പഠിച്ച സിനിമാ ഡയലോഗുകൾ, വർത്തമാനങ്ങൾക്കിടയിൽ പോലും അനായാസേന തിരികെ കയറ്റാൻ കഴിഞ്ഞ മിടുക്ക്, അത്രമേലാണ് സിനിമയോടുണ്ടായിരുന്ന കമ്പം, പ്രിയം, ഇഷ്ടം. ഇന്നും അതെ. സിനിമയേക്കാൾ മനുഷ്യനെ സ്വാധീനിക്കാൻ എളുപ്പമുള്ള കല വേറെയില്ല തന്നെ. വെള്ളിത്തിരയേക്കാൾ കണ്ണുകളെ കമനീയമാക്കാൻ പോകുന്ന ദൃശ്യവിരുന്നുകളും വേറെയില്ല തന്നെ. വൈകാരിക ഭാവങ്ങളുടെയും ബൗദ്ധിക തലങ്ങളുടെയും പ്രകാശനം സിനിമ, വ്യാകരണങ്ങൾ സ്വന്തമായുള്ളൊരു മാധ്യമം, തിരക്കഥ എന്ന അത്ഭുതം. നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം തിരക്കഥകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ആശാരിപ്പണി അറിയാലോ, കയ്യിൽ അടിവരണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല എന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ആ ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെ പറ്റി സംസാരം കേട്ടല്ലോ.
2: ഒന്നുമില്ല.
1: സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു?
2: 10 വരെ.
1: 10 വരെ പഠിച്ചുള്ളൂ? അതെന്ത് പറ്റി, തോറ്റുപോയ?
2: ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു.
1: പിന്നെ
2: പഠിച്ചില്ല, പഠിപ്പിച്ചില്ല.
1: പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ, വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്.
2: പ്രീതാമ്മാവേ പറയാറുണ്ട്.
1: ഓ, അപ്പൊ സോഫിയ എടുത്തുണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയെ നേരുള്ളൂ, ബാക്കി മുഴുവൻ നൊണയ.
2: എന്നാ പോണേ?
1: ഞാൻ മിക്കവാറും ഇന്ന്
2: അവിടെ വൈങ്ങാട്ട്.
1: സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ?
2: ഇല്ല, പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്.
1: പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാം. നമുക്ക് എല്ലാവർക്കും ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചിയും
2: എനിക്ക് കാണുന്നുണ്ട്.
1: എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകാൻ നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്ന് അറിയാം? അല്ലേ, വേണ്ട. പോയി ബൈബിൾ എടുത്ത് വെച്ചോക്ക്.
2: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രേമം തരും.
1: അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. മാർക്കറ്റിലേക്കാ? ഞാൻ കൊണ്ടുവാ. സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി?
2: എങ്ങും പോയില്ല.
1: എങ്ങും എങ്കി വാ, ഒരു അരമണിക്കൂർ ഉണ്ട്, ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചുതരാം. കൂട്ടത്തി മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ.
2: വായിച്ചു.
1: എന്നിട്ട്?
2: ഒന്നുമില്ല. എന്താ ഇവിടെ നിൽക്കുന്നേ?
3: ചുമ്മാ. കോളേജിൽ നിന്ന് ഇവിടെ വരെ ചവിട്ടിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്
2: നിന്നതാ. കൃത്യം എവിടെ എത്തി ക്ഷീണിച്ചോ? ആന്റണി ഇച്ചായ നാള് ഭയങ്കര സാധനമാ, അതൊക്കെയുണ്ട്.
3: എന്നാലും
2: എന്തോ സോഫിക്ക് പുള്ളി വന്നാൽ പിന്നെ എന്നോട് സംസാരിക്കാൻ വേറെ ഒരു വിഷയമില്ല.
3: ആണോ? ഇച്ചായ നേരിട്ട് ഒരു പണി പറ്റിച്ചു. ആരോടും പറയാതിരിക്കാമെങ്കിൽ പറയാം.
2: പറയത്തില്ല.
3: പുള്ളി സോഫിയും കൊണ്ട് മൈസൂർ മുഴുവൻ ഒന്ന് ചുറ്റിന്നാ തോന്നുന്നത്.
2: നീയാണോ ആന്റണി? ആരെന്നറിഞ്ഞു?
3: പേര് എന്നോട് സംശയം പറഞ്ഞു. ഞാൻ കയറി ടാങ്കിലോർ ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് 2-3 മുല്ലപ്പൂ കിട്ടി. കൊസ്നിങ്ങിൽ പുള്ളി പാതി സമ്മതിച്ചിട്ടുണ്ട്.
2: അമ്പടി കള്ളി, ഞാൻ വാച്ച് ചെയ്തോളേ.
3: സംഗതി പബ്ലിക് ആക്കളല്ലേ?
2: ഇല്ലെന്നേ, പാവം പോലെ ഇരുന്നിട്ട്.
1: ആരായാള്?
2: ഡാഡിയുടെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ, വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നേ. ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും.
1: എന്താ, നമ്മളിവിടെ കണ്ടോ? പറഞ്ഞാലെന്താ? നമ്മള് നെയ്ബേഴ്സ് റോഡി വെച്ച് കണ്ടു, സംസാരിച്ചു നിന്ന് പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ?
2: വഴക്ക് മാത്രമല്ല, ചിലപ്പോ തല്ലുകയും ചെയ്യും.
1: ഡാഡിക്ക് എന്താ സോഫിയോട് ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന ആണല്ലോ. പഠിക്കാൻ പഠിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുക പോലും ചെയ്യാതെ.
0: നമസ്തേ മലയാളത്തിൽ ഇനി ചൈത്ര വസന്തം, കെ എസ് ചിത്രയുടെ കോകിലധ്വനി.

നമ്മുടെ ജീവിതയാത്രയിൽ എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. ചിലർ വരുന്നു, പോകുന്നു. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വലിയൊരു നിശബ്ദതയോടെയാകും. പക്ഷേ അവർ നൽകുന്ന സമാധാനം വാക്കുകൾക്കപ്പുറമാണ്. പ്രണയവും സൗഹൃദവും ഒരുപോലെ പ്രകടമാക്കുവാൻ സാധിക്കുന്ന ചില മനുഷ്യരുണ്ട്. സ്നേഹത്തിന്റെ തീവ്രതയും സൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യവും ഒരാളിൽ തന്നെ ഒത്തുചേരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഒരു മാജിക്കാണ്. അത്തരം മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാന കേന്ദ്രമായി മാറും. ബന്ധങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മറ്റൊരാൾ നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നാണ്. എന്നാൽ പ്രണയവും സൗഹൃദവും ഒരേപോലെ കൊണ്ടു നടക്കുന്ന മനുഷ്യർ മറ്റൊരാളെ ഒരിക്കലും വിധിക്കില്ല. അവർ നമ്മളെ മനസ്സിലാക്കും. നമ്മുടെ തെറ്റുകളെയും കുറവുകളെയും അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കും. അവരുടെ സാമീപ്യം പോലും നമുക്ക് വലിയൊരു ആശ്വാസമാകും. നമ്മളൊന്നും പറയേണ്ടതില്ല. അവരുടെ അരികിൽ വെറുതെ ഇരിക്കുന്നത് പോലും ഒരു ലഹരിയാണ്, ഒരു ധൈര്യമാണ്. കൃത്യമായി നമ്മളെ മനസ്സിലാക്കി നമുക്കായി എപ്പോഴും ലഭ്യമാകാൻ കഴിയുന്ന ഒരു മാജിക് അവരിൽ നിന്നുണ്ടാകും. ആ ലഭ്യത, ആ കരുതൽ, അത് അപ്പുറത്തുള്ള മനുഷ്യനെ അത്ഭുതപ്പെടുത്തും. ജീവിതത്തിന്റെ കഠിനമായ വഴികളിൽ തളർന്നു പോകുമ്പോൾ അത്തരം മനുഷ്യർ നമുക്ക് ധൈര്യവും ഒപ്പം ഒരു മരുന്നുമായി മാറും. സ്നേഹവും സൗഹൃദവും ഒരേപോലെ ഒരാളിൽ നിന്നും ലഭിക്കുക എന്നത് ഒരു വലിയ പുണ്യമാണ്. അവിടെ ആയിരിക്കുവാൻ ഓരോ മനുഷ്യനും കൊതിക്കും, ധൃതി കാണിക്കും. ഇതിനെയാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഇടം എന്ന് വിളിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട മനുഷ്യനെന്ന് നമ്മൾ അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തും. അവിടെ ഓരോ പുണരലുകളും വെറുമൊരു സ്പർശനമല്ല, മറിച്ച് ജീവിക്കാനുള്ള കാരണമായി മാറും. പരസ്പരം അറിയുക എന്ന വലിയൊരു അത്ഭുതം അവിടെ സംഭവിക്കുന്നു. ഏതൊരു സാഹചര്യത്തിലും, അത് സന്തോഷമായാലും സങ്കടമായാലും, ഒപ്പമായിരുന്നുകൊണ്ട് തന്നെ പരസ്പരം താങ്ങാവുക. സ്നേഹവും സൗഹൃദവും വാഴുന്ന അത്തരമിടങ്ങൾ മനുഷ്യർക്ക് സ്വർഗതുല്യമാകും. അവിടെ നിബന്ധനകളില്ല, അവിടെ ഭയമില്ല. പകരം വാഴുന്നത് പരസ്പരമുള്ള അറിഞ്ഞു നൽകലുകൾ മാത്രമാണ്. ജീവിതത്തിന്റെ ഓരോ നാളുകളും അങ്ങനെയുള്ള മനുഷ്യന്റെ ഒപ്പമായിരിക്കുന്നത് വലിയൊരു ഭാഗ്യമായാണ് നമ്മൾ കരുതുന്നത്. കാരണം അവിടെയാണ് മനുഷ്യർക്ക് അവരുടെ നേരങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടങ്ങൾ എന്നിവയ്ക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. നമ്മൾ നമ്മളായിരിക്കാൻ അനുവദിക്കുന്നവരിടം. പലപ്പോഴും ലോകത്തിനു മുന്നിൽ നമ്മൾ പല വേഷങ്ങൾ കെട്ടാറുണ്ട്. എന്നാൽ സ്നേഹവും സൗഹൃദവും ഒരേപോലെ കിട്ടുന്ന മനുഷ്യരുടെ കൂടെ നമുക്ക് വേഷപ്പകർച്ചകളില്ലാതെ നമ്മളായി തന്നെ ഇരിക്കാൻ സാധിക്കും. തന്റെ ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു വെക്കുമ്പോൾ അത് തകർക്കപ്പെടില്ല എന്ന ഉറപ്പാണ് അത്തരം ബന്ധങ്ങളുടെ കരുത്ത്. നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാം അങ്ങനെ ഒരാൾ. അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്ക് അത്തരമൊരു മനുഷ്യനായി മാറാൻ ശ്രമിക്കുക. വിധി പ്രസ്താവനകളില്ലാത്ത, സ്നേഹവും സൗഹൃദവും കലർപ്പില്ലാതെ നൽകുന്ന ആ വലിയ മാജിക് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് പകരുക. ജീവിതം കൂടുതൽ മനോഹരമാകുന്നത് അത്തരം സ്വർഗീയമായ ഇടങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുമ്പോഴാണ്.

അച്ചടിമഷിക്ക് വിധേയപ്പെടാത്ത വാക്കുകൾ. എഴുതി എഴുതിയാണ് മുമ്പിലെത്തിയതെന്ന് ആർക്കും അവകാശപ്പെടാനാകാത്ത ചരിത്രം. ജീവിതത്തിൽ നിന്ന് തിളച്ചു തൂവിയ വാക്കുകൾ. അസ്ത്രത്തേക്കാൾ മൂർച്ചയുള്ള പ്രയോഗങ്ങൾ. കൃത്രിമത്വം ഏതുമില്ലാത്ത ഭാഷാചാരുത. മനസ്സിന്റെ മട്ടുപ്പാവുകളിൽ ഉച്ചവെയിലിന്റെ വാസന്ത ഭംഗിയിൽ പൂത്ത പാട്ടിന്റെ കുങ്കുമപ്പാടങ്ങൾ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ദി ഗ്രേറ്റ് ബനിയൻ ട്രീയെ കുറിച്ച് കേൾക്കാം. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഏക്കറോളം പടർന്നുകിടക്കുന്ന ഒരു വലിയ കാടാണെന്നേ ആരും പറയൂ. എന്നാൽ കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാനിക് ഗാർഡനിലെ ഈ വിസ്മയ കാഴ്ച സത്യത്തിൽ ഒരൊറ്റ ആൽമരമാണ്. 250-ലേറെ വർഷം പഴക്കമുള്ള ഈ മരം ദി ഗ്രേറ്റ് ബനിയൻ ട്രീ എന്ന പേരിലാണ് ലോക പ്രശസ്തമായത്. ഏകദേശം 4.67 ഏക്കറിലായി പടർന്നു നിൽക്കുന്ന ഈ മരം ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ശാഖകൾ പടർന്നു നിൽക്കുന്ന ചുറ്റളവ് മാത്രം ഏകദേശം 486 മീറ്ററോളം വരും. ഈ മരത്തിന് ചുറ്റുമായി നിർമ്മിച്ചിട്ടുള്ള 330 മീറ്റർ നീളമുള്ള റോഡിലൂടെ നടന്നാൽ ഈ വടവൃക്ഷത്തിന്റെ വലിപ്പം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. ഈ ആൽമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താങ്ങുവേരുകളാണ്. ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 3772-ലധികം താങ്ങുവേരുകൾ ഇന്ന് ഈ മരത്തിനുണ്ട്. ഇവ മണ്ണിലിറങ്ങി തടികളായി മാറുന്നതോടെ മരം വീണ്ടും വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് മരങ്ങൾ നിൽക്കുന്ന ഒരു വനമായി ഇതിനെ തോന്നിപ്പിക്കുന്നത് ഈ സവിശേഷതയാണ്. 1864-ലും 1867-ലും ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റുകൾ ഈ മരത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് മരത്തിന്റെ പ്രധാന തടിയിൽ ഫംഗസ് ബാധ ഉണ്ടായതിനെ തുടർന്ന് 1925-ൽ അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പ്രധാന തടി ഇല്ലാതിരുന്നിട്ടും തന്റെ ആയിരക്കണക്കിന് താങ്ങുവേരുകളിലൂടെ ഈ മരം ഇന്നും കരുത്തോടെ വളരുന്നു. മധ്യഭാഗമില്ലാതെ ചുറ്റുമുള്ള വേരുകളിലൂടെ ജീവൻ നിലനിർത്തുന്ന ലോകത്തിലെ ഏക സസ്യവിസ്മയങ്ങളിൽ ഒന്നാണ് ഇത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ മരത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ വർഷവും ഇതിന്റെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മരത്തിന്റെ അതിരുകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ ആൽമരത്തിന്റെ പ്രതാപവും കരുത്തും വിളിച്ചോതുന്ന ഒന്നാണ് ഈ വിസ്മയം. പ്രകൃതിയുടെ അതിജീവനത്തിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ഒരു പ്രധാന തടി പോലുമില്ലാതെ 100 ആണ്ടുകളോളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരം കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 10,000-ങ്ങളാണ് കൊൽക്കത്തയിലെത്തുന്നത്.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിൻ്റെ ഉറവിടം റഹ്മാൻ്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഗിരീഷ് മൂവീസിന്റെ ബാനറിൽ തങ്കപ്പൻ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു കരുണ. കുമാരനാശാന്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തെ ആസ്പദമാക്കിയായിരുന്നു ചിത്രം നിർമ്മിച്ചത്. വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ സംഭാഷണം, ആറൻപിള്ളയുടെ ഛായാഗ്രഹണം, ഗാനരചന ബാലമുരളി, സംഗീത സംവിധാനം ജി ദേവരാജൻ. യേശുദാസ്, ജി ദേവരാജൻ, കമുകര പുരുഷോത്തമൻ, പി സുശീല, പത്മ എന്നിവരായിരുന്നു പ്രധാന ഗായകർ. 1966 നവംബർ 25 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. മധു, കെ പി ഉമ്മർ, ടി കെ ബാലചന്ദ്രൻ, സുകുമാരൻ നായർ, അടൂർ ഭാസി, ശങ്കരാടി, ദേവിക, വിജയ്, റാണി, ഭാരത, ശോഭന എന്നിവരായിരുന്നു അഭിനേതാക്കൾ. കുമാരനാശാന്റെ പ്രശസ്ത കാവ്യത്തിന്റെ ചലച്ചിത്രാവിഷ്കാരം എന്ന സവിശേഷത കരുണ എന്ന ചിത്രത്തിന് ഉണ്ട്. 13 ഗാനങ്ങളായിരുന്നു കരുണ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം കരുണ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം കാണാനിരിക്കുമ്പോൾ ഏറ്റവും ഹൃദ്യമായി അന്നും ഇന്നും ആസ്വദിച്ചിട്ടുള്ളത് അവതരണ ഗാനങ്ങൾ തന്നെയാണ്. മറ്റേതു പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയാണ് അവതരണ ഗാനങ്ങൾക്കുള്ളത്. വരികൾ വല്ലാതെ പ്രചോദിപ്പിക്കും. ഒരുണർവ് എവിടെ നിന്നില്ലാതെ അനുഭവപ്പെടും. പ്രത്യേകമായ ഒരു ജീവൽ സ്പന്ദനമുള്ള പാട്ടുകൾ, നാടകഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം ആരുടേതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം ആരുടേതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ഡോക്ടർ എം കെ വൈനു ബാപ്പുവിനെ കുറിച്ച് കേൾക്കാം. ലോകപ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം കെ വൈനു ബാപ്പു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഒരു കുലീന തറവാട്ടിൽ മണാലി കുക്കുഴി ബാപ്പുവിന്റെയും കല്ലാട്ട് സുനന്ദ ബാപ്പുവിന്റെയും ഏകമകനായി 1927 വൈനു ബാപ്പു ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കക്കുഴി കുഞ്ഞി ബാപ്പു ഗുരുക്കൾ ഒരു സംസ്കൃത കവിയും പണ്ഡിതനും പിതാവ് തെലങ്കാനയിലെ നിസാമിയ ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആസ്ട്രോഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം അമേരിക്കയിലെ ഹാർവാർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആസ്ട്രോഫിസിക്സിൽ നിന്നും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ഡോക്ടർ എം കെ വൈനു ബാപ്പു. അമേരിക്കയിലെ ഹാർവാർഡിൽ വെച്ച് അദ്ദേഹം കണ്ടുപിടിച്ച വാൽനക്ഷത്രത്തിന് ബാപ്പു ബോക്ക് ന്യൂക്രിക് വാൽനക്ഷത്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ വാൽനക്ഷത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു പ്രത്യേകത നിറഞ്ഞ വാൽനക്ഷത്രമാണ് ബാപ്പു ബോക്ക് ന്യൂക്രിക് കോമറ്റ്. ഈ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ആദ്യത്തെ പേര് ബാപ്പു എന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു ശാസ്ത്രജ്ഞന്റേതാണ്, മനുച്ചേരി ബാലസുബ്രഹ്മണ്യം ബാപ്പു. പ്രശസ്തനായ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ മുൻ ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ പേര് ബോക്ക് എന്നത് ഡച്ച് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ബാർട്ട് ബോക്സിന്റെയും മൂന്നാമത്തേത് ന്യൂക്രിക് എന്നത് ഗ്ലൻ ന്യൂക്രിക് എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞന്റെയും പേരാണ്. ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് 1949 ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തുകയായിരുന്നു. ഈ കണ്ടെത്തൽ ഒരു ലളിതമായ നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാണ്. അവർ അമേരിക്കയിലെ ഹാർവാർഡ് ഒബ്സർവേറ്ററിയിൽ ഒരു നക്ഷത്രത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അതിനിടെ അപ്രതീക്ഷിതമായി അവർ ഒരു പുതിയ ആകാശവസ്തുവിനെ കണ്ടെത്തി. തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ അതൊരു വാൽനക്ഷത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജ്യോതിശാസ്ത്രജ്ഞരുടെ പേര് ഒരു വാൽനക്ഷത്രത്തിന് നൽകുന്നത് അപൂർവമായ ഒരു ബഹുമതിയാണ്. ഈ വാൽനക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സൗരയൂഥത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഊർട്ട് മേഘത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ വാൽനക്ഷത്രമാണ് ഇത്. ഇതിന് വലിയൊരു ഭ്രമണപഥമുണ്ട്. അതിനാൽ ഇത് ഭൂമിക്കടുത്തുകൂടി കടന്നുപോകുന്നത് വളരെ അപൂർവമാണ്. ബാപ്പു ബോക്ക് ന്യൂക്രിക് കോമറ്റിന്റെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് നൽകിയത് ഒരു വലിയ തിരിച്ചറിവാണ്. അന്നും ഇന്നും ശാസ്ത്രലോകം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ എന്നതിന്റെ ഉദാഹരണമാണ് ഈ കണ്ടെത്തൽ. ഈ വാൽനക്ഷത്രത്തിന്റെ പേരിൽ ബാപ്പു എന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്റെ പേര് കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ്. അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഒരുപാട് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായിട്ടും അദ്ദേഹം തന്റെ രാജ്യത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഉത്തർപ്രദേശിലെ നൈനിറ്റാളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഒബ്സർവേറ്ററിക്ക് നേതൃത്വം നൽകി. പിന്നീട് ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര ഗവേഷണങ്ങളുടെ ആസ്ഥാനമായ ഊട്ടിയിലെ ഇന്റർനാഷണൽ ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കവലൂരിൽ സ്ഥാപിച്ച വലിയ ദൂരദർശിനി. ഇതിന് വൈനു ബാപ്പു ഒബ്സർവേറ്ററി എന്ന് പിന്നീട് പേരിട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനികളിൽ ഒന്നാണ് ഇത്. അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണം ഇന്ത്യയെ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന്റെ ആഗോള ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തി. ഡോക്ടർ ബാപ്പുവിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1981 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയിലെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ യൂണിയൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. 1970 അദ്ദേഹത്തിന് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയായ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചു. 1982 ഓഗസ്റ്റ് 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് ഒരു വലിയ നഷ്ടമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നു. സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കാനും നമ്മെ പഠിപ്പിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.

പ്രണയം എപ്പോഴാണ് നിശുദ്ധാത്മകമാകുന്നത്? അതത്രമേൽ രഹസ്യാത്മകമാകുമ്പോഴാണോ, അതോ നാലാൾ അറിഞ്ഞു പോകുമ്പോഴോ? ശൈത്യ പറഞ്ഞത് ആരുമറിയാതെ ഹൃദയത്തിൻ്റെ ശിഖിരങ്ങളിൽ ഒരിതൾപ്പൂവായി വിടർന്നു നിൽക്കുമ്പോഴെന്നാണ്. ഇന്ദ്രനീലത്തിൻ്റെ നിറമുള്ള പൂവുകളെ പോലെയാണ് പ്രണയമെന്ന് അവൾ പറഞ്ഞു. നിരത്തിൽ വീണുകിടക്കുന്ന നീലപ്പൂവുകളാണ് കൂടുതൽ പ്രണയഭരിതമെന്ന് പറഞ്ഞ് ഞാൻ അവളോട് തർക്കിക്കും. നിലാവിട്ട് വീണ് കൂടുതൽ ചേതോഹരമായ നിശാഗന്ധികളെ ഓർമ്മിപ്പിക്കും വിധം പ്രണയാമൃതമായ കവിതകൾ ഞാൻ ഓർമ്മിക്കും. ശൈത്യയുടെ പ്രണയത്തിനാണോ അവളുടെ പ്രണയ കവിതകൾക്കാണോ ഭംഗി കൂടുതൽ? തർക്കമേതുമില്ല, കവിതകൾക്ക് തന്നെയാണ്. പ്രണയ കവിതകൾ, പ്രണയഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രകാശമുള്ള ചിന്തകൾ പറഞ്ഞും പാട്ടുകൾ കേട്ടും സാംസ്കാരികമായ കാര്യങ്ങൾ ചർച്ച ചെയ്തും നാടകഗാനങ്ങൾ കേട്ടും കവിത ആസ്വദിച്ചും ഈ പ്രഭാതം സാർത്ഥകമാവുകയാണ്. ഇത്ര നേരം ഇത്രയും കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞത് തന്നെ എത്ര ധന്യം. ഈ പകൽ നിറയെ സാഹോദര്യത്തിന്റെ വാടാമലരുകൾ വിടരട്ടെ. കർമ്മനിരതമായി ഈ ദിനം സമ്പന്നമാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തെ മലയാളത്തിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്തെ മലയാളത്തിൽ ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് നന്ദകുമാർ.

0: ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ചെറിയ മനസ്സുകൾ വ്യക്തികളെപ്പറ്റി സംസാരിക്കുന്നു, ഇടത്തരം മനസ്സുകൾ സംഭവങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നു, വലിയ മനസ്സുകൾ ആശയങ്ങളെപ്പറ്റി സംവദിക്കുന്നു. ഇതിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചേഞ്ച്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നതുപോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ, പ്രണയമോ, അതോ ഭ്രമമോ, അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഏകാനുചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ ആദ്യം ചില്ല എന്ന ചിത്രത്തിലെ ഗാനം. രചന അക്കാവലം നാരായണ പണിക്കർ, സംഗീതം എം ബി ശ്രീനിവാസൻ. ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കുഞ്ചരവിളയിൽ നിന്നും വാസന്തി, പല്ലവി, മൃദുല, ശാന്തിനി എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്ന് തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ, ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി പാച്ചല്ലൂരിൽ നിന്നും രമേശൻ, സ്മിത, രമ, സുജ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം ഏറ്റു ഉമ്മർ. ഇണ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും ചേർന്ന്.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കയം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം കെ അർജുനൻ, കെ ജെ

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി ഒരു വിളിപ്പാടകലെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന പി ഭാസ്കരൻ, സംഗീതം ജെറിയ മൽദേവ്. എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു മേലെ തേക്കട നിന്നും വിജയകുമാർ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു. ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ ഇനി എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പാളങ്ങൾ, രചന പൂവച്ചൽ ഖാദർ, സംഗീതം ജോൺസൺ. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും ബാബുകുട്ടൻ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ബിച്ചു തിരുമല രചന നിർവഹിച്ച ഗാനം, സംഗീതം രവീന്ദ്രൻ. ചിരിയോ ചിരി എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് യേശുദാസ്. ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചാങ്ങിയിൽ നിന്നും പ്രസന്നൻ, സിന്ധു എന്നിവർ.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ജോൺസൺ ഈണമിട്ട ഗാനം, രചന ഒ എൻ വി, ചിത്രം കിലുകിലുക്കം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചിത്ര നഗറിൽ നിന്നും സൂര്യാംശു, രമേശ് കൃഷ്ണൻ എന്നിവർ.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്, വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം ഗംഗയമരൻ. പ്രേമാഭിഷേകം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു വഞ്ചൂരിൽ നിന്നും പ്രഭാകരപിള്ള.

മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. കേൾക്കാം ഇഷ്ടഗാനത്തിൽ ഇനി കെ രാഘവൻ ഈണമിട്ട ഗാനം. രചന മുല്ലനേഴി, ആലാപനം കെ ജെ യേശുദാസ്. ഞാനൊന്നു പറയട്ടെ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാൻ കൊതിക്കുന്നു കിളികൊല്ലൂരിൽ നിന്നും കാളിദാസ്, ഗംഗാധരൻ എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയകാവ്യങ്ങളിൽ ഒന്നാണ് പി പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. കെ കെ ജേക്കബിന്റെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം പ്രണയത്തിന് പുതിയൊരു നിർവചനം നൽകിയ കൃതിയാണ്. സോളമൻ എന്ന മുന്തിരി കർഷകന്റെയും സോഫിയ എന്ന പെൺകുട്ടിയുടെയും ആർദ്രമായ പ്രണയമാണ് സിനിമയുടെ ഇതിവൃത്തം. ബൈബിളിലെ ഉത്തമഗീതത്തിലെ വരികളിലൂടെ പ്രണയത്തെ ദൈവീകവും അതേസമയം മാനുഷികവുമായ ഒരു തലത്തിലേക്കുയർത്താൻ പത്മരാജന് സാധിച്ചു. കേവലം ഒരു പ്രണയകഥ എന്നതിലുപരി സ്ത്രീത്വത്തിന്റെ അന്തസ്സിനെക്കുറിച്ചും പുരുഷന്റെ സംരക്ഷണാത്മകമായ സ്നേഹത്തെക്കുറിച്ചും ഈ ചിത്രം സംസാരിക്കുന്നു. മൈസൂരിലെ മുന്തിരിത്തോപ്പുകളുടെ പശ്ചാത്തലത്തിൽ വിരിയുന്ന ഈ ദൃശ്യവിരുന്ന് ഓരോ മലയാളി പ്രേക്ഷകന്റെയും ഉള്ളിൽ ഇന്നും കുളിർമയായി നിലനിൽക്കുന്നു. ചിത്രത്തിലെ സംഭാഷണങ്ങൾ ഓരോന്നും കവിത പോലെ സുന്ദരവും അർത്ഥവത്തുമാണ്. മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ നോക്കിയാൽ മുറിവേറ്റൊരു മനസ്സിനെ സ്നേഹം കൊണ്ടെങ്ങനെ സുഖപ്പെടുത്താം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത്. പത്മരാജൻ എന്ന സംവിധായകന്റെ ക്രാഫ്റ്റ് ഓരോ ഫ്രെയിമിലും സ്വർണാഭയോടെ തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സംഗീതവും പശ്ചാത്തലവും ഈ സിനിമയുടെ ഭാവങ്ങളെ കൂടുതൽ തീവ്രമാക്കുന്നു. 10 പാരഗ്രാഫുകളിലായി ഈ സിനിമയുടെ നിഗൂഢമായ മനോഗതങ്ങൾ നമുക്ക് പരിശോധിക്കാം.
1: ആശാരിപ്പണി അറിയാലോ, കയ്യിൽ അടി വീഴണ്ട. ഇന്നലെ എന്തായിരുന്നു കൺഫ്യൂഷൻ ആ ഒരു ലെറ്ററിന്റെ? ഒന്നുമില്ല എന്നല്ല, എന്തോ ഉണ്ട്. എന്തായിരുന്നു ലെറ്റർ? ഡാഡി വന്നതിന് ശേഷം അതിനെ പറ്റി സംസാരം കേട്ടല്ലോ.
2: ഒന്നുമില്ല.
1: സോഫിയ ഏത് ക്ലാസ് വരെ പഠിച്ചു?
2: 10 വരെ.
1: 10 വരെ പഠിച്ചുള്ളൂ? അതെന്ത് പറ്റി, തോറ്റുപോയോ?
2: ഇല്ല, ക്ലാസ്സും ഉണ്ടായിരുന്നു.
1: പിന്നെ
2: പഠിച്ചില്ല, പഠിപ്പിച്ചില്ല.
1: പക്ഷെ എലിസബത്തിനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. സോഫിയക്ക് എപ്പോഴും എന്തെങ്കിലും പണിയല്ലേ? എന്റെ സ്വഭാവം ഏതാണ്ട് ഇത് തന്നെ, വെറുതെ ഇരിക്കാൻ വലിയ പ്രയാസമാണ്.
2: പ്രീതാമൊക്കെ പറയാറുണ്ട്.
1: ഓ, അപ്പൊ സോഫിയടുത്ത് ഉണ്ടോ മോനെ പറ്റിയുള്ള വധം? മമ്മ പറയുന്നേ പാതിയെ നേരുള്ളൂ, ബാക്കി മുഴുവൻ നുണയാ.
2: എന്നാ പോണേ?
1: ഞാൻ മിക്കവാറും ഇന്ന്
2: അവിടെ വൈകാട്ട്.
1: സോഫിയ കണ്ടിട്ടുണ്ടോ മുന്തിരിത്തോട്ടങ്ങൾ?
2: ഇല്ല, പഴയ സോളമൻ രാജാവിന്റെ മുന്തിരിത്തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ വായിച്ചിട്ടുണ്ട്.
1: പുതിയ സോളമന്റെ തോട്ടങ്ങൾ അതിനേക്കാളും ബെറ്ററാ. ഒരു ദിവസം സോഫിയെ ഞാൻ അവിടെ കൊണ്ടുപോവാ. നമുക്ക് എല്ലാവർക്കും ഒരു പ്ലഷർ ട്രിപ്പ്. എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചിയും
2: എനിക്ക് കാണുന്നുണ്ട്.
1: എങ്കിൽ കൊണ്ടുപോണ കാര്യം ഞാൻ ഏറ്റു. ശലമോന്റെ സോങ് ഓഫ് സോങ്സിൽ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു പോകും നോക്കാം. അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയോ? അല്ലേ, വേണ്ട. പോയി ബൈബിൾ എടുത്ത് വെച്ചോക്ക്.
3: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും.
1: അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും.
0: സോളമൻ എന്ന കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളിലെ ആത്മവിശ്വാസവും നിരുപാധികമായ സ്നേഹവുമാണ് ആദ്യം ശ്രദ്ധിക്കപ്പെടുക. ലോകത്തെ മുഴുവൻ തന്റെ പ്രണയത്തിലൂടെ കീഴടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് സോളമൻ. അയാളുടെ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതും സംരക്ഷണാത്മകവുമാണ്. സോഫിയയോടുള്ള അയാളുടെ അടുപ്പം വെറുമൊരു ശാരീരിക ആകർഷണമല്ല, മറിച്ച് ആത്മാവുകൾ തമ്മിലുള്ള സംവാദമാണ്. സോളമന്റെ ഈ പോസിറ്റീവ് എനർജി സോഫിയയുടെ ജീവിതത്തിലെ ഇരുട്ടിനെ മാറ്റാൻ സഹായിക്കുന്നു. മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ സോളമൻ ഒരു ഹീലർ കൂടിയാണ്. സോഫിയ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെ തന്റെ സാന്നിധ്യം കൊണ്ട് അയാൾ ലഘൂകരിക്കുന്നു. സോളമന്റെ ഓരോ വാക്കും പ്രവൃത്തിയും സോഫിയയിൽ പുതിയൊരു ആത്മവിശ്വാസം നിറയ്ക്കുന്നുണ്ട്. തന്റെ പ്രണയിനിയെ ലോകത്തിനു മുന്നിൽ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കാൻ അയാൾക്ക് ഭയമില്ല. ഇതൊരു പുരുഷന്റെ പക്വതയാർന്ന മനസ്സിനെയാണ് കാണിക്കുന്നത്. സോളമൻ എന്ന കഥാപാത്രം പ്രണയത്തിലെ ധീരതയുടെ അടയാളമാണ്.
4: ഈ പെമ്പിള്ളേർക്ക് പ്രേമം കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാം കൂടാ. എന്തോന്നാ ഈ 5, 6, 8 ഷാ?
1: വാ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം.
5: ഞാൻ എന്റെ പ്രിയന് വേണ്ടി വാതിൽ തുറന്നു.
1: വായിക്കട.
5: എന്റെ പ്രിയനോ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പോൾ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവരെന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽ കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തു കളഞ്ഞു.
3: യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമ പരവശയായിരിക്കുന്നു എന്ന് അവനോട് അറിയിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആണയിടുന്നു.
5: ഇതെങ്ങനെ ഇതിന്റെ ഒരു കോഡ്? ശാശിപ്പോ 4, 5 എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ കിട്ടുന്നേ?
1: എടാ മണ്ട നസാണി, ഷാ എന്ന് പറഞ്ഞ ശലമോൻ, സോളമൻ ഞാനല്ല, സാക്ഷാൽ കിങ് സോളമൻ. ശലമോൻ 5-ാം ഗീതം ലൈൻസ് 6, 7, 8.
5: നേരാണല്ലോ. അപ്പൊ ഇച്ചായോ? വെറുതെ കിളിച്ചാ പോരാ, കമ്മീഷൻ തരണം.
1: കമ്മീഷൻ ഉണ്ട്.
5: കഴിയുന്നത് അപ്പച്ചായ ഒഴിവാക്കും. വീട്ടിൽ അയാള് മാത്രം ഉള്ളപ്പോ അത് വീട്ടിന് പുറത്തെവിടെങ്കിലും വന്ന് പരിങ്ങി നിൽക്കും.
1: വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ആന്റണിയോട് ഞാൻ ഒരു കാര്യം പറയും, അത് ആരോടും പറയാൻ പാടില്ല.
5: ഇല്ല,
1: മമ്മയോ മേരിയോ അറിയരുത്.
5: ഇല്ല,
1: ഒരു കാരണവശാലും മമ്മ അറിയരുത്.
5: ഇല്ല ചായ,
1: ആ കുട്ടി പൈലോക്കാരന്റെ മോളല്ല.
5: പിന്നെ
1: അതൊക്കെ പിന്നെ പറയാം. അവളുടെ അപ്പം വേറെ, എലിസബത്ത് മാത്രമേ ഉള്ള അയാളുടെ മോളായിട്ട്.
5: ഇതിപ്പോ റീതാമാവ് അറിഞ്ഞാൽ ആ കുഴപ്പമാവുമല്ലോ. കേട്ടാനാണേ സമ്മതിക്കാൻ.
1: മമ്മയെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. അമ്മയ്ക്ക് ആ കുട്ടിയെ ഇഷ്ടാ.
5: പിന്നെ അങ്ങേര് അങ്ങേര് ഉടക്കുണ്ടാക്കും.
1: മിസ്റ്റർ പൈലോ എന്തിനാ ഉടക്കുന്നേ?
5: അങ്ങനെ അടിനാവിക്കിട്ട് തൊഴിച്ചേച്ച്.
1: ആരുടക്കിയാലും ആരെതിർത്താലും ഞാൻ അവളെയും കൊണ്ടുവരുവടാ. അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ഇവിടെ ഞങ്ങൾ രാപ്പാർത്തും. അധികാലത്തെഴുന്നേറ്റ് മുന്തിരിവള്ളി തളിർത്തോന്നും മാതളനാരവും പൂത്തോന്നും ചെന്ന് നോക്കും.
0: സോഫിയ എന്ന പെൺകുട്ടി നിശബ്ദതയുടെയും സഹനത്തിന്റെയും പ്രതീകമാണ്. അവളുടെ ജീവിതം ഭയത്തിന്റെയും നിയന്ത്രണങ്ങളുടെയും തടവറയിലുമാണ്. വളർത്തച്ഛന്റെ ക്രൂരമായ നോട്ടങ്ങൾക്കിടയിൽ അവൾ തന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടവളായി ജീവിക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരുതരം ഫോബിയ അല്ലെങ്കിൽ ഭയം അവളെ എപ്പോഴും വേട്ടയാടുന്നു. സോളമന്റെ പ്രണയം അവൾക്കൊരു വിടുതലാണ്, ഒരു വലിയ ആശ്വാസമാണ്. എങ്കിലും തന്റെ ജീവിതത്തിലെ കറുത്തുപാടുകൾ സോളമൻ അറിയുമ്പോൾ അയാൾ തന്നെ വെറുക്കുമോ എന്ന ആശങ്ക അവളെ അസ്വസ്ഥയാക്കുന്നു. മുറിവേറ്റ ഒരു പക്ഷിയെപ്പോലെ അവൾ തന്റെ ചിറകുകൾ ഒതുക്കി വയ്ക്കുന്നു. എന്നാൽ സോളമന്റെ സ്നേഹം അവളെ സാവധാനം സുഖപ്പെടുത്തുന്നു. സോഫിയയുടെ പരിവർത്തനം ഒരു പെൺകുട്ടിയുടെ മാനസികമായ വളർച്ചയുടെ കൂടി അടയാളമാണ്. അവൾ തന്റെ ഭയങ്ങളെ അതിജീവിച്ച് സ്നേഹത്തിലേക്ക് നടന്നു കയറുന്നു. സോഫിയയുടെ കഥ ഓരോ സ്ത്രീ

0: ഉപദ്രവിക്കുന്നു. അവളെ കഷ്ടപ്പെടുത്തിയേ തീരുമെന്ന് വാശിയാണോ?
1: എന്റെ മോടെ കാര്യം ഞാൻ നോക്കോളാം,
0: നിങ്ങളുടെ മോടെ കാര്യം നിങ്ങൾ നോക്കുന്നുണ്ട്. നമുക്ക് നല്ല അയലുകാരായിട്ട് കണ്ടിട്ട് ചെയ്യാം. ഇന്നലത്തത് മദ്യത്തിന്റെ പുറത്തുണ്ടായ ഒരു കശവിശയായിട്ട് തള്ളിക്കളയാം അല്ലെ?
2: നിന്റെ അയൽവേണ്ട, കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം തന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ ചീത്തയാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലേ അതിനെ പള്ളി പറഞ്ഞാ മതി.
3: എന്താ ഇത് കാലത്തെ വാനേ?
2: എപ്പ നോക്കിയാലും അവൻ ആ പെണ്ണിന്റെ പുറകെ.
3: ഇതെന്താ ബോധമില്ലാത്ത പോലെ വിളിച്ചു പറയുന്നേ?
2: എല്ലോ ഇളക്കി പണിയെടുത്തിട്ടാണെങ്കിലും മാനം മര്യാദ ഇത്രയും കാലം ജീവിച്ചിട്ടുള്ളത്, ഇനി അങ്ങനെ ജീവിക്കുള്ളൂ. വാടാ എന്റെ കുടുംബക്കാരെ അന്വേഷിക്കാൻ.
3: നിനക്ക് എന്തിന്റെ അസുഖമാ സോളമ്മ? കാലത്ത് അയാളുടെ വായിലിരിക്കുന്ന കേൾക്കാൻ വേണ്ടിട്ട്?
0: അല്ല അമ്മ,
3: എനിക്കൊന്നും കേക്കണ്ട. മേലാൽ ആ വീട്ടിലുള്ളവർ ഒറ്റ ആളുമായിട്ട് മിണ്ടി പോവരുത്.
0: അല്ല ഇങ്ങനൊരുത്തൻ ഇങ്ങനെ ആയിപ്പോ,
3: ഇങ്ങനെ കണക്കാ എല്ലാരും കണക്കാ. കൾച്ചർ ഇല്ലാത്ത വർഗങ്ങള്.
0: ഞാനിന്ന് പോവാണ്.
3: എപ്പോ?
0: ഉടനെ തന്നെ. സോഫിയെ കണ്ടൊന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ കാലത്ത് പോവാതെ നിന്നത്. ഡാഡി ഓഫീസിൽ പോയാ? ഇന്നലെ അങ്ങേര് ഒരുപാട് തല്ലിയല്ലേ?
3: ചെലപ്പോ അങ്ങനെയാ, ദേഷ്യം വന്നാലും ചെകുത്താന.
0: ഈ വക്കച്ചൻ ഇങ്ങനെ എപ്പോഴും വരുന്നത്?
3: അത് നടക്കില്ല.
0: ഉറപ്പാണോ? ഇപ്പൊ ഉടനെ ഞാനിവിടെ നിന്നാ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. തീരെ നനച്ചിരിക്കാതെ ഓരോ ഡെവലപ്മെന്റ്സ് വരുമ്പോ പതുപോലെ ഒരു രാത്രി വന്ന് കുറെ ബഹളം വെച്ചിട്ട് വെളുപ്പിനെ വന്ന പോലെ തിരിച്ചു പോകാൻ വന്നവനാ ഞാൻ. പക്ഷേ ഇപ്പൊ തിരികെ പോകുമ്പോ സോഫിയും എന്റെ ഒപ്പം ഉണ്ട്. ഹാർവെസ്റ്റ് കഴിഞ്ഞാലുടൻ ഞാൻ വീണ്ടും വരും. അപ്പോഴേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങിത്തെളിയും. ഇതിനിടയിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ആന്റണിയോട് പറഞ്ഞോളും. ഞാൻ അവനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇല്ല, പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും അവനെ ഞാൻ അറിയിച്ചിട്ടില്ല.
4: വളർത്തച്ഛനായ പൗലോസ് എന്ന കഥാപാത്രം അധികാരത്തിന്റെയും ക്രൂരതയുടെയും മനഃശാസ്ത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. തന്റെ വീട്ടിലെ സ്ത്രീകളെ നിയന്ത്രിക്കാനും അവരോട് ക്രൂരമായി പെരുമാറാനും അയാൾക്ക് യാതൊരു മടിയുമില്ല. ഇതൊരുതരം സാഡിസ്റ്റിക് സ്വഭാവമാണ്. തന്റെ വളർത്തുമകളെ തന്നെ ഉപദ്രവിക്കുന്ന അയാളുടെ മനസ്സ് വികൃതമാണ്. അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കുന്ന ഒരാളുടെ ക്രൂരമായ മുഖം പൗലോസിൽ കാണാം. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ അയാൾക്ക് മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാനറിയില്ല. അയാളുടെ ഓരോ പ്രവൃത്തിയും തന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. സോളമനെ പോലെയുള്ള ഒരു യുവത്വം തന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പൗലോസ് എന്ന കഥാപാത്രം സമൂഹത്തിലെ പല പുരുഷന്മാരുടെയും നിഗൂഢമായ ക്രൂരതകളുടെ പ്രതിരൂപമാണ്. അയാളുടെ പതനം നീതിയുടെ വിജയം മാത്രമല്ല, മറിച്ച് തിന്മയ്ക്കുമേലുള്ള സ്നേഹത്തിന്റെ വിജയം കൂടിയാണ്. പൗലോസ് സൃഷ്ടിക്കുന്ന ആഘാതം സോഫിയയുടെ മനസ്സിൽ വലിയ മുറിവുകളാണ് ഉണ്ടാക്കുന്നത്.
3: അങ്ങനെ പറഞ്ഞേച്ചെങ്കിൽ സോഫിയ അയാൾക്കൊരു കത്തെഴുത്, ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെ എഴുത്. ഇല്ലെങ്കിൽ ഞാൻ ആന്റണിയോട് പറയാം എഴുതാൻ.
5: വേണ്ട, നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട.
3: എന്നാ ചേച്ചി പറയേ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഡാഡി ആ കീടത്തിനെ കൊണ്ട് കെട്ട് നടത്തിക്കും. അതിനല്ലേ അവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നിരുന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നേ. ഡാഡിക്കാണെങ്കിൽ അതൊരു വാശി പോലാ.
6: ഈയാണി ശരിയാകേല. വലിയ കാശുകാരനൊന്നും വേണ്ട, സാധാരണക്കാരൻ മതിയെന്ന് വെച്ചാൽ തന്നെ ഇന്നത്തെ കാലത്ത് വക്കറ്റിനെ പോലും എടുത്തനല്ലാതെ വേറെ ഏതവും വന്നാലും കാര്യത്തോട് എടുക്കുമ്പോ അപ്പന്റെ ചോദ്യം. നിനക്ക് വേണ്ടി ഞാനാണ് അപ്പനെ നേക്കാന്ന് വെച്ചാ പോലും ഒടുവി ഡോക്യുമെന്റ്സ് പിടി ചെല്ലുമ്പോ അപ്പൻ അങ്ങേരായിട്ട് വരും. അങ്ങേരത് ഏക്കാൻ തയ്യാറാകത്തോളം കാലം. വേറൊരു കെട്ട് നടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ. നിന്നോട് അവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്നവൻ എന്നെ അങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു. ഇന്ന് നിന്റെ അപ്പനെ തല്ലാൻ മടിക്കാത്തവൻ നാളെ നിന്നെ ഡെഫിനറ്റ് ആയിട്ടും തല്ലോ. അച്ഛട്ടാ,
3: അത് അപ്പനല്ലാത്തോണ്ടാ.
6: പക്ഷെ അത് അവൻ അറിയുന്നില്ലല്ലോ. ഇല്ല, അത് നീ പറയല. ഇന്ന് മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞ അത് വെച്ച് നശിപ്പിക്കുക. ഓടിയാ പറഞ്ഞത്. അവളൊരുത്തി കാഴ്ച കാണാൻ.
7: നിനക്കും എന്നെ അവമാനിക്കാൻ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എടി, കാശുകാരനെ കിട്ടാൻ പോണെന്ന് വിചാരിച്ചിട്ടുള്ള പൊളപ്പാണോ? പടം പൊട്ടിയത് എങ്ങനാണെന്ന് നീ നിന്റെ അമ്മച്ചിയോടോ മറ്റാരോടെങ്കിലോ പറഞ്ഞു ഞാൻ അറിഞ്ഞാല്.
4: ചിത്രത്തിലെ പ്രണയം കേവലം കൗമാരശാബല്യമല്ല, മറിച്ച് വീണ്ടെടുപ്പിന്റെ മനഃശാസ്ത്രമാണ്. സോഫിയ നേരിട്ട വലിയൊരു ദുരന്തത്തിന് ശേഷം സോളമൻ അവളെ സ്വീകരിക്കുന്ന രംഗം മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വിപ്ലവ

ദുഃഖകരമായ നിമിഷമാണ്. ഇത്രയും കാലം ഞാൻ നിനക്ക് വേണ്ടി മാറ്റിവെച്ച പ്രണയം എനിക്ക് തിരിച്ചു തരിക എന്ന സോളമന്റെ വരികൾ പ്രണയത്തിന് പുതിയൊരു വിശുദ്ധി നൽകുകയാണ്. ഒരു പെൺകുട്ടിയുടെ ശരീരം അപമാനിക്കപ്പെട്ടാൽ അവളുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്ന സമൂഹത്തോടുള്ള മറുപടിയാണത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സ്നേഹം എന്നത് ഒരു മരുന്നാണ്. മുറിവേറ്റ മനസ്സിനെ സ്നേഹത്തെക്കാൾ വലിയ രീതിയിൽ മാറ്റാൻ മറ്റൊന്നിനും കഴിയില്ല. സോളമൻ സോഫിയയെ കാണുന്നത് ഒരു ഇരയായല്ല, മറിച്ച് തന്റെ ജീവിത പങ്കാളിയായാണ്. ഈ കാഴ്ചപ്പാട് സോഫിയയുടെ അപകർഷതാബോധത്തെ പൂർണമായും മാറ്റുന്നു. പ്രണയം എങ്ങനെ ഒരു മനുഷ്യനെ പുനർനിർമ്മിക്കുന്നു എന്ന് പത്മരാജൻ ഇവിടെ കാണിച്ചു തരുന്നു. ഇത് സ്നേഹത്തിന്റെ ഉന്നതമായ മാനുഷിക മൂല്യങ്ങളെയാണ് ഉയർത്തിപ്പിടിക്കുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം. മുന്തിരിത്തോപ്പുകളെന്ന പശ്ചാത്തലം സിനിമയിൽ വലിയൊരു പ്രതീകമാണ്. മുന്തിരിത്തോപ്പുകൾ ഫലഭൂയിഷ്ഠതയുടെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ അടയാളമാണ്. ഉത്തമഗീതത്തിലെ വരികൾ പോലെ സോളമൻ സോഫിയയെ മുന്തിരിത്തോപ്പുകളിലേക്ക് ക്ഷണിക്കുന്നു. കാറ്റും മഴയും വെയിലും മുന്തിരിവള്ളികളെ തഴുകുന്നത് പോലെ സോളമന്റെ സ്നേഹം സോഫിയയെ പുലുകുന്നു. മുന്തിരിക്കുലകളുടെ മധുരവും ചുവപ്പും പ്രണയത്തിന്റെ തീവ്രതയെ സൂചിപ്പിക്കുന്നു. മനഃശാസ്ത്രപരമായി നോക്കിയാൽ പ്രകൃതിയും മനുഷ്യന്റെ വികാരങ്ങളും തമ്മിൽ ഗാഢമായ ബന്ധമുണ്ട്. പത്മരാജൻ ഈ പ്രകൃതി സൗന്ദര്യത്തെ പ്രണയത്തിന്റെ പശ്ചാത്തലമായി മനോഹരമായി ഉപയോഗിച്ചു. മൈസൂരിലെ ലാൻഡ്സ്കേപ്പുകൾ ഓരോ കഥാപാത്രത്തിന്റെയും മനോനിലയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മുന്തിരിത്തോപ്പ് എന്നത് അവർക്ക് സുരക്ഷിതമായൊരിടമാണ്. അവിടെ അവർക്ക് തങ്ങളുടെ ലോകം പണിതുയർത്താൻ സാധിക്കുന്നു. പ്രകൃതിയുടെ ഈ സാമീപ്യം സിനിമയ്ക്ക് ഒരു ക്ലാസിക് പരിവേഷമാണ് നൽകുന്നത്.
1: സോഫിയ മൈസൂരിൽ വന്നിട്ട് എവിടെയൊക്കെ പോയി?
2: ഇന്നും പോയില്ല.
1: എങ്ങും ഇങ്ങ വാ, ഒരു അരമണിക്കൂറുണ്ട്, ഞാൻ കുറച്ച് സ്ഥലമൊക്കെ കാണിച്ചുതരാം, കൂട്ടത്തി മാർക്കറ്റിലും കയറാം. പിന്നെ അതിന്റെ അടുത്ത ലൈൻ വായിച്ചോ.
2: വായിച്ചു.
1: എന്നിട്ട്?
2: ഒന്നുമില്ല. എന്താ ഇവിടെ നിൽക്കുന്നേ?
3: ചുമ്മാ, കോളേജിൽ നിന്ന് ഇവിടം വരെ ചവിട്ടിയപ്പോഴത്തേക്ക് ക്ഷീണിച്ചു, റെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് നിന്നതാ.
2: കൃത്യം അവിടെ എത്തിയപ്പോ ക്ഷീണിച്ചോ? ആന്റണി ഇച്ചാൻ ആള് ഭയങ്കര സാധനോ, അതൊക്കെയുണ്ട്.
3: എന്നാലും
2: എന്തോ, സോഫിക്ക് പുള്ളി വന്നത് പിന്നെ എന്നോട് സംസാരിക്കാൻ വേറെ ഒരു വിഷയമില്ല.
3: ആണോ? ഇച്ചാൻ ഇതിനിടെ ഒരു പണി പറ്റിച്ചു, ആരോടും പറയാതിരിക്കാമെങ്കിൽ പറയാം.
2: പറയത്തില്ല.
3: പുള്ളി സോഫിയെ കൊണ്ട് മൈസൂർ മുഴുവൻ ഒന്ന് ചുറ്റിന്നാ തോന്നുന്നത്.
2: നീ ആണോ? ആന്റണി അങ്ങനെ പറഞ്ഞു.
3: പേര് എന്നോട് സംശയം പറഞ്ഞു. ഞാൻ കയറി ടാങ്ക് ലോറി ചെക്ക് ചെയ്തപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് രണ്ടു മൂന്ന് മുല്ലപ്പ് കിട്ടി. ക്വസ്റ്റിംഗിൽ പുള്ളി പാതി സമ്മതിച്ചിട്ടുണ്ട്.
2: അമ്പടി കള്ളി, ഞാൻ വാച്ച് ചെയ്തോളാം.
3: സംഗതി പബ്ലിക് ആക്കളല്ലേ?
2: ഇല്ലെന്നേ, പാവം പോലെ ഇരുന്നിട്ട്.
1: ഡാഡിയുണ്ടോ വീട്ടിൽ?
2: ഇല്ല.
1: ഓഫീസിൽ നിന്ന് വന്നില്ലേ? എന്നേക്കാ മുൻപ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയാണല്ലോ. സോഫിയ എവിടേക്കാ?
2: മാർക്കറ്റിലേക്ക്.
1: ആരെയാണ്?
2: ഡാഡിയുടെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ആളാ, വക്കച്ചൻ. അങ്ങ് അവിടെയാ താമസിക്കുന്നെ. ഇപ്പൊ നേരെ ചെന്ന് പറഞ്ഞു കൊടുക്കും.
1: എന്താ, നമ്മൾ ഇവിടെ കണ്ടോ? പറഞ്ഞാലെന്താ, നമ്മള് നെയ്ബേഴ്സ് റോഡി വെച്ച് കണ്ടു, സംസാരിച്ചു നിന്ന് പറയുന്നോണ്ട് എന്താ തകരാറ്? ഡാഡി എന്താ വഴക്ക് പറയോ?
2: വഴക്ക് മാത്രമല്ല, ചെലപ്പോ തല്ലും ചെയ്യും.
1: ഡാഡിക്ക് എന്താ സോഫിയോട് ഇഷ്ടക്കുറവുണ്ടോ? എലിസബത്തിനോട് വലിയ വാത്സല്യമൊക്കെ കാണിക്കുന്ന ആണല്ലോ. പഠിക്കാൻ പിടിക്കായിട്ടും സോഫിയെ മാത്രം പഠിപ്പിക്കാതെ ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് അതൊന്ന് പറയുപോലും ചെയ്യാതെ.
0: സിനിമയിലെ നിശബ്ദതകൾക്കും സംഭാഷണങ്ങൾക്കും വലിയ മനഃശാസ്ത്രപരമായ അർത്ഥങ്ങളുണ്ട്. സോളമനും സോഫിയയും തമ്മിലുള്ള നോട്ടങ്ങൾ വാക്കുകളെക്കാൾ കൂടുതൽ സംസാരിക്കുന്നു. പത്മരാജന്റെ തിരക്കഥയിൽ ഓരോ വാക്കും അളന്നു കുറിച്ചവയാണ്. ബൈബിളിലെ വരികൾ പ്രണയത്തിന് ഒരു ആത്മീയ പരിവേശമാണ് നൽകുന്നത്. നീ എന്റെ പ്രിയതമ, നീ സുന്ദരി എന്ന വിളി സോഫിയയുടെ ഉള്ളിലെ മുറിവുകളെ ഉണക്കുന്നു. ആശയവിനിമയം എങ്ങനെ ബന്ധങ്ങളെ ദൃഢമാക്കുന്നു എന്ന് സിനിമ കാണിച്ചു തരികയാണ്. സോളമൻ തന്റെ ആഗ്രഹങ്ങൾ സോഫിയയോട് തുറന്നു പറയുന്നു. എന്നാൽ സോഫിയ പലപ്പോഴും മൗനത്തിലൂടെയാണ് തന്റെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഈ മൗനം അവളുടെ ഭയത്തിന്റെയും ഒപ്പം പ്രതീക്ഷയുടെയും സൂചനയാണ്. സിനിമയിലെ സംഭാഷണങ്ങൾ ഇന്നും മലയാളി യുവത്വത്തിന് പ്രണയമന്ത്രങ്ങളാണ്. ഓരോ ഡയലോഗും ആ മനസ്സിന്റെ ആഴം അളക്കാനുള്ള ഉപകരണങ്ങളാണ്.
4: എല്ലാം തീരുമാനിച്ചുറച്ചതിന് ശേഷം അങ്ങേര് അറിയുന്നതായിരിക്കും നല്ലത്. അല്ലേല് എന്തെങ്കിലും ഉടക്കുണ്ടാക്കും. പള്ളി വഴിക്കോ?
5: പള്ളി വഴിക്ക് ഒന്നും ചെയ്യാൻ ഒക്കുകയല്ല, അത് ഞാൻ നോക്കിക്കൊള്ളാം. റോസി അവളുടെ എല്ലാ റെക്കോർഡും എടുത്ത് എന്റെ കൂടെ വാ, നമുക്ക് പോയി അച്ഛനെ കാണാം. അച്ഛനോടെല്ലാം തുറന്നു പറഞ്ഞിട്ട് കഴിയുന്നതും വേഗം ഒരു തീരുമാനമാക്കി തരാൻ പറയാം. ഞാൻ സമ്മതം വാങ്ങിച്ചോളാം.
4: അങ്ങേരറിയരുത്.
5: വേണ്ട, അങ്ങേരിപ്പ ഡ്യൂട്ടിക്ക് പോവില്ലേ, ആ നേരത്തിനുള്ളിൽ നമുക്ക് പോയിട്ട് വരാം. കഷ്ടിച്ചൊരു 2 hours, അത്ര തന്നെ എടുക്കില്ല.
2: എന്തായിരുന്നു രണ്ടുപേരും കൂടി ഒരു കളി?
6: സോളമിനിച്ചാൻ ആകെ ത്രില്ലാ. എന്താ കാര്യം അറിയില്ല, പുള്ളി ഭയങ്കര ഓളത്തിലാ. വൈകുന്നേരം എനിക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. എന്താണോ?
2: എന്നോടും കൂടി പറയണേ.
6: എന്നാലും തന്റെ ഡാഡി ഒരു വല്ലാത്ത സാധനം. ഇങ്ങനെയുണ്ടോ മനുഷ്യര്? ഞങ്ങളുടെ നാട്ടില് ഇരിക്കുന്നിടം കുഴിക്കുന്നവൻ എന്നൊരു ചൊല്ലുണ്ട്. ഇതത് ഡിറ്റോ.
7: ഡാഡി ഒരു പ്രത്യേക ടൈപ്പാ, വല്ലാത്ത വാശിയാ, പിടിച്ചത് നടക്കണം.
8: നിയമങ്ങൾ മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യത്വം കാണിക്കാൻ, മനുഷ്യനെ സഹായിക്കാനാണ് എല്ലാ നിയമങ്ങളും. മിസ്സിസ് റീത്ത മാതായിക്ക് എപ്പോൾ വേണമെങ്കിലും ആ കുട്ടിയെ വിളിച്ചുകൊണ്ടുവരാം.
7: ശരി അച്ഛ.
8: പിതൃത്വത്തെ ചൊല്ലി തർക്കമുണ്ടെന്നാണ് അയാളുടെ നിലപാടെങ്കിൽ നമ്മുടെ ഈ കുട്ടിക്ക് പിതൃത്വം തന്നെ ഇല്ലല്ലോ. കേട്ടിടത്തോളം ഒരനാഥ ബാലികയും ഇവളും തമ്മിൽ എന്താ വ്യത്യാസം? നിസ്സഹായായ ഒരു അമ്മയുണ്ടായി പോയി എന്നുള്ളതോ?
7: അപ്പൊ നാളെ എവിടെ വിളിച്ചിരിക്കായിരിക്കും. ചെവിതല കേട്ടിട്ട് അവൾ ഇങ്ങനെ ഇറങ്ങി വരും.
9: അയാൾ എന്റെ മോളെ നശിപ്പിച്ചു.
7: എന്താ
9: ചേച്ചി?
7: എന്താ മോളെ?
9: ആ ദുഷ്ട എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കി ചേച്ചി.
7: എവിടെങ്കിലും ഇറങ്ങി പോടാ. നീ വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണുകയും വേണ്ട.
1: അമ്മ, ഞാൻ പറയുന്നത്
7: ഒന്നും കേക്കണ്ട. നീ പെണ്ണ് കെട്ടിയാൻ വേണ്ട, ഇവിടെ താമസിക്കാൻ വേണ്ട. തരത്തിപ്പെട്ടവരുമായിട്ടുള്ള ബന്ധം നിനക്ക് വേണ്ട.
1: ഞാൻ കാരണമല്ലേ അമ്മ അവക്ക് ഇങ്ങനെ പറ്റിയത്? ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ?
7: നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ സോളമ? ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു, നീ എവിടെങ്കിലും ഇറങ്ങി പോയാ മതി എനിക്ക്. എനിക്കിപ്പോ സമാധാനം നിന്നെ ഇവിടെ കാണാതിരിക്കുന്നതാ.
0: കുറ്റബോധവും പാപബോധവും ഈ സിനിമയിലെ മറ്റൊരു പഠന വിഷയമാണ്. സോഫിയ താൻ അനുഭവിക്കേണ്ടി വന്ന ക്രൂരതയ്ക്ക് തന്നെ തന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതൊരതിക്രമത്തിനിരയാകുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന സാധാരണ മാനസികാവസ്ഥയാണ്. താൻ അശുദ്ധിയാക്കപ്പെട്ടു എന്ന തോന്നൽ അവളെ സോളമനിൽ നിന്ന് അകറ്റാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ സോളമൻ ആ പാപബോധത്തെ തന്റെ സ്നേഹം കൊണ്ട് കഴുകിക്കളയുന്നു. കുറ്റബോധത്തിൽ നിന്ന് ഒരാളെ മോചിപ്പിക്കുക എന്നത് വലിയൊരു മനഃശാസ്ത്രപരമായ സഹായമാണ്. സോളമന്റെ വീട്ടുകാർ ഈ ബന്ധത്തെ എങ്ങനെ കാണുമെന്ന ഭയം സോഫിയയിലുണ്ട്. സോളമൻ തന്റെ കുടുംബത്തെയും സോഫിയയെയും എങ്ങനെ ഒന്നിപ്പിക്കുന്നു എന്നത് അയാളുടെ പക്വത കാണിക്കുന്നു. പൗലോസ് എന്ന മനുഷ്യൻ ഒടുവിൽ ശിക്ഷിക്കപ്പെടുമ്പോൾ സോഫിയ തന്റെ ഭയത്തിൽ നിന്ന് പൂർണമായും മോചിതയാകുന്നു. ഈ മോചനം അവളുടെ ജീവിതത്തിലെ പുതിയൊരു വസന്തത്തിന്റെ തുടക്കമാണ്.
10: മിസ്റ്റർ പോൾ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയാൽ വൈകുന്നേരമാവും തിരിച്ചെത്താൻ. അപ്പോഴേക്കും മിസ്സസ് പോൾ ജോലിക്ക് പോയി കഴിയും. രണ്ടുപേരും കൂടെ ഉള്ള ഒരു സമയത്ത് വന്നു വേണമല്ലോ ഇതുമാതിരി ഒരു കാര്യം സംസാരിക്കാൻ. അതാ കാലത്ത് തന്നെ ഇങ്ങനെ പോകുന്നത്. ഇവൻ ഒരേ നിർബന്ധം, ഉടനെ തന്നെ നടത്തണമെന്നും പറഞ്ഞു.
7: അയ്യോ, അതിനെന്താ? അവൾക്കും അതാ ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇങ്ങനെ നീട്ടേണ്ട കാര്യമില്ലല്ലോ.
11: അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അവക്ക് നല്ലൊരു അലയൻസ് വരുന്ന മറ്റാരേക്കാളും സന്തോഷിക്കേണ്ടത് ഞങ്ങള് തന്നെയാ. പക്ഷേ വേറൊരു പാർട്ടിയായിട്ട് ഞാൻ വാക്കുറപ്പിച്ചു പോയി. ആ ചെറുക്കന്റെ വീട്ടുകാരി ഞായറാഴ്ച വരിക. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാള്. അത് അവരങ്ങ് ആറന്മുള എന്ന് വരുന്നവരാ. ഞാൻ പറഞ്ഞിട്ടാ വരുന്നതും. തുകയെപ്പറ്റി വരെ ഞങ്ങൾ നമ്മൾ ധാരണയിൽ എത്തിയിട്ടാ അവരുടെ വരവ്.
1: ഇതിലിപ്പോ തുകയുടെ പ്രശ്നമൊന്നും വരുന്നില്ല.
11: ഇല്ലായിരിക്കാം, പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ലല്ലോ. വേറൊരു അലയൻസ് ഉറച്ച സ്ഥിതിക്ക്
7: കുറച്ചൊന്നും പറയാറായിട്ടില്ല. അവൾക്ക് ആ ബന്ധം ഇഷ്ടമല്ല. അവൾ അതിനോട്ട് സമ്മതിക്കുകയില്ല. അവൾക്കിത് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഇതാ തൃപ്തി. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ താല്പര്യമാണ് മിസ്റ്റർ പോൾ ഏറ്റവും കാര്യമായി നോക്കേണ്ടത്. അവർക്ക് ഏതാ ഇഷ്ടമെന്ന് നോക്കി നമ്മൾ അത് നടത്തി കൊടുക്കുക. ബാക്കിയെല്ലാം പിന്നെ അവരുടെ വിധി.
11: എനിക്ക് പോകാൻ സമയമായി.
7: അല്ല, അപ്പോ ഇതേപ്പറ്റി ഒരു തീരുമാനം പറയാതെ?
11: നേരെ പറഞ്ഞാല് ഈ കാര്യത്തിൽ ഞാനോ ഇവിടെ ഒരു തീരുമാനം എടുത്തെന്നും പറഞ്ഞ് അതൊരു ഫൈനൽ തീരുമാനമാകുന്നില്ല. പെണ്ണിന്റെ അപ്പന്റെ തീരുമാനം കൂടെ നിറഞ്ഞിട്ട് ചെയ്യുന്നല്ലേ മര്യാദ.
7: അല്ല,
11: നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അറിയാനോ പറയാനോ കൊള്ളുന്ന കാര്യങ്ങളും അല്ലിത്. ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നല്ലേ നല്ലത്. നാളെ ഒരിക്കൽ നിങ്ങൾ കേട്ടറിഞ്ഞു വന്ന് ചോദിച്ചാ ഞാനേ ഉണ്ടാവുള്ളൂ മറുപടി പറയാൻ. അതുകൊണ്ടാ പറയുന്നേ. ആ പെണ്ണിന്റെ അപ്പം കൊച്ചിയിലോ ഓണത്തോ എങ്ങാണ്ട് ഉണ്ടെന്ന ഇവിടെ പറയുന്നേ. അങ്ങനെ ഒരുത്തനുണ്ടെങ്കില് അങ്ങനെ അറിയാതെ അറിയിക്കാതെ ഒക്കെ ചെയ്താൽ മതി.
1: അങ്ങനെയൊക്കെ ചെയ്താ മതി.
11: കൂടുതൽ ചൊണ ലേ, അതെന്റെ അടുത്ത് വേണ്ട.
1: നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാം. എല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, എന്നാലും അറിയേണ്ടതല്ലേ. നേരത്തെ അറിയുന്നത് ഒരു കണക്ക് നല്ലതാണ്. ഒരു സ്ത്രീ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, അല്ലെ മമ്മയുടെ ഭാഷയെ പറഞ്ഞ ഒരു പാപം ചെയ്തു, ഒരു കുട്ടിയുണ്ടായി, ആ തെറ്റിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി അവരൊരു മണ്ടത്തരം ചെയ്തു, വേറൊരു പുരുഷനെ കൂടെ ജീവിതത്തിലേക്ക് വലിച്ചേറ്റി, അതിനവരെ സഫർ ചെയ്താൽ പോരെ. ആ കുട്ടിയും കൂടെ തന്നെ വെറുതെ. മമ്മ ഈ സിറ്റുവേഷൻ എന്റെ കൂടെ നിൽക്കണം. ആ മനുഷ്യൻ വെറുതെ രക്ഷാകർത്താവ് വലിക്കുക. ശരിക്കും അവൻ രക്ഷാകർത്താവല്ല, ആ കുട്ടിക്ക് അവൻ നാശത്തിന്റെ ആളാ. അത് മമ്മയ്ക്ക് എന്താ ഇനി മനസ്സിലാകത്ത്? അല്ലെങ്കിൽ ഇന്ന് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുമോ?
11: ഞായറാഴ്ച ആറന്മുള എന്ന് വക്കച്ചന്റെ വീട്ടുകാർ വന്നാ ഞാൻ മാക്കു കൊടുക്കും.
12: പറഞ്ഞ മാതിരി 12,500 രൂപയും എണ്ണി കൊടുക്കും. അത് ഞാൻ പറഞ്ഞുള്ള വാക്കാ. ബാക്കിയുള്ള വാക്ക് പറഞ്ഞ വാക്കായിരിക്കും. അല്ല നിന്നെ പോലൊന്നുമല്ല, ഉണ്ടടി തള്ളേ മോളെ നാട്ടുകാർ കയറി കൈവെക്കൊന്ന് കണ്ടപ്പോ നിനക്കന്ന് എന്റെ വാക്ക് ദൈവ വാക്കായിരുന്നു. ഇന്നിപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ വിലയില്ല. അതല്ലയോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്?
1: ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ അത് വേണ്ട, വിളവെടുപ്പിന് കൂട്ടായിരിക്കട്ടെ.
3: പ്രീതമാവി
1: മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺവിൻസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ മനസ്സിലായെങ്കിൽ എന്റെ മമ്മയ്ക്ക് അവളെ മനസ്സിലാവാതെ വരുമോ?
0: സിനിമയിലെ സാങ്കേതിക വശങ്ങളും കഥാപാത്രങ്ങളുടെ മനോനിലയെ പ്രതിഫലിപ്പിക്കുന്നു. ജോൺസൺ മാസ്റ്ററുടെ സംഗീതം ഈ സിനിമയുടെ ജീവനാണ്. ആകാശമാകെ കണിമലർ, പവിഴം പോൽ പവിഴാധരം എന്നീ ഗാനങ്ങൾ പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങളെ ആവിഷ്കരിക്കുന്നു. പശ്ചാത്തല സംഗീതം ഓരോ രംഗത്തെയും തീവ്രത കൂട്ടാൻ സഹായിക്കുന്നു. ക്യാമറ ചലനങ്ങൾ മുന്തിരിത്തോപ്പുകളുടെ ഭംഗി ഒപ്പിയെടുക്കുമ്പോൾ തന്നെ കഥാപാത്രങ്ങളുടെ മുഖത്തെ ഭാവമാറ്റങ്ങളും സൂക്ഷ്മമായി രേഖപ്പെടുത്തുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ സംഗീതം പ്രേക്ഷകന്റെ വികാരങ്ങളെ ഉണർത്താൻ സഹായിക്കുന്നു. ഓരോ ദൃശ്യവും ഒരു പെയിന്റിംഗ് പോലെ സുന്ദരമാണ്. വെളിച്ചത്തിന്റെയും നിഴലിന്റെയും കളി കഥാപാത്രങ്ങളുടെ ജീവിതത്തിലെ സംഘർഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. സാങ്കേതികതയും സാഹിത്യവും തമ്മിലുള്ള പൊരുത്തം സിനിമയെ ഒരു ഉത്തമ കലാസൃഷ്ടിയാക്കുന്നു. പത്മരാജന്റെ ക്രാഫ്റ്റ് ഓരോ ഫ്രെയിമിലും സ്പർശിച്ചിരിക്കുന്നത് നമുക്ക് കാണാം.
3: സോളമിലിച്ചാൻ പോയില്ലേ?
7: ഇല്ല, പുള്ളിയുടെ സ്വഭാവത്തിന് ഇന്നലെ വെളുപ്പിനെ സ്ഥലം വിടേണ്ടതാ. ആന്റണി ഉള്ളതുകൊണ്ടായിരിക്കും.
3: എന്നിട്ട് എവിടെയാ കക്ഷി?
7: ഉറക്കമാ, ഊണും കഴിഞ്ഞ് കിടന്നതാ.
3: ഇതാ ഉറക്കമാന്ന് പറഞ്ഞിട്ട് അല്ലേ?
1: നല്ല ഉറക്കം കിട്ടിയതാ. അപ്പോഴാ അപ്പുറത്ത് പടക്കം പൊട്ടം തുടങ്ങിയത്. ഈ പെണ് ഒറ്റയ്ക്കാന്നോ ഈ വീട്ടിലെ പണി മുഴുവൻ എടുക്കുന്നത്? എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഒരു.
3: ഓ, അപ്പൊ എപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ, അതാ പോവാഞ്ഞത്.
1: ഓടാ,
3: ഞാൻ ഒരു ചായ അടിച്ച് ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം.
7: എന്താ ഇത്? അവര് ഇന്റർവ്യൂ കാർഡ് അയച്ചു എന്നാണോ പറയുന്നത്? പിന്നെ എങ്ങനെയാ കിട്ടാതെ പോകുന്നത്? രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ 14-ാം തീയതി കഴിഞ്ഞു. ഇന്നിപ്പോ തീയതി 27-ാ. ഇന്റർവ്യൂ 14-ാം തീയതിയായിരിക്കുമെന്ന് അവര് നേരത്തെ പറഞ്ഞിരുന്നു. ഉണ്ടെന്നോ ഇല്ലെന്നോ മറുപടി കാണാഞ്ഞപ്പോ ഞാൻ രണ്ടാമതും കമ്പനിക്ക് എഴുതി. അതിനുള്ള മറുപടി ഏത്? അവരെനിക്ക് കാർഡ് അയച്ചിരുന്നു. അതിവിടെ ആരും ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുണ്ട്.
13: ഇവിടെ ആരാ അത് വാങ്ങിക്കേ?
7: ഡാഡി അല്ല ആരാ?
13: ഞാൻ ചോദിക്കേ?
7: ഓ, ചോദിക്കുന്നു. ഇതിപ്പോ ആദ്യത്തെ തവണയൊന്നും അല്ലല്ലോ. മുമ്പൊരിക്കും ഇതുപോലൊരു ഇന്റർവ്യൂ കാർഡ് വന്നിട്ട് എന്നെ അറിയിക്കാതെ.
13: അതൊന്ന് ഡാഡിയുടെ കയ്യിൽ പോവാൻ കാശില്ലാത്തതുകൊണ്ട്
7: ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വരാനുള്ള കാശൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്.
13: പുള്ളി വരട്ടെ, ഞാൻ ചോദിക്കാം.
7: ഞാൻ എന്നും ഇവിടെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ടോണം, അത്രേ ഉള്ളു.
3: മതിയാക്കിയില്ലേ? അങ്ങോട്ട് മാത്രമേ ഉള്ളൂ ഏറ്? അത് ഇങ്ങോട്ടും ഉണ്ടോ?
1: ഏറും തൊഴിയൊന്നും ഇല്ല, അവള് സ്മൂത്ത് ആയിട്ട് കയറിപ്പോയി.
3: ഇത് അങ്ങോട്ട് ഇനമാ. ഇളവിന് പിന്നെ ഒരു അലുവൊക്കെ ഉണ്ട്.
7: ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയായിരുന്നു?
11: ഏത് കാർഡ്?
7: അവര് സോഫിയ ഇന്റർവ്യൂ വിളിച്ചോണ്ട് അയച്ച കാർഡ്.
11: എന്നിട്ടുണ്ടോ
7: അവളെ അത് കാണിക്കാഞ്ഞത്?
11: കാണിച്ചാ പിന്നെ അതിന് പോണെന്ന് പറഞ്ഞു കൊടുക്കും.
7: കൊണ്ടുപോണം, നിങ്ങൾക്ക് വയ്യാങ്കിൽ ഞാൻ കൊണ്ടുപോകും.
11: അങ്ങ് കൊണ്ടുവന്നാ മതി, ഉടനെ എടുക്കും.
7: അത് പോയാലും അറിയാൻ പറ്റൂ.
11: കൊണ്ടുപോയിട്ടുള്ളതാണല്ലോ, എടുക്കുകയും ചെയ്തല്ലോ.
7: ഒരു ഇന്റർവ്യൂവിന് കൊണ്ടുപോയി, എല്ലാരെയും ചെല്ലുന്ന എല്ലാ ഇന്റർവ്യൂവിനും ഞങ്ങൾ സെലക്ട് ചെയ്യാ, അങ്ങനെ ഞങ്ങൾ പതിവ്.
11: ഡേറ്റ് കഴിഞ്ഞില്ലേ?
7: നിങ്ങൾക്ക് അങ്ങനെ പറയാം, അവളൊന്ന് ഒരുപാട് കരഞ്ഞു.
11: എന്തിനാ? നിന്നെ കളക്ടർ ഉദ്യോഗം പറ്റണോ അങ്ങ് നഷ്ടപ്പെട്ടെന്ന് പറയാൻ? അറ്റൻഡർ പണിക്കാരി അവൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, നിനക്കറിയോ?
7: എന്ത് ജോലി ആവട്ടെ, അവൾക്ക് ചെയ്യാമെന്ന് തോന്നിയോണ്ടല്ലേ അവൾ അപ്ലൈ ചെയ്തത്. എല്ലാ ജോലിയും ഒരുപോലെ?
11: എല്ലാ ജോലിയും ഒരുപോലെ അല്ല. എന്റെ പിള്ളേരെ കണ്ടവന്മാരുടെ ഓഫീസിൽ അറ്റൻഡർ പണിക്ക് അയക്കാൻ എനിക്ക് മനസ്സില്ല. അത്ര കിട്ടാൻ എനിക്ക് വന്നിട്ടില്ല. ആലോചിച്ചു തന്നെയാ ഞാൻ ആ കാർഡ് കീറി കളഞ്ഞത്.
13: 10-ാം ക്ലാസ്സുകാരിക്ക് ഇതൊക്കെ അല്ലാതെ പിന്നെ എന്ത് പണിക്കാരി അപ്ലൈ ചെയ്യാൻ നോക്കുന്നത്?
0: നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്നത് പ്രണയത്തിന്റെ ഒരു മഹാകാവ്യമാണ്. ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അടുപ്പമല്ല, മറിച്ച് മാനുഷികമായ വലിയ മൂല്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓരോ തവണ ഈ സിനിമ കാണുമ്പോഴും പുതിയ അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനഃശാസ്ത്രപരമായ ഒരു വിശകലനത്തിലൂടെ നോക്കിയാൽ ഇതൊരു വീണ്ടെടുപ്പിന്റെ കഥയാണ്. സ്നേഹത്തിന് എല്ലാ തടസ്സങ്ങളെയും അതിജീവിക്കാൻ കഴിയുമെന്ന് സോളമൻ തെളിയിക്കുന്നു. കാലം മാറുമ്പോഴും ഈ സിനിമയിലെ പ്രണയം വറ്റാത്തൊരു നീരുറവയായി നിലനിൽക്കുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച 10 ചിത്രങ്ങളിലൊന്നായി ഇതിനെ തീർച്ചയായും കണക്കാക്കാം. സോളമനും സോഫിയയും ഇന്നും നമ്മുടെ പ്രണയ സങ്കല്പങ്ങളിൽ മുന്തിരിത്തോപ്പുകളിലെ നായകനും നായികയുമായി വാഴുകയാണ്. ഈ ചിത്രം നൽകുന്ന പോസിറ്റീവ് എനർജി ഏതൊരു പ്രേക്ഷകനെയും സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. കരുണാസായി റേഡിയോയിലെ ഈ പരിപാടിയിലൂടെ നമുക്ക് ഈ മുന്തിരിത്തോപ്പുകളിലെ വസന്തത്തെ ഒരിക്കൽ കൂടി അനുഭവിക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. 2025 ആണ്ടിന് ശേഷം ജനിക്കുന്ന കുട്ടികൾ തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായ ഒരു സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തെയായിരിക്കും ഭാവിയിൽ അഭിമുഖീകരിക്കേണ്ടി വരിക. കോളേജ് ബിരുദങ്ങൾ, 9 മണി മുതൽ 5 മണി വരെയുള്ള സ്ഥിരം ഓഫീസുകൾ, ദീർഘകാല പെൻഷൻ പദ്ധതികൾ തുടങ്ങിയ പരമ്പരാഗത ജീവിത വിജയ അടയാളങ്ങൾക്കൊന്നും തന്നെ ഭാവിയിൽ സാമ്പത്തിക ഭദ്രതയോ സുരക്ഷിതമായൊരു കരിയറോ ഉറപ്പു നൽകാൻ കഴിഞ്ഞെന്നു വരില്ല. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ ലോകത്തെ വിജയകരമായി നേരിടാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിനായി ചെറുപ്പം മുതൽക്കേ അവരിൽ പൊരുത്തപ്പെടാനുള്ള കഴിവ് അഥവാ അഡാപ്റ്റബിലിറ്റി, വൈകാരിക ബുദ്ധി അഥവാ ഇമോഷണൽ ഇന്റലിജൻസ്, സ്വയം പഠിക്കാനുള്ള താൽപര്യം അഥവാ സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ് എന്നിവ വളർത്തിയെടുക്കേണ്ടതുണ്ട്. മസ്തിഷ്ക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ കുട്ടിക്കാലത്ത് വികസിച്ചുകൊണ്ടിരിക്കുന്ന തലച്ചോറിന് ഉയർന്ന തോതിൽ പ്ലാസ്റ്റിസിറ്റി അഥവാ മാറ്റിമറിക്കപ്പെടാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് രൂപപ്പെടുന്ന ശീലങ്ങളും ചിന്താഗതികളും കഴിവുകളുമെല്ലാം അവരുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈകാരികവും സാമൂഹികവുമായ ശേഷികളെ നിർണായകമായി സ്വാധീനിക്കും. പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനും സ്വയം പ്രശ്നപരിഹാരങ്ങൾ കണ്ടെത്താനും അനിശ്ചിതാവസ്ഥകളെ നേരിടാനും ചെറുപ്പത്തിലെ പ്രോത്സാഹനം ലഭിക്കുന്ന കുട്ടികളിൽ മികച്ച എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങളും പ്രതിരോധ ശേഷിയും സർഗാത്മകതയും വളർന്നുവരുന്നു. അതിവേഗം മാറുന്ന ഈ ലോകത്ത് മുന്നേറാൻ ഈ ഗുണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും പ്രധാനമായും 3 മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. കാണാതെ പഠിക്കുന്ന രീതികൾക്ക് പകരം അനുഭവങ്ങളിലൂടെയുള്ള പഠനത്തിലൂടെ കുട്ടികളിൽ ജിജ്ഞാസ വളർത്തുക. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാനും മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവുകൾ പഠിപ്പിക്കുക. വ്യക്തമായ വെല്ലുവിളികളെയും കാഴ്ചപ്പാടുകളെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ഏത് സാഹചര്യത്തോടും പൊരുത്തപ്പെടാനുള്ള അവരുടെ ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണവ. സ്വയം തിരഞ്ഞെടുക്കുന്ന പ്രോജക്റ്റുകൾ ചെയ്യാനും മൈൻഡ്ഫുൾനെസ് അഥവാ തത്സമയ ഏകാഗ്രത പരിശീലിക്കാനും സർഗാത്മകമായി പ്രശ്നങ്ങളെ സമീപിക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ തലച്ചോറിൽ നവീകരണത്തിനും വഴക്കത്തിനും ആവശ്യമായ നാഡീവ്യൂഹഘടന രൂപപ്പെടാൻ സഹായിക്കും. പരമ്പരാഗതമായ മാർക്ക് ലിസ്റ്റുകൾക്കും അക്കാദമിക വിജയങ്ങൾക്കും അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇത്. ഭാവിയുടെ തൊഴിൽ മേഖലകളും സാമ്പത്തിക സുരക്ഷിതത്വ മാനദണ്ഡങ്ങളും എത്രത്തോളം മാറിയാലും തളർന്നുപോകാതെ പിടിച്ചു നിൽക്കാൻ കുട്ടികൾക്കാവശ്യമായ മാനസികവും വൈകാരികവുമായ ആയുധങ്ങളാണ് ഇത് പകർന്നു നൽകുന്നത്. ഇത്തരമൊരു അടിത്തറ കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ വരാനിരിക്കുന്ന അനിശ്ചിതാവസ്ഥകളെ ധീരമായി നേരിടാനും പുതിയ അവസരങ്ങളെ കൃത്യമായി പ്രയോജനപ്പെടുത്താനും ജീവിതത്തിലുടനീളം തങ്ങളുടെ മാനസികാരോഗ്യം മികച്ച രീതിയിൽ നിലനിർത്താനും അവർക്ക് സാധിക്കും. ആധുനിക കുട്ടികളുടെ തലച്ചോറിന്റെ വികാസവും ഭാവിയുടെ ആവശ്യങ്ങളും മുൻനിർത്തി ചിന്തിക്കുമ്പോൾ പരമ്പരാഗതമായ ഹോംവർക്ക് രീതികൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷമാണ് വരുത്തിവെക്കുന്നത്. ന്യൂറോ സയൻസ് പ്രകാരം വികസിച്ചുകൊണ്ടിരിക്കുന്ന മസ്തിഷ്കത്തിന് പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും സർഗാത്മകമായി ചിന്തിക്കാനും മതിയായ വിശ്രമവും കളികളും ആവശ്യമാണ്. എന്നാൽ സ്കൂൾ സമയത്തിന് ശേഷവും മണിക്കൂറുകളോളം നീളുന്ന ഹോംവർക്കുകൾ കുട്ടികളിൽ കടുത്ത മാനസിക സമ്മർദ്ദവും മടുപ്പും മാത്രമാണ് സമ്മാനിക്കുന്നത്. കാണാതെ പഠിക്കാനും എഴുതി നിറയ്ക്കാനും നൽകുന്ന ഇത്തരം യാന്ത്രികമായ ജോലികൾ കുട്ടികളുടെ ജിജ്ഞാസയെയും സ്വയം പഠിക്കാനുള്ള താൽപര്യത്തെയും നശിപ്പിക്കുകയും ഭാവിയുടെ അനിവാര്യതകളായ വൈകാരിക ബുദ്ധിയും പൊരുത്തപ്പെടാനുള്ള കഴിവും വികസിക്കേണ്ട സമയത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറം പഠനത്തെ ഒരു ഭാരമായി കാണാൻ പ്രേരിപ്പിക്കുന്ന ഹോംവർക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് പകരം കുട്ടികൾക്ക് അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനും പ്രായോഗികമായ അനുഭവങ്ങളിലൂടെ പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുകയാണ് ഭാവിയുടെ വെല്ലുവിളികളെ നേരിടാൻ അവരെ പ്രാപ്തരാക്കാനുള്ള ശരിയായ വഴി. നിങ്ങളുടെ കുട്ടി പഠിക്കുന്ന സ്കൂളിൽ നിന്ന് ഹോംവർക്ക് കൊടുത്തു വിടുകയാണെങ്കിൽ ഓർക്കുക, അതൊരു ന്യൂ ജനറേഷൻ സ്കൂളല്ല. കുട്ടിയുടെ മാനസികാവസ്ഥ ആ സ്കൂളിൽ പൊരുത്തപ്പെടുകയില്ല. അവിടെ കുട്ടിക്ക് പരുവപ്പെടേണ്ടതായി വരും. ഒരു കാര്യം നിങ്ങൾക്കറിയുമോ? കുട്ടികളെ ജെൻസി, ആൽഫ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. അത് അവരുടെ തലച്ചോറിന്റെ രീതികളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ അവരുടെ തലച്ചോറിന്റെ രീതികൾക്കനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതിയാണോ നമ്മൾ നൽകുന്നത്? ഇന്നും 10 പരീക്ഷയും അതിലേറെ ടെസ്റ്റ് പേപ്പറുകളും വച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയേക്കാൾ വലിയ മാനസിക പീഡനം വേറെ ഇല്ല എന്നോർക്കണം. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ ഒരു കുട്ടിയോട് എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ജോലി കിട്ടാനാണ് എന്ന് പറഞ്ഞു പഠിപ്പിച്ചു വച്ചിരിക്കുകയാണ്. എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുന്നതിനേക്കാൾ മഹത്തരം വേറെയില്ല എന്നാണ് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തി വച്ചിരിക്കുന്നത്. അതിനുവേണ്ടി സ്കൂളുകൾ പെടുന്ന പാട് കണ്ടിട്ടുണ്ടോ? എല്ലാത്തിനും A+ കിട്ടാത്ത കുട്ടി വെറും വാഴയാണെന്ന് പറയുന്ന അധ്യാപകർ വരെയുണ്ട്. ജീവിതത്തിന്റെ നല്ല പ്രായം മുഴുവൻ പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം പഠിക്കുന്ന മനുഷ്യജീവികളുള്ള രാജ്യമാണ് നമ്മുടേത്. എൻട്രൻസ് പരീക്ഷകളുടെ ലക്ഷ്യം തന്നെ ഒപ്പമുള്ളവരെ എങ്ങനെ തോൽപ്പിക്കാമെന്നതാണ്. അവിടെ അഭിരുചിയുമില്ല, മനോഭാവവുമില്ല. എങ്ങനെയും എൻട്രൻസ് പാസ്സാവണം. എന്റെ കുട്ടി നീറ്റ് പാസ്സായ വിവരം മാലോകരെ അറിയിക്കാൻ ഫ്ലക്സ് ബോർഡ് വയ്ക്കണം. ആരെയൊക്കെയോ ബോധ്യപ്പെടുത്താനുള്ള മത്സരങ്ങൾ, എന്തൊക്കെയോ നേടി എന്ന അവകാശപ്പെടലുകൾ, എങ്ങനെയെല്ലാം മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് വേർപിരിക്കാം എന്ന ചിന്തകളാണ് എവിടെയും. എന്നിട്ട് പറയുന്നത് എന്താ? അയ്യോ, ലോകം കെട്ടുപോയേ എന്ന്. അതേതാണ്ട് ഇതുപോലെ എന്നറിയുമോ? ചെറുപ്പക്കാര് പിള്ളേരിൽ നിന്ന് സിഗരറ്റ് വലിച്ച് തള്ളുന്നത് കണ്ട. ഇങ്ങനെ പോയാൽ ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഇങ്ങനെ പറയുന്ന മാമന്റെ കടയില് സിഗരറ്റിന്റെ ഞെരിച്ച കച്ചവടമാണ് എന്ന കാര്യവും മറന്നുപോകരുത്. മുതിർന്ന ഒരാൾക്കും അവരുടെ കടയിലെ സിഗരറ്റ് കച്ചവടം നിർത്താൻ വയ്യ. പക്ഷേ പിള്ളേര് വലിച്ചാ അത് കുറ്റം. അതുപോലെ ഉള്ള ജാതിയും മതവും എല്ലാം കുട്ടികളുടെ ഉള്ളിൽ കുത്തിത്തിരുകും. എന്നിട്ട് അയ്യോ, ഈ നാട് നന്നാവൂലേ എന്ന് പറഞ്ഞ് വിലപിക്കും. കുട്ടികളുടെ അഭിരുചി നോക്കാതെ എങ്ങനെയാണ് അവരെ ഓരോന്ന് പഠിപ്പിക്കുന്നത്? അങ്ങനെയാണ് പഠിക്കുന്നതെങ്കിൽ അത് എത്ര വിവരം കേട്ട രീതിയായിരിക്കും എന്നോർത്തു നോക്കൂ. ചുമ്മാതല്ല അങ്ങ് ഫിൻലാൻഡിലെ വിദ്യാഭ്യാസ രീതികളെ സർവ്വ ആദരത്തോടെ നമ്മൾ നോക്കിക്കാണുന്നത്.

മറ്റൊരു കാര്യം നിങ്ങൾക്കറിയുമോ? മിക്ക പരീക്ഷകളുടെയും ആത്യന്തിക ലക്ഷ്യം പണമുണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി പല അടവുകളും അധികൃതർ പ്രയോഗിക്കും. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാവുക എന്നത് അവരുടെ അവകാശമാണ്. അത് നൽകേണ്ടത് സ്റ്റേറ്റാണ്. പൂർണമായും സൗജന്യമായി വേണം അത് ലഭ്യമാക്കേണ്ടത്. എന്തൊക്കെ ഫീയാണ് പല സർവകലാശാലകളും കുട്ടികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്! ആൾദൈവങ്ങൾ നടത്തുന്ന കോളേജുകളിലും ഫീസിനാണ് പ്രാധാന്യം എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ കുരുന്നുകളാണ് എന്ന് കണ്ണീർ വാർക്കുന്ന ഇവർക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകാൻ ദൈവവിളി ഉണ്ടാകാത്തതിന്റെ പൊരുൾ എന്താണ് എന്ന് ഇന്നും എനിക്ക് പിടികിട്ടിയിട്ടില്ല തന്നെ. പരമ്പരാഗത ശൈലികൾ വലിച്ചെറിയാതെ എങ്ങനെയാണ് ഒരു രാഷ്ട്രം വികസിതമാകുന്നത്? ഈ പാരമ്പര്യത്തെയും ചുമന്ന് ഇങ്ങനെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് മതാധിപത്യത്തിന്റെയും രാജാധിപത്യത്തിന്റെയും പരിണിത ഫലമാണ്. നോക്കൂ, ലോകം മാറുകയാണ്. പരമ്പരാഗതമായ തൊഴിൽ സങ്കല്പങ്ങളുടെ ചുവരുകൾ അതിവേഗം ഇടിഞ്ഞു വീഴുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻപ് സുരക്ഷിതത്വത്തിന്റെ പ്രതീകമായിരുന്ന വലിയ അക്കാദമിക ബിരുദങ്ങളും മാസാവസാനം കൃത്യമായി ശമ്പളം നൽകിയിരുന്ന സ്ഥിരം ഓഫീസുകളും വാർദ്ധക്യകാലത്തെ താങ്ങി നിർത്തിയിരുന്ന പെൻഷൻ പദ്ധതികളുമെല്ലാം ഇന്ന് കേവലം ഭൂതകാല സ്മരണകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സാങ്കേതിക വിദ്യകളും വിപണിയിലെ അപ്രതീക്ഷിതമായ മാറ്റങ്ങളും തൊഴിലിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുമ്പോൾ പഴയ ചിന്താഗതികളിൽ ഉറച്ചു നിൽക്കുന്നത് വരും തലമുറയുടെ ഭാവിയെ ഇരുട്ടിലാക്കാൻ മാത്രമേ ഉപകരിക്കൂ. മാറുന്ന ലോകത്തിന്റെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കും.

ഒഴിവാക്കണമെങ്കിൽ കാലഹരണപ്പെട്ട വിദ്യാഭ്യാസ തൊഴിൽ രീതികളോടുള്ള നമ്മുടെ അന്ധമായ ആഭിമുഖ്യം അവസാനിപ്പിച്ചേ മതിയാവൂ. ഇന്നത്തെ ലോകം ആവശ്യപ്പെടുന്നത് നമ്മൾ എത്രത്തോളം കാര്യങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട് എന്നല്ല, മറിച്ച് പുതിയൊരു പ്രതിസന്ധി വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടുന്നു എന്നതാണ്. ഒരു പ്രത്യേക ജോലിക്ക് വേണ്ടി മാത്രം കുട്ടികളെ ട്രെയിൻ ചെയ്തെടുക്കുന്ന പഴയ രീതി ഇനി നടപ്പില്ല. കാരണം ഇന്ന് നിലവിലുള്ള പല തൊഴിലുകളും അടുത്ത 10ഓ 15ഓ വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതായേക്കാം. അതുകൊണ്ട് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് പിന്നാലെ മാത്രം ഓടാൻ കുട്ടികളെ നിർബന്ധിക്കാതെ ഡിജിറ്റൽ സാക്ഷരത, പ്രശ്നപരിഹാര ശേഷി, സംരംഭകത്വ മനോഭാവം എന്നിവ വളർത്തിയെടുക്കാനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. എങ്കിൽ മാത്രമേ സ്ഥിരമായൊരു ഓഫീസോ ബോസോ ഇല്ലാത്ത പൂർണ്ണമായും സ്വതന്ത്രമായ ഗിഗ് എക്കണോമി പോലുള്ള ഭാവിയുടെ തൊഴിൽ വിപണിയിൽ നമ്മുടെ കുട്ടികൾക്ക് സ്വന്തമായി ഒരിടം കണ്ടെത്താൻ സാധിക്കൂ. പരമ്പരാഗതമായ 8 മണിക്കൂർ സ്ഥിരം ജോലികൾക്ക് പകരം താൽക്കാലികവും സ്വതന്ത്രവുമായ കരാറടിസ്ഥാനത്തിലുള്ള തൊഴിൽ രീതികൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ആധുനിക സാമ്പത്തിക വ്യവസ്ഥയാണ് ഗിഗ് എക്കണോമി. ഇതിൽ വ്യക്തികൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മാത്രം ജീവനക്കാരായി മാറാതെ ഫ്രീലാൻസർമാരായോ സ്വതന്ത്ര കരാറുകാരായോ തങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് വിവിധ പ്രോജക്റ്റുകൾ ഒരേ സമയം ഏറ്റെടുത്ത് ചെയ്യുന്നു. ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വളർച്ചയോടെയാണ് ഈ മേഖലയ്ക്ക് ആഗോളതലത്തിൽ ഇത്രയധികം സ്വീകാര്യത ലഭിച്ചത്. ഒരു പ്രത്യേക ഓഫീസിലോ സമയപരിധിക്കുള്ളിലോ ഒതുങ്ങാതെ സ്വന്തം താൽപര്യപ്രകാരം എപ്പോൾ എവിടെയിരുന്ന് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും വഴക്കവും ഇത് തൊഴിലാളികൾക്ക് നൽകുമ്പോൾ സ്ഥിരമായ ആനുകൂല്യങ്ങളോ ദീർഘകാല പെൻഷൻ സുരക്ഷിതത്വമോ ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തെ കൂടിയാണ് ഇത് സൃഷ്ടിക്കുന്നത്. മാറിയ ലോകത്ത് കഴിവും വൈദഗ്ധ്യവുമുള്ള യുവതലമുറയ്ക്ക് തങ്ങളുടെ കരിയർ സ്വന്തമായി രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ചാലകശക്തിയായി ഗിഗ് ഇക്കണോമി ഇന്ന് മാറിക്കഴിഞ്ഞു എന്ന് മറന്നു പോകരുത്. എന്നാൽ കഷ്ടമെന്ന് പറയട്ടെ, ഈ ഗിഗ് ഇക്കണോമിയെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലാത്ത ജനപ്രതിനിധികൾ വരെയുണ്ട്. അവർക്ക് എങ്ങനെയാണ് കുട്ടികളുടെ ഭാവിയിലേക്കുള്ള പദ്ധതികൾ രൂപീകരിക്കാനാവുക? അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇവിടെ പണ്ടേ ഇങ്ങനെയാണ് എന്ന് പറയുന്നവരെ കുറിച്ച് എന്തു പറയാനാണ്? പാരമ്പര്യത്തിൽ മാത്രം നിൽക്കുന്നവർക്ക് പണ്ടുമുതലേ മാറ്റങ്ങളെ ഭയമാണ്. മാറ്റങ്ങളെ ഭയപ്പെടാതെ അവയെ സ്വാഗതം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയാണ് വരും തലമുറയിൽ നമ്മൾ ആദ്യം രൂപപ്പെടുത്തേണ്ടത്. പരാജയങ്ങളെ തകർച്ചയായി കാണാതെ പുതിയ പാഠങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങളായി കാണാൻ അവരെ പഠിപ്പിക്കണം. സുരക്ഷിതമായൊരു തണൽ മരത്തിന് കീഴിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ ഏത് കൊടുങ്കാറ്റിലും പൊരുതി നിൽക്കാൻ കെൽപ്പുള്ള ആത്മവിശ്വാസമാണ് അവർക്ക് നൽകേണ്ടത്. കാലം മാറുമ്പോൾ കോലം മാറാൻ മടിക്കുന്നവരാണ് ചരിത്രത്തിൽ എപ്പോഴും പിന്നിലായി പോയിട്ടുള്ളത്. അതുകൊണ്ട് പഴകിയ സുരക്ഷിതത്വ ബോധത്തിന്റെ തടവറകളിൽ നിന്ന് വരും തലമുറയെ മോചിപ്പിച്ച് ഭാവിയുടെ അനന്തമായ സാധ്യതകളിലേക്ക് ധീരമായി ചുവടുവെക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഒരു സമൂഹം എന്ന നിലയിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പു ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ചു വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
1: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണവുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറി മുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 ഉയർത്തിയിട്ടുണ്ട്.
0: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചു മാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിഎംആർഎൽ എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇക്കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
0: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെയും നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
5: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അല്ലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 42 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക.

0: അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ മൂന്ന് രാജ്യങ്ങൾ സംയുക്താധിപത്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞു കഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
1: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727ലും നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 9-ന്റെ തട്ടകത്തിലാണ്. 1870 ജൂൺ 9, വിക്ടോറിയൻ യുഗത്തിലെ ഏറ്റവും മഹാനായ വിശ്വ സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസ് തൻ്റെ 58 വർഷം മാത്രം നീണ്ട ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഡേവിഡ് കോപ്പർഫീൽഡ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഗ്രേറ്റ് എക്സ്പെക്റ്റേഷൻസ്, ഹാർഡ് ടൈംസ് തുടങ്ങിയ നോവലുകളിലൂടെ 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടൻ ജനസാമാന്യത്തിൻ്റെ ജീവിത ചിത്രീകരണങ്ങൾ നടത്തിയ എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ്. 1964 ജൂൺ 9, ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആദർശധീരനും അച്ചടക്കവാദിയും പൊതുജീവിതത്തിലെ സത്യസന്ധതയ്ക്ക് ഉത്തമ ഗാന്ധിയൻ മാതൃകയുമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യം എന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. Siddiq. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിന് ശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. 2 ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. 2 ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് 1 സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് 1 സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേരൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഉഗാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500+ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000+ പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.Siddiq. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

0: കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം പന്തിരുകുലം.
1: നിളയുടെ കൈവഴിയായ കുന്തിപ്പുഴ കരിമ്പുഴയായി ഒഴുകി തൂതപ്പുഴയാകുന്നത് കടമ്പഴിപ്പുറത്താണ്. കേരളത്തിന് വടക്കേയറ്റം മൗനത്തിന്റെ ദേവിയായി മൂകാംബിക, മധ്യത്തിൽ വള്ളുവനാട്ടിൽ മൗനത്തിന്റെ ദേവനായി വായില്യാം കുന്നിലപ്പൻ. പെറ്റിട്ട ഒന്നിനെയെങ്കിലും വാരിയെടുക്കണമെന്ന മോഹം കൊണ്ട് പറഞ്ഞുപോയ കള്ളം കുഞ്ഞിന്റെ വായടപ്പിച്ചു കളയുമെന്ന് നിരീച്ചില്ല പഞ്ചമി. വായില്ലെങ്കിൽ എടുത്തോളൂ എന്ന് വരരുചി പറഞ്ഞത് കേട്ട് വാരിയെടുത്ത് മുല കൊടുക്കാൻ നോക്കുമ്പോഴുണ്ട് വായില്ലാതായിരിക്കുന്നു. കുഞ്ഞിനെ വായില്യാം കുന്നിലപ്പൻ എന്ന് പേർ വിളിച്ച് കുന്നിൻ മുകളിൽ പ്രതിഷ്ഠിച്ചത് വരരുചി തന്നെയായിരുന്നു. മൂകമായ ക്ഷേത്രാങ്കണം, നമുക്ക് സംസാരിക്കാൻ തോന്നില്ല, മൗനമാണ് അർച്ചനയെന്ന് തോന്നും. ഉളികൊണ്ട് ചെത്തിയെടുത്ത തടി കൊണ്ടുള്ള അമ്പലമാണ് വായില്യാം കുന്ന് ഭഗവതി ക്ഷേത്രം. സംസാരശേഷി കുറഞ്ഞവരും വിക്കുള്ളവരും കൊഞ്ഞയുള്ളവരും ഇവിടെ വരും, കദളിപ്പഴം നീതിക്കും, വാക്മിത്വവും മധുരാലാപന ശേഷിയും വീണ്ടെടുക്കും എന്ന് വിശ്വാസം. ഇവിടുത്തെ പാൽപായസം പ്രസിദ്ധമാണ്. സോമവാര പ്രാധാന്യമാണ് ക്ഷേത്രത്തിലുള്ളത്. സംസാരശേഷിയുടെ സർവാധിപനായ ദേവസങ്കല്പം. വായില്യാം കുന്നിലെ 6 ഊരാളന്മാരിൽ 1 ഊരാളസ്ഥാനം തരകനാണ്. വൈശ്യവിഭാഗമാണ് തരകൻ. പാലക്കാട് ജില്ലയിൽ മാത്രമാണ് തരകൻ, മൂത്താൻ, ഗുപ്തൻ എന്നീ വൈശ്യവിഭാഗങ്ങളുള്ളത്. ഈ വിഭാഗം ഇവിടെ എത്തിയതിനു പിന്നിൽ മുത്തുമാല കോർത്ത രസകരമായൊരു കഥയുണ്ട്. ചെങ്കന്നൻ എന്ന ചോളരാജാവിന് സുഹൃത്തായ കാശിരാജാവ് വിചിത്ര തുളകളുള്ള കുറച്ച് മുത്തുമണികൾ സമ്മാനമായി നൽകി. മുത്തുകൾ മാലയായി കോർക്കാൻ ആർക്കും കഴിഞ്ഞില്ലത്രേ. മന്ത്രിയായ വൈശ്യൻ ശങ്കരനായരുടെ മകൾ അമലേന്ദു ആ ദൗത്യം സ്വയം ഏറ്റെടുത്തു. വീട്ടിലെത്തിച്ച ആ മുത്തുമണികൾ അവൾ ഉറുമ്പിൻകൂടിനരികെ ഒന്നിനോടൊന്ന് ചേർത്തുവച്ചു. ഒരറ്റത്ത് നെയ്യിൽ മുക്കിയ താമരനൂലും ഒരറ്റം മുത്തിനുള്ളിലേക്ക് കടത്തിയും വച്ചു. നെയ്മണം പിടിച്ചെത്തിയ ഉറുമ്പുകൾ മുത്തുമണികൾക്കുള്ളിലൂടെ നൂൽ നൂല് വലിച്ച് പുറത്തെത്തിച്ചു. രാജാവ് അമലേന്ദുവിനെ ശ്ലാഘിക്കുക മാത്രമല്ല വിവാഹ അഭ്യർത്ഥന നടത്തുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ അവർ ചോളദേശം വിട്ട് കേരളത്തിലേക്ക് പോന്നു. അങ്ങനെയാണ് പാലക്കാട് വൈശ്യവിഭാഗമുണ്ടായതെന്ന് കഥ. സാമൂതിരിയാണ് ഇവർക്ക് ഭഗവതി ക്ഷേത്രം നിർമ്മിക്കാൻ സ്ഥലം നൽകിയത്. വായില്യാം കുന്നത്തപ്പൻ ക്ഷേത്രത്തിന് സമീപമാണ് ഭഗവതി ക്ഷേത്രം. കൃത്യമായി പറഞ്ഞാൽ വായില്യാം കുന്ന് ഭഗവതിയുടെ കീഴേടമാണ് വായില്യാം കുന്നത്തപ്പൻ ക്ഷേത്രം. വരരുചിയുടെ ശ്രാദ്ധത്തിന് എല്ലാവരും എത്തും. വായില്യാം കുന്നത്തപ്പനെ സങ്കല്പിച്ച് നാറാണത്തു ഭ്രാന്തൻ മണ്ണുകൊണ്ടുണ്ടാക്കിയ അനുജന്റെ മൂർത്തികാ വിഗ്രഹത്തെ ഒപ്പമിരുത്തുമായിരുന്നത്രേ. കുടമണിക്കിലുക്കി വായില്യാം കുന്നിലപ്പൻ തന്റെ സാന്നിധ്യം അറിയിക്കും. ആ മൂർത്തികാ വിഗ്രഹമാണ് വായില്യാം കുന്നിലപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെന്ന് വിശ്വാസം. മൗനത്തിന്റെ പ്രതീകം, ഭാഷണത്തിന്റെ അധിപൻ, സങ്കല്പത്തിലെ ഗഹനത, ഈ ഐതിഹ്യത കേരളത്തിന്റെ സ്വന്തം.
2: കേരളത്തിന്റെ ഇതിഹാസവും പന്തീർകുലവും അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: കാറിനും മറ്റൊരു മോട്ടോർ വാഹനത്തിനും ഇല്ലാത്തതായ ഒരു സോഷ്യലിസ്റ്റ് അന്തർധാര സൈക്കിളിനുണ്ട്. ആഡംബരം എന്ന വാക്ക് ഇത്രമേൽ അന്യമായി നിൽക്കുന്ന മറ്റേതൊരു വാഹനമുണ്ട് നമുക്കിടയിൽ? ഇല്ല തന്നെ. സ്വതന്ത്രവും സ്വച്ഛവുമായ വാഹനം, അത് നിരത്തുകൾ കീഴടക്കുന്ന കാലം വന്നു ചേരും. അനുനിമിഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന 20 കൊല്ലത്തിനിടയിൽ നമ്മൾ അതിലേക്ക് മടങ്ങിപ്പോകും. തനതായ ഒരു സൈക്കിൾ സംസ്കാരം കേരളത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. മലയാളത്തിൽ രാജു റാഫേൽ എഴുതിയ ആംസ്റ്റർഡാമിലെ സൈക്കിളുകൾ മനോഹരമായി എഴുതപ്പെട്ട ഒരു യാത്രാവിവരണമാണ്. ഒരു നാടിന്റെ മുഴുവൻ സംസ്കാരത്തെയും സൈക്കിൾ എന്ന കണ്ണാടിയിലൂടെ രാജു നോക്കിക്കാണുന്നു. റോബർട്ട് പെന്നിന്റെ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ബൈക്ക്, ഡേവിഡ് ബൈറന്റെ ബൈസിക്കിൾ ഡയറീസ്, ടിം ക്രാബേയുടെ ദി റൈഡർ, ഫ്രാങ്ക് വിവയുടെ എലോങ് എ ലോങ് റോഡ്, ഡേവിഡ് ഷാനിന്റെ ഡക്ക് ഓൺ എ ബൈക്ക്, ഫ്ലാനോ ബ്രീഫിന്റെ ദി തേർഡ് പോലീസ്മാൻ, ബെല്ല ബത്തൂറിന്റെ ദ ബൈസിക്കിൾ ബുക്ക്, ജെറോം കെ ജെറോമിന്റെ ത്രീ മെൻ ഓൺ ദി ബെമ്മൽ തുടങ്ങി 100 കണക്കിന് പുസ്തകങ്ങൾ സൈക്കിളുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിരിക്കുന്നു. സൈക്കിൾ ഓവറോളിംഗ് എന്നൊരു ലേഖനം ജെറോം കെ ജെറോമിന്റേതായുണ്ട്. ജയന്റ് ബൈസൈക്കിൾ കമ്പനിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബൈസൈക്കിൾ കമ്പനി. തായ്വാൻ, നെതർലാൻഡ്, ചൈന തുടങ്ങിയ ഇടങ്ങളിൽ കമ്പനിക്ക് നിർമ്മാണ യൂണിറ്റുകളുണ്ട്. 2012 6.3 മില്യൺ സൈക്കിളുകളുടെ വിൽപ്പന നടത്താൻ ജയന്റിന് കഴിഞ്ഞു. 1976 ജോൺ ബ്രൂക്ക് രൂപകൽപ്പന ചെയ്ത ട്രെക് ബൈസിക്കിളിനാണ് 2. സ്പെഷ്യലൈസ്ഡ് ബൈക്ക് സ്കോട്ട് ബൈസിക്കിൾ, കെനോൺഡേൽ ബൈസിക്കിൾ, ബിയാൻചി ബൈക്ക്, ജി ടി ബൈക്ക്, മെറിഡ ബൈസിക്കിൾ, ഫ്യൂജി ബൈക്ക്, സെർവലോ, പിനാരെല്ലോ, സാന്റാക്രൂസ്, കോൾ നാഗോ, കോന തുടങ്ങിയവയെല്ലാം പ്രമുഖങ്ങളായ ബൈസൈക്കിൾ കമ്പനികളാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് സ്ഥാനമെങ്കിലും കൈപ്പിടിയിലൊതുക്കി കുതിരയെ പോലെ കുതിക്കാൻ നമുക്ക് നമ്മുടെ ഹെർക്കുലീസും BSA ധാരാളം. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സൈക്കിൾ ബട്ടർഫ്ലൈ ട്രെക് മെഡോണാണ്. $500,000 2009 അത് ലേലം ചെയ്യപ്പെട്ടത്. അതായത് ₹30 ലക്ഷം. ഒരു വീട് വയ്ക്കാനുള്ള പണം. $2 ലക്ഷം വിലയുള്ള ട്രക്ക് യോഷിമോട്ടോ നാരയ്ക്കാണ് വിലയിൽ 2.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ജാതിയെക്കുറിച്ചും മതങ്ങളെക്കുറിച്ചും സംസാരിച്ച് സമയം കളയുന്നതിനേക്കാൾ എത്രയോ നല്ലത് സ്കൂളുകളെക്കുറിച്ചും കോളേജുകളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും സംസാരിക്കാം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അമ്മ, അമൂല്യ സ്നേഹത്തിന്റെ അവസാന വാക്ക്.
0: അമ്മ എന്ന പരിപാടിയിൽ ഇന്ന് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ കേൾക്കാം. അവതരണം പ്രസന്നകുമാർ.
2: ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ഭാരവാഹിയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു. അന്ന് മിക്കപ്പോഴും രാത്രി വളരെ വൈകിയേ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ. ജാഥ, പ്രകടനം, ഓഫീസിലെ കൂടിയാലോചനകൾ, അങ്ങനെ മിക്കപ്പോഴും സമയം വൈകും. ചിലപ്പോൾ കണ്ണൂരിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളിലും പ്രവർത്തനത്തിന്റെ ഭാഗമായി പോവാറുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ഒരിക്കലും കയ്യിൽ വെളിച്ചം കരുതാറുണ്ടായിരുന്നില്ല. ഏത് കൂരിരുട്ടത്തും നല്ല പകൽ വെളിച്ചത്തിൽ എന്ന പോലെയായിരുന്നു നടന്നിരുന്നത്. രാത്രി വിശാലമായ ജയിൽ പറമ്പ് കുറുകെ കടന്ന് ജയിൽ പറമ്പിനും ഞങ്ങൾ താമസിച്ചിരുന്ന വീട് നിന്നിരുന്ന പറമ്പിനും ഇടയിലുള്ള വലിയ കാട്ടുകണ്ടി പറമ്പും കടന്ന് ഇതും ഞങ്ങളുടേത് തന്നെയായിരുന്നു. വീട്ടുപറമ്പിലേക്കും അവിടെ നിന്ന് വീട്ടിലേക്കും എത്താൻ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ എന്റെ ഇരുട്ടത്തുള്ള ഈ നടത്തത്തിൽ അമ്മ ഏറെ ദുഃഖിതയായിരുന്നു. എപ്പോഴും ഇതിനെക്കുറിച്ച് എന്നോട് ആവലാതി പറയാറുണ്ടായിരുന്നു. എന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളോട് പ്രവർത്തനങ്ങളോട് അമ്മ പൊരുത്തപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഇരുട്ടത്ത് വെളിച്ചമില്ലാതെയുള്ള എന്റെ നടത്തത്തോട് അല്പം പോലും യോജിക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. കാട്ടുപറമ്പിൽ ഇടയ്ക്കിടെ വലിയ മൂർഖൻ പാമ്പുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അമ്മയുടെ ആധിയും വർദ്ധിച്ചു വന്നു. ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു. അമ്മ വളരെ ചെറുപ്പത്തിലെ വിധവയായി. എനിക്കാണെങ്കിൽ അച്ഛനെ കണ്ട ഓർമ്മയെ ഉണ്ടായിരുന്നില്ല. അമ്മ ഏറെ കഷ്ടപ്പെട്ടായിരുന്നു മക്കളെ വളർത്തിയിരുന്നത്. ഈ വിഷമങ്ങൾക്കിടയിലാണ് ഞാൻ നിമിത്തമുള്ള ഈ പ്രത്യേക വേവലാതി. ഒരു ദിവസം രാത്രി ഏറെ വൈകി ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. ജയിൽ വളപ്പ് കഴിഞ്ഞ് കാട്ടുകണ്ടി പറമ്പിലേക്ക് കടന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. കാട്ടുകണ്ടിയുടെ നടുവിൽ ഒരു എണ്ണ വിളക്ക് കത്തുന്നു. ഈ വിളക്കിന്റെ പ്രകാശത്തിൽ ഒരേക്കറിലധികം വലിപ്പമുള്ള പറമ്പ് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ അവിടെ കുറേനേരം സ്തബ്ധനായി നിന്നു. ദുഃഖം സഹിക്കാൻ കഴിയാതെ അമ്മ അവിടെ കൊണ്ടുവച്ച വിളക്കായിരുന്നു അതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അമ്മ ഇപ്പോൾ എന്റെ കൂടെ ഇല്ല. എങ്കിലും രാത്രി കാട്ടുപറമ്പിൽ അമ്മ കത്തിച്ചു വെച്ച വിളക്കിന്റെ വെളിച്ചം ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ഈ വെളിച്ചം കഥകളിലൂടെ മറ്റുള്ളവർക്ക് എന്റെ കഴിവനുസരിച്ച് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്.
0: നിങ്ങൾ കേട്ടത് പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭൻ അമ്മയെക്കുറിച്ച് എഴുതിയ വാക്കുകൾ. അവതരിപ്പിച്ചത് പ്രസന്നകുമാർ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ. കടപ്പാട് അമ്മയോർമ്മ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.
1: നമസ്കാരം. പ്രിയമുള്ള കലാസ്നേഹികളെ, ഞങ്ങൾ അവതരിപ്പിക്കുന്നു മലയാള നോവൽ സാഹിത്യത്തിന് ഒരു പുതിയ ദിശാബോധം നൽകിയ എഴുത്തുകാരൻ പി കേശവദേവന്റെ പ്രസിദ്ധിയാർജിച്ച ഒരു നോവലിന്റെ കഥാപ്രസംഗാവിഷ്കാരം ഓടയിൽ നിന്ന്. കഥയിലേക്ക്. സാമ്രാജ്യത്വത്തിന്റെയും ജന്മിത്തത്തിന്റെയും ഭീകര വാഴ്ചയുടെ കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് പപ്പു. അന്നാട്ടിലെ നാടുവാഴിയായ ജന്മിയുടെ കുടിയാന്റെ മകനാണ് പപ്പു. അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഇടയിൽ പക്ഷഭേദത്തോടെ പെരുമാറിയ അധ്യാപകനുമായി അയാൾ വഴക്കിട്ടു. അതോടെ അവൻ തന്റെ പഠിത്തം ഉപേക്ഷിച്ചു. അന്നാട്ടിലെ കുട്ടികളുടെ നേതാവായി. ഒരിക്കൽ ഈ കുട്ടികളുമായി ചേർന്ന് ജന്മപുത്രന്റെ രാത്രി വിഹാരം കണ്ടുപിടിച്ചു. അതിൽ അരിശം കൊണ്ട അയാൾ പപ്പുവിനെ പൊതിരെ തല്ലി. അവൻ പ്രതികാരം ചെയ്തു. ജന്മയുടെ പശുക്കളെ അദ്ദേഹത്തിന്റെ തന്നെ നെൽപ്പാടത്തേക്ക് അഴിച്ചുവിട്ട് കതിരി തീറ്റിച്ചു. വിവരമറിഞ്ഞ് ജന്മയുടെ അനുചരന്മാർ വടിയും തടിയുമായി പപ്പുവിന്റെ അരികിലേക്ക് പാഞ്ഞു വന്നു. അവൻ ഓടി രക്ഷപ്പെട്ടു. അതിൽ പിന്നെ അവൻ ആ നാട്ടിൽ തിരിച്ചു വന്നിട്ടേയില്ല. അവൻ പട്ടണത്തിലെത്തി. പല പല ജോലികൾ ചെയ്തു. അനീതി കണ്ടാൽ എതിർക്കുന്ന സ്വഭാവമുള്ള പപ്പു ഒന്നിലും ഉറച്ചു നിന്നില്ല. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. പപ്പു യുവാവായി. അവനൊരു നെയ്ത്ത് കമ്പനിയിൽ ജോലിക്ക് കയറി. അവിടുത്തെ അക്രമയായ മേസ്തിരി തല്ലിക്കുറ്റത്തിന് അയാൾ ജയിലിലായി. നീണ്ട 14 മാസത്തെ ശിക്ഷ കഴിഞ്ഞ് പപ്പു പുറത്തിറങ്ങി. പോകാൻ നാടില്ല, വീടില്ല. എങ്കിലും ആ മുഖത്ത്

അടുത്ത നേരത്തെ ആഹാരം. അതാണ് അവന്റെ ചിന്ത. താൻ മോഷ്ടിക്കില്ല, ഭിക്ഷയാചിക്കില്ല, അധ്വാനിക്കും. അതിന്റെ ഫലമായി കിട്ടുന്ന പണം കൊടുത്ത് അവൻ ആഹാരം വാങ്ങിക്കഴിക്കും. അതാണ് അവന്റെ തത്വശാസ്ത്രം. പപ്പു ഒരു റിക്ഷ വാടകയ്ക്കെടുത്തു. നേരെ പോയത് ബോഡ്ജിട്ടിയിലേക്ക്. ചെന്ന ദിവസം തന്നെ പ്രതീക്ഷിച്ചതുപോലെ യാത്രക്കാരെ കിട്ടി. പിന്നെ പപ്പുവിനും അവന്റെ റിക്ഷ വണ്ടിക്കും വിശ്രമമില്ലാതായി.

കിട്ടുന്ന പണത്തിൽ ചെലവ് കഴിഞ്ഞതുള്ളത് വിശ്വസ്തനായ ഒരു ചായക്കടക്കാരനെ ഏൽപ്പിക്കും. ഊണും ചായകുടിയും കിടപ്പുമെല്ലാം അവിടെയാണ്. കുറെ നാളുകൾ കഴിഞ്ഞു പപ്പുവിന്റെ ചെലവ് കഴിഞ്ഞുള്ള പണം സ്വരൂപിച്ചു വെച്ച് അയാൾ പപ്പുവിന് സ്വന്തമായി ഒരു റിക്ഷ വാങ്ങിക്കൊടുത്തു. ഒരു വൈകുന്നേരം പരിചിതനായ ഒരു യാത്രക്കാരനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകും വഴി റിക്ഷ തട്ടി ഒരു പെൺകുട്ടി ഓടയിൽ വീണു. പപ്പുവിൻ ഉടൻ ഓടിച്ചെന്ന് ഓടയിൽ ഇറങ്ങി.

അന്നത്തെ വീട്ടാവശ്യത്തിന് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന അരിയും പലവ്യഞ്ജനങ്ങളും തറയിൽ ചിതറിക്കിടക്കുന്നത് കണ്ട് വാവിട്ട് കരയുന്ന ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ചു. കുഞ്ഞെ, പോയത് പോട്ടെ, നിനക്ക് വേറെ വാങ്ങിത്തരാം. മോളിങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഇപ്പം വരാം. പപ്പു യാത്രക്കാരനെ റെയിൽവേ സ്റ്റേഷൻ എത്തിച്ച് പെട്ടെന്ന് മടങ്ങി വന്ന് അവളെയും കുട്ടി അടുത്തുള്ള പലചരക്ക് കടയിൽ പോയി അരിയും അതിനുവേണ്ട സാധനങ്ങളും വാങ്ങിക്കൊടുത്തു. അതിരിക്കട്ടെ, നിന്റെ പേരെന്താ? ലക്ഷ്മി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനും അമ്മയും. അമ്മയുടെ പേര് കല്യാണി. അച്ഛൻ? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ മരിച്ചുപോയി. രണ്ടാളും കുറെ നേരം മിണ്ടിയില്ല. പിന്നെ പേരെന്താ? എന്റെ പേര് പപ്പു. വീടെവിടെയാ? എനിക്ക് വീടൊന്നുമില്ല. അച്ഛനും അമ്മയും? എനിക്കാരുമില്ല. അത് കള്ളം. അവൾ പൊട്ടിച്ചിരിച്ചു. അയാളും, നീ നാളെ വരുമോ? ഇനി എന്നെ ഒറ്റയിടാനാ? ഏയ്, അല്ല. എന്നാ വരാം? അവൾ നടന്നുപോയി. തന്റെ കണ്ണിൽ നിന്നും മറയും വരെ പപ്പു അവളെ തന്നെ നോക്കി നിന്നു.

ഒരു സന്ധ്യാനേരം പപ്പു കുറച്ച് യാത്രക്കാരിയും കൊണ്ട് പട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞ ഒരു സ്ഥലത്തെത്തി. ഞങ്ങൾ ഉടനെ വരാം. അവർ അടുത്തുള്ള വീട്ടിലേക്ക് കയറിപ്പോയി. പപ്പു റാന്തലിന്റെ വെളിച്ചത്തിൽ റിക്ഷപ്പടിയിൽ കയറിയിരുന്ന് ഒരു വീട് കത്തിച്ചു. ഇത്തിരി മണ്ണെണ്ണ തരുമോ? ഇരുട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം. ആരാ അത്? അവൾ വെട്ടത്തേക്ക് വന്നു. പപ്പു റിക്ഷയിൽ നിന്ന് എഴുന്നേറ്റു. അല്ല, ഇതാരാ? ലക്ഷ്മിയോ? നിനക്ക് എന്നെ മനസ്സിലായോ? ആ, മനസ്സിലായി. അവൾ ഓടിവന്ന് പപ്പുവിന്റെ കയ്യിൽ പിടിച്ചു. ദേ, അക്കാണുന്നതാണ് എന്റെ വീട്. മണ്ണെണ്ണ ഇല്ലാത്തത് കൊണ്ട് വെട്ടമില്ല. പപ്പു അവളുടെ കയ്യിൽ നിന്നും വിളക്ക് വാങ്ങി റിക്ഷയിൽ വെച്ചിരുന്ന വിളക്കിൽ നിന്ന് കുറച്ച് എണ്ണ പകർന്ന് കത്തിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു. കത്തുന്ന വിളക്കുമായി അവൾ മുന്നേ നടന്നു. പപ്പു പിറകെയും. ഒരു പൊളിഞ്ഞ ചെറ്റപ്പുരയുടെ തിണ്ണയിൽ അവർ ചെന്ന് കയറി. അത് ആരാ മോളെ? ചെറ്റവാതിൽ മറഞ്ഞു നിന്ന് ലക്ഷ്മിയുടെ അമ്മ ചോദിച്ചു. അന്നെന്നെ ഓടയിൽ തള്ളിയിട്ട ആളാ, മണ്ണെണ്ണ ചോദിച്ചു ചെന്നപ്പോഴാ ഞാൻ കണ്ടത്. അവ മനസ്സിലായി. ഇരിക്കാൻ ആ കുരണ്ടി എടുത്തിട്ട് കൊടുക്ക്. വേണ്ട, ഞാനിവിടെ നിന്നോളാം. റിക്ഷയിൽ ആളെയും കൊണ്ട് വന്നതാണ്. അവർ വിളിക്കുമ്പോഴേക്കും എനിക്കങ്ങ് ചെല്ലണം. പപ്പു വീണ്ടും അടുത്ത ബീഡി കത്തിച്ചു. ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചിട്ട് എത്ര നാളായി? മോൾക്കിപ്പോൾ 5 വയസ്സായി. 3 വയസ്സുള്ളപ്പോഴാ അദ്ദേഹത്തെ ദൈവം അങ്ങ് വിളിച്ചത്. അതിൽ പിന്നെ കുടിച്ചും കുടിക്കാതെയും ഒക്കെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങളിങ്ങനെ കഷ്ടപ്പെടണമെന്നായിരിക്കും ദൈവതിച്ചേ. പപ്പുവിന്റെ കയ്യിലിരുന്ന ബീഡി കെട്ടുപോയി.

അമ്മേ, ആ ആളെ ഞാൻ എന്ത് വിളിക്കണം? മോള് അമ്മാവാന്ന് വിളിച്ചാൽ മതി. അടുത്ത ദിവസം പപ്പു വന്നു, കയ്യിലിരുന്ന പൊതി ലക്ഷ്മി ഏൽപ്പിച്ചു. എന്താ ഇത്? തുറന്ന് നോക്ക്, അവൾ പൊതിയഴിച്ചു. ഹായ്, പുതിയ പാവടി ഉടുപ്പും. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ലക്ഷ്മി, നീ അതൊന്ന് ഉടുത്തുകൊണ്ടുവാ, അമ്മാവനൊന്ന് കാണട്ടെ. അവൾ അത് ഉടുത്തു വന്നു. കൊള്ളാം, നല്ല സുന്ദരിയായിട്ടുണ്ട്. കല്യാണി ഇതിനകം രണ്ടുപേർക്കും ആഹാരം വിളമ്പി. ഊണ് കഴിഞ്ഞു. പപ്പു പോകാനായി എഴുന്നേറ്റു. അമ്മാവൻ രാത്രിയിലും വരുമോ? പപ്പു അതിന് മറുപടി പറഞ്ഞില്ല. ചിറ്റവാതിൽ മറഞ്ഞു നിന്ന് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കല്യാണിയെ നോക്കി. എനിക്ക് വീടോ കുടിയോ ഒന്നുമില്ല. ഒരു ചായക്കടയിൽ നിന്നാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്. വീട്ടിലെ ആഹാരത്തിൻ്റെ രുചി അറിഞ്ഞത് കുറേ നാളുകൾക്ക് ശേഷം ഇന്നാണ്. എനിക്കുള്ള ആഹാരം കൂടി ഇവിടുന്ന് തരാമെങ്കിൽ എന്നാലാവുന്ന സഹായമൊക്കെ ചെയ്യാമായിരുന്നു. ഒരാൾക്കുള്ള ആഹാരം കൂടെ ഉണ്ടാക്കിത്തരുന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ആളുകൾ എന്തെങ്കിലും അപവാദം പറഞ്ഞു പരത്തിയാലോ എന്നാ പേടി. ആളുകൾ എന്തു പറയാൻ, ആണും തൂണുമില്ലാത്തടുത്ത് ഒരാമ്പ്രനോൻ വന്ന് സഹായത്തിനായി. കല്യാണിക്ക് ആ വാക്കുകൾ ധൈര്യം പകർന്നു. അത് അവളുടെ മുഖത്ത് പ്രകടമായി. പപ്പു അത് ശ്രദ്ധിച്ചു. ലക്ഷ്മി, ഞാൻ രാത്രിയിലും വരാം. അയാൾ നടന്നുപോയി. അന്ന് രാത്രിയിൽ പപ്പു വന്നപ്പോഴും കയ്യിലൊരു പൊതി, കല്യാണിക്കുള്ള വസ്ത്രങ്ങൾ. അയ്യോ, എനിക്കിതിനുള്ള യോഗമൊന്നുമില്ല. അത് കൊള്ളാം, കൊണ്ടുകൊടുക്കാനും യോഗം വേണോ? കല്യാണി ഒന്നും മിണ്ടിയില്ല. അന്ന് അയാൾ അവിടെ നിന്ന് അത്താഴം കഴിച്ചു. പിന്നെ പല ദിവസങ്ങളിലും അയാൾ അവിടെ വന്ന് ഊണ് കഴിച്ചു. ആ വീട്ടിലെ ഒരംഗത്തെ പോലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടു. ഒരു ദിവസം അയാൾ ലക്ഷ്മിയോട് ചോദിച്ചു, കുഞ്ഞേ, നിനക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ ആഗ്രഹമുണ്ടോ? എനിക്ക് പഠിക്കണം. പപ്പു അവളെ സ്കൂളിൽ ചേർത്തു. പിന്നെ ആ ചിറ്റപുരയാകിയൊന്ന് പരിഷ്കരിച്ചു. രണ്ട് മുറികളും വൃത്തിയുള്ള ഒരടുക്കളയും ചെറിയൊരു തിണ്ണയും. കല്യാണിയിലും ചില മാറ്റങ്ങൾ. ഒട്ടിയിരുന്ന കവിളുകൾ തുടുത്തു. ചെമ്പിച്ചു കിടന്ന തലമുടി കറുത്ത് തഴച്ചു. കണ്ണുകൾക്ക് നല്ല തിളക്കം. ഒരു സന്ധ്യാനേരം

അന്ന് ഊണ് കഴിഞ്ഞ് പപ്പു തിന്നേ ചെന്നിരുന്നു. തന്നെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽക്കുന്ന കല്യാണോടായി, എന്താ കിടക്കുന്നില്ലേ, കിടന്നോളാം. ലക്ഷ്മി ഉറങ്ങിയോ? അവളുറങ്ങി. പിന്നെ എനിക്ക് ചിലതറിയണമെന്നുണ്ട്. എന്താ, എന്നെ കുറിച്ചാണോ? അതെ. പപ്പു തൻ്റെ പൂർവകഥ മുഴുവനും കല്യാണി പറഞ്ഞു കേൾപ്പിച്ചു. തീർന്നപ്പോൾ കണ്ണുനീർ തുടച്ചുകൊണ്ട്

ഒരു ദിവസം പപ്പു വന്നത് നേരം കുറേ വൈകിട്ടാണ്. റിഷ ഷെഡിൽ കൊണ്ടിട്ടിട്ട് പണിക്കലെത്തിയപ്പോൾ ആരോ അവിടെ നിൽക്കുന്നു. ഏ, കല്യാണിയോ? എന്താ ഇവിടെ നിൽക്കുന്നത്? കാണാഞ്ഞിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് വന്നു. നേരം ഇത്രയായിട്ടും ഉറങ്ങാഞ്ഞതെന്ത്? ഉറക്കം വരാഞ്ഞിട്ട് അയാൾ അവളുടെ അടുത്തേക്ക് കുറെ കൂടെ നീങ്ങി നിന്നു. അയാളുടെ വലതുകരം അവളുടെ തോളിൽ അമർന്നു. അവൾ അയാളുടെ മാറിലേക്ക് ചാഞ്ഞു.

ലക്ഷ്മി 4ാം ക്ലാസ് പാസ്സായി. പപ്പു അവളെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തു. പഠിക്കാൻ സമർത്ഥയായി ലക്ഷ്മി. നന്നായി പാടും, പ്രസംഗിക്കും. കലോത്സവ വേദികളിൽ അവൾ താരമായി. വലിയ വീട്ടിലെ കുട്ടികൾ അവളെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാറുണ്ട്. പക്ഷെ അവരെ ആരെയും തന്റെ വീട്ടിലേക്ക് അവൾ ക്ഷണിച്ചില്ല. കാരണം താൻ താമസിക്കുന്നത് ഒരു ചെറ്റപ്പുരയിലാണെന്നും വിദ്യാഭ്യാസമില്ലാത്ത തന്റെ അമ്മയും റിക്ഷാക്കാരനായ പപ്പുവിനെയും മറ്റുള്ളവർ അറിയുന്നത് അവൾക്ക് കുറച്ചിലാണ്. വീട്ടിൽ വന്നാൽ അമ്മയോ പപ്പു എന്തെങ്കിലും ചോദിച്ചാൽ ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം പറയും. എപ്പോഴും മുറിയിൽ കയറി വാതിലടച്ചിരുന്ന് വായിക്കും. സ്വഭാവത്തിനാകെ ഒരു മാറ്റം. ദിവസങ്ങൾ

ഒരു ദിവസം നേരം പുലരുന്ന മുമ്പ് പപ്പു റിക്ഷയുമായി പോകാൻ ഒരുങ്ങി. അയ്യോ, നേരം വെളുത്തില്ലല്ലോ, കുറച്ചും കൂടി ഉറങ്ങിയിട്ട് പോയാൽ പോരേ? പോരാ, ലക്ഷ്മിക്കിന്ന് ഫീസ് കൊടുക്കേണ്ട ദിവസമാണ്. കയ്യിൽ ഒരു കാശുമില്ല, തീവണ്ടി വരേണ്ട സമയമായി. ഇപ്പോൾ ചെന്നാൽ കുറച്ച് യാത്രക്കാരെ കിട്ടും. പപ്പു അതിവേഗം അവിടെ നിന്ന് പുറപ്പെട്ടു. പക്ഷേ 9 മണിയായിട്ടും ഫീസിനുള്ള പണം തികഞ്ഞില്ല. കുറച്ച് രൂപ കൂടി വേണം. ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി ശീലമില്ല. അവസാനം തന്റെ പഴയ ചായക്കടക്കാരന്റെ കടയിൽ ചെന്ന് മുതലാളിയോട് വിവരങ്ങൾ പറഞ്ഞു. എടോ, താൻ എന്തിനാ വിഷമിക്കുന്നേ? അന്ന് താൻ എന്റെ സൂക്ഷിക്കാൻ തന്നിരുന്ന പണത്തില് ഇനിയും ബാക്കിയുണ്ട്. പപ്പു അയാളുടെ കയ്യിൽ നിന്നും ആവശ്യത്തിനുള്ള പണവും വാങ്ങി സ്കൂളിലെത്തി. ക്ലാസ്സിലേക്ക് അയാൾ കയറി ചെന്നു. എടോ, ആരാ നിങ്ങൾ? ഇറങ്ങട പുറത്ത്. അധ്യാപകന്റെ ആജ്ഞ. പപ്പുവിന്റെ അഭിമാനം വ്രണപ്പെട്ടു. അയാൾ അധ്യാപകന് നേരെ കയ്യോങ്ങി. അയ്യോ, അരുത്! ലക്ഷ്മിയുടെ നിലവിളി. പപ്പു പിന്തിരിഞ്ഞു. ലക്ഷ്മിയുടെ അടുത്ത് ചെന്ന് ഇതാ ഫീസ്, 1 രൂപ മുന്നിലിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയ പപ്പു പിന്നെ പുറത്തേക്കൊന്നും പോയില്ല. മുറിക്കുള്ളിൽ കയറി കിടന്നു. സ്കൂളിൽ വിട്ടു വന്ന ലക്ഷ്മി ക്ലാസ്സിൽ നടന്ന കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. ഇനി ഞാൻ അയാളുടെ കൂടെ എങ്ങും പോവില്ല. എന്റെ ക്ലാസ്സിൽ കയറി വന്ന് എന്നെ നാണം കെടുത്തി ആ മനുഷ്യൻ. സാറ് ചോദിച്ചു അയാൾ അറിയുമോ എന്ന്. അപ്പോൾ നീ എന്താ പറഞ്ഞു? എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു റിക്ഷാക്കാരനാണെന്നും യാതൊരു വിവരമില്ലാത്തവനാണെന്നും പറഞ്ഞു. ഛീ, നന്ദി കെട്ടവളെ. അയാൾ ഉള്ളത് കൊണ്ടാ നീ ഇത്ര പരിഷ്കാരിയായത്. തലമറന്ന് എണ്ണ തേക്കരുത്. ലക്ഷ്മി പിന്നെ ഒന്നും പറഞ്ഞില്ല. കല്യാണി തന്റെ അരിശം തീരുന്നതുവരെ അവളെ ശകാരിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം കേട്ട് പപ്പുവിന്റെ ഹൃദയം ത്രസിച്ചു. ആ പുരയ്ക്ക് തീ വച്ചിട്ട് ഇങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ അയാൾക്ക് തോന്നി. തന്നെ അതിശയിപ്പിച്ച ആ നാവറത്തുകളയാൻ അയാൾ മുന്നോട്ട് വന്നു. പക്ഷേ ഒരു നിമിഷം അയാൾ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു. താൻ 9 വർഷം മുമ്പ് ഓടയിൽ നിന്ന് കണ്ടെടുത്ത പെൺകുട്ടി, തന്റെ ജീവിതത്തിന് ഒരുദ്ദേശമുണ്ടാക്കിയത് അവളാണ്. തന്റെ 9 വർഷത്തെ കഠിന പ്രയത്നത്തിന്റെ കലവറയാണ് അവൾ. സഹിക്കണം, ക്ഷമിക്കണം.

ലക്ഷ്മി ഇപ്പോൾ സ്കൂൾ ഫൈനൽ വിദ്യാർത്ഥിനിയാണ്. ചിലവ് വർദ്ധിച്ചു, പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം പപ്പുവിനില്ല. കാരണം അയാളുടെ അനാരോഗ്യം അയാളെ വല്ലാതെയാക്കി. റിക്ഷയും കൊണ്ട് ഒരു ഫർലോങ് ഓടുമ്പോഴേക്കും അയാൾ കിതയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് കൂട്ടുകാർ തങ്ങൾ പറഞ്ഞു, എടോ നമ്മുടെ പപ്പുവിന്റെ കാലമൊക്കെ കഴിഞ്ഞടോ, അയാൾ എന്തിനാ ആ തള്ളയെ മൂക്കം വേണ്ടി ഇങ്ങനെ കിടന്ന് പാടുപെടുന്നത്? അല്ല അറിഞ്ഞോ, ആ പെണ്ണിനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക ഇയാക്കാരിയാക്കാൻ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷേ പപ്പു അതൊന്നും കേട്ടതായി ഭാവിച്ചില്ല. അയാൾ വിശ്രമമില്ലാതെ പണിയെടുത്തുകൊണ്ടേയിരുന്നു. തന്മൂലം അയാൾക്ക് അസുഖമായി. വിട്ടുമാറാത്ത ചുമയും പനിയും ഉറക്കക്കുറവും ആഹാരം കഴിപ്പില്ലായ്മയും കൊണ്ട് അയാളുടെ ശരീരം നന്നേ ക്ഷീണിച്ചു. എങ്കിലും അയാൾ ജോലിക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ കല്യാണി തടഞ്ഞു.

അതിനുള്ള കാലമായില്ല കല്യാണി. അവൾ പല പ്രാവശ്യം പറഞ്ഞു നോക്കി, യാതൊരു ഫലവും ഉണ്ടായില്ല. അയാൾ അവർക്ക് വേണ്ടി തന്നെ ജീവിച്ചു. ഒരു ദിവസം രാത്രി പപ്പു മടങ്ങി വന്നത് സ്കൂൾ ആനിവേഴ്സറിക്ക് ലക്ഷ്മിക്ക് ഉടുക്കാൻ അവൾ ആവശ്യപ്പെട്ട പച്ച നിറത്തുള്ള സാരിയും വാങ്ങിക്കൊണ്ടതെന്ന. വാർഷിക ദിനമെത്തി. സ്കൂളും പരിസരവും ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. അടുത്തതായി ലക്ഷ്മിയുടെ ഗാനമാണ്. ആരെയും ആകർഷിക്കും വിധം നന്നായി അണിഞ്ഞൊരുങ്ങി അവൾ നിറഞ്ഞ സദസ്സിനു മുന്നിൽ വന്നെത്തി.

0: അവളുടെ സംഗീതം ശരത്കാല നിലാവ് പോലെ പരന്നൊഴുകി. സദസ് നിശ്ചലവും നിശബ്ദവുമായി. ലക്ഷ്മി, എന്റെ ലക്ഷ്മി! ഹോളിന്റെ പുറകിൽ നിന്ന് നിലവിളി കേട്ട് ആളുകൾ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പപ്പു മുന്നോട്ട് വരുന്നു. അടുത്തെത്തിയില്ല. ഒരു ബെഞ്ചിൽ കാലു തട്ടി അയാൾ അവിടെ വീണു. ഇതിനിടയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും വിശിഷ്ടാതിഥികളും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടുമായി ലക്ഷ്മിക്ക് ചുറ്റും കൂടി. ഈ സമയം ആരോ പപ്പുനെ താങ്ങിയെടുത്ത് അവരെ വീട്ടിലെത്തിച്ചു. എല്ലാം കഴിഞ്ഞ് ലക്ഷ്മി വീട്ടിലെത്തി. അമ്മേ, ദേ ഇത് കണ്ടോ, എന്റെ പാട്ടിന് എനിക്ക് കിട്ടിയ സമ്മാനം. ഏ സ്വർണമോതിരമോ, ഇതാര് തന്ന്? ഞങ്ങളുടെ സ്കൂളിൽ വിശിഷ്ടാതിഥിയായി വന്ന ഗോപിനാഥൻ എന്ന ആള്. ഗോപിന അദ്ദേഹത്തെ എല്ലാവരും വിളിക്കുന്നത്. കല്യാണിക്ക് സന്തോഷവും അഭിമാനവും തോന്നി. ആ വിവരം രാത്രിയിൽ പപ്പുവിനോട് അവൾ പറഞ്ഞു. നിങ്ങൾ അറിയുമോ ഈ പറഞ്ഞ ഗോപിയെ?
1: അറിയാം. എനിക്ക് മാത്രമല്ല,

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓടയിൽ നിന്ന് എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം എൻ വസന്തകുമാരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളൊക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണിത്. പകൽ വെളിച്ചം പതുക്കെ വഴിമാറുന്ന ആകാശത്ത് സിന്ദൂരച്ചെപ്പ് തിളങ്ങുന്ന ഈ സുന്ദരമായ സമയത്ത് മനസ്സിലെ വിശേഷങ്ങളും കുറുമ്പുകളും പങ്കുവയ്ക്കാൻ നമുക്ക് പരസ്പരം വർത്തമാനങ്ങൾ പറയാം. ഒരു പകലിൻ്റെ തിരക്കുകളെല്ലാം ഒതുക്കി വെച്ച് ഒരു പോക്കുവയിൽ ദൂരെ എവിടെയോ മാഞ്ഞു തുടങ്ങുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇഷ്ടഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളും സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവയ്ക്കാം. പെയ്തൊഴിഞ്ഞ മുകിലുകളും പതിയെ താഴുന്ന സൂര്യനും മനസ്സിലേക്ക് പടരുന്ന ഒരുപിടി ഓർമ്മകളും ഈ പോക്കുവയിൽ നേരത്ത് ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമുക്ക് പരസ്പരം കൂട്ടാവാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ,
1: നമസ്കാരം സാർ.
0: നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാണ്?
1: ഞാൻ കുറച്ചിലേക്കോട്ട് വിജയൻ മനു.
0: ഇത് സാറല്ല കേട്ടാ.
1: അയ്യോ,
0: പെട്ടെന്ന് പറയപ്പോ നമസ്കാരം സാർ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, കുട്ടി പറയൂ.
1: സാറൊന്ന് പറഞ്ഞാലും എന്റെ മോന്റെ പ്രായമുള്ളൂ, ഞാൻ ബഹുമാനം കൊണ്ടാണ്
0: പറയുന്നത്. ആയിക്കോട്ടെ,
1: മാഡം എന്ന് പറഞ്ഞാലും
0: കുറച്ച് ബഹുമാനമൊക്കെ നല്ലതാണ്. ഇരിക്കട്ടെ,
1: ബഹുമാനം ഉള്ളത് കൊണ്ട് വെറും പേരും വിളിക്കുന്നില്ല.
0: ആയിക്കോട്ടെ, പറഞ്ഞോളൂ, എന്താണ്, സുഖമാണോ? ഊണാ കഴിച്ചു. സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
1: ഭക്ഷണം കഴിഞ്ഞ്, കുളി കഴിഞ്ഞ്.
0: ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, കുളിയെ കഴിഞ്ഞ് സുന്ദരിയായ റേഡിയോയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം? കൂടപ്പറപ്പില്ല, ഒറ്റയ്ക്കാണോ? ഞാൻ തന്നെ. ശരി, ഇരിക്കട്ടെ. സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം? പിന്നെ അവിടെ എന്തൊക്കെയുണ്ട്? വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ.
1: ഇവിടെ വിശേഷം മഴയുണ്ട്, ഇടയ്ക്ക് മഴയുണ്ട്, വെയിലുണ്ട്. പിന്നെ ഞാൻ എനിക്ക് അപ്പോഴെപ്പോഴും വിശേഷം വരും, അപ്പോഴും പോവും, പിന്നെ വരും, പിന്നെ പോവും.
0: ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവും, അപ്പൊ ആശുപത്രി പോവും, മരുന്ന് കഴിക്കും,
1: കഴിക്കും, പിന്നെ വരും. സീരിയസ്
0: സീരിയസ് തന്നെ. എനിക്കവിടെ തണുപ്പൂടെ തുടങ്ങിയത് കൊണ്ടാണ്.
1: തണുപ്പും കൂടെ തുടങ്ങിയതുകൊണ്ട്?
0: തണുപ്പ് താങ്ങാൻ പറ്റുന്ന ഒരാളല്ലല്ലോ.
1: അല്ല,
0: തണുപ്പ് ഒരു പ്രശ്നമല്ലേ?
1: തണുപ്പ് ഉത്തരം വന്നപ്പോ ഇത്തിരി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ്. ഇന്ന് മുന്നേ ഞാൻ ചെറിയ വെള്ളം ചൂടാകും, ചെറുതായിട്ട് കുളിച്ചില്ല അഞ്ചാറ്
0: ദിവസം. ചൂട് വെള്ളത്തിൽ ഒരു കുളി പാസ്സാക്കി.
1: ഓ, പാസ്സാക്കി വന്നുടനെ ഞാൻ വിളിച്ചു, ചിലപ്പോ കിട്ടിയില്ലെങ്കിൽ കുറെ ആയി.
0: എന്നാലും ആദ്യത്തെ കോളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി.
1: ഓ, അതുകൊണ്ട് അങ്ങനെ. സാറിന് കുടുംബത്തിന് സാറെന്ന് പറയാം, ലേഖ മേഡത്തിന് കുടുംബത്തിനൊക്കെ സുഖം തന്നെയല്ലേ?
0: ആണാണ്, തീർച്ചയായിട്ടും. ലേഖാ മേഡത്തിനും കുടുംബത്തിനും ഒക്കെ സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ഒരു മാസമായെന്ന് തോന്നുന്നു. ഒരു മാസമായി അന്ന് ബുധനാഴ്ചത്തെ ലൈവിൽ വിളിച്ചെന്ന് തോന്നുന്നു അല്ലേ?
1: ഒരാളുടെ കല്യാണമായിരുന്നു. അന്ന് ഒരു സീരിയൽ നടന്ന് വന്നല്ലേ?
0: അതെ, കിഷോർ
1: ബാലചന്ദ്രൻ പറഞ്ഞ സീരിയലിൽ അഭിനയിച്ചു.
0: അതെ, കിഷോർ സത്യ കറുത്ത മുത്ത് എന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്.
1: അത് തന്നെ. അങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല.
0: സാർ മാത്രമാണെന്ന് വിചാരിച്ചാണ് വിളിച്ചത്.
1: ആദ്യത്തെ കോളാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ആളാരാണെന്ന് അറിഞ്ഞില്ല. പിന്നീടാണെങ്കിൽ അറിഞ്ഞു.
0: പിന്നെ സംസാരിച്ച
1: പിന്നെ സംസാരിച്ച് ഒരു കല്യാണ പാട്ട്, ഒരു എന്റെ ചേച്ചിര് കൊച്ചുമോക്ക് കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു. ആ പാട്ടിനെ ഞാൻ അങ്ങോട്ട് അയച്ചു.
0: അപ്പൊ എന്തായാലും അദ്ദേഹത്തോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലേ?
1: സംസാരിക്കാൻ പറ്റി.
0: അപ്പൊ ഇന്ന് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
1: എല്ലാവർക്കും മതി. ലേഖ മേഡത്തിനും കുടുംബത്തിനും ഈ കേട്ടോണ്ടിരിക്കുന്ന
0: സ്വാദാക്കും വേണം. അപ്പൊ ഒപ്പം വിജയ് മാമയ്ക്കും കൂടെ ചേർത്ത് സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കേ,
1: ശരി.
0: പോക്കുകൾ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കുവച്ച് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടത് കുറിഞ്ചില കൂടുന്ന വിജയമാമയാണ്. അപ്പോൾ സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം എന്നുള്ള ഒരു പാട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഗാനം നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ ആദ്യ ഗാനമായിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: ഞാൻ കള്ളിക്കാടുന്ന് ശാന്തിനിയാണ്.
0: ആ പറയൂ.
1: സുഖമല്ലേ മേഡം?
0: സുഖമാണല്ലോ, സുഖമായിട്ടിരിക്കുന്നല്ലോ. കഴിച്ചു കഴിച്ചു.
1: എനിക്കൊന്നൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് വിശ്വാസം എന്ന സിനിമയിലെ കണ്ണാന കണ്ണി എന്നുള്ള പാട്ട്, കുറേ കൊച്ചുമക്കൾക്ക് വേണ്ടി.
0: എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയ കൊച്ചുമക്കൾക്ക് വേണ്ടിയിട്ടാണ്.
1: പോകാൻ തുടങ്ങിയതും വീട്ടിലിരിക്കുന്നതും എല്ലാം.
0: കരഞ്ഞു പിഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും,
1: അതെ,
0: വീട്ടിലിരുന്ന് കൊച്ചു പിള്ളേർ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര നിലവിളിയൊക്കെയാണ്.
1: അതെ തന്നെ.
0: പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പിള്ളേർക്ക്
1: കൊറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു.
0: പ്രോഗ്രാംസും കളിപ്പാട്ടവും
1: എന്നാലും വിളിച്ചോണ്ട് ഓടണം, ബാഗ് എടുത്തിട്ട് തൂക്കി പിടിച്ചോണ്ട് ഓടണതുണ്ട്, തലയിൽ കൈ വെച്ച തലയിട്ട് അടിച്ചു കരയണുണ്ട്,
0: എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ച കഴിയുമ്പോ അവരങ്ങ് സെറ്റ് ആയിക്കോളും.
1: അത് തന്നെ.
0: പിന്നെ അവർക്ക് വീട്ടിലിരുന്നേക്കാൾ നല്ല
1: വരുമ്പോഴേ
0: വീട്ടിലിരുന്ന് അമ്മയുടെ തല്ലുള്ളതിനേക്കാൾ നല്ലത് സ്കൂളിൽ മറ്റേ പിള്ളേർ അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, അതെടുക്കരുത് ഇതെടുക്കരുത്, അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട്. മറ്റേ സ്കൂളിലാകുമ്പോ ആ പ്രശ്നങ്ങളൊന്നുമില്ല.
1: അങ്ങനെ
0: സന്തോഷത്തോടെ
1: വരുന്നതുവരെ വീട്ടുകാർ രക്ഷപ്പെട്ട് പോയിട്ട് വരുന്നതുവരെ.
0: സ്കൂൾ അടയ്ക്കുന്ന സമയമാണ് അമ്മമാര് കടന്നു പെടുന്നത്.
1: പിന്നെ എന്റെ കൊച്ചുമോൻ ഉൾപ്പെടെ എല്ലാ കൊച്ചുമക്കൾക്കും, പിന്നെ എന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാള്, 11-ാം തീയതി. അതിന് ഒരു മേഡം ഒന്ന് വിഷ് ചെയ്യണം.
0: തീർച്ചയായും വിഷ് ചെയ്യും.
1: ഇവിടെ കറണ്ട് ഇല്ല, ഇനി വൈകുന്നേരം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഈ പോക്കുവയിൽ സമയത്ത് പ്രകൃതിക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. കാറ്റിൻ്റെ വേഗത കുറയും, പക്ഷികളെല്ലാം

0: തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങും. പൂക്കൾ ഇതളുകൾ കൂട്ടിവെക്കും. ഒരു വലിയ തിരക്കിന് ശേഷം ലോകം മുഴുവൻ ശാന്തതയിലേക്ക് വഴിമാറുന്ന ഒരു മാന്ത്രിക സമയമാണിത്. നമ്മുടെ മനസ്സും ഈ സമയം ഒന്ന് ശാന്തമാക്കാൻ ആഗ്രഹിക്കാറുണ്ട്. ഇഷ്ടവർത്തമാനങ്ങളും പാട്ടുകളും കേട്ട് നമുക്ക് മനസ്സ് അല്പനേരം ശാന്തമാക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഷെർലി മന്നൂർക്കോണം.
0: ആ ഷെർലി മന്നൂർക്കോണം പറയും.
1: അതെ, കുറച്ച് ദിവസമായി വിളിക്കണോന്ന് വിചാരിച്ചിട്ട് വിളിക്കുമ്പോ എല്ലാം പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച അവര് വിളിച്ചോണ്ടിരിക്കട്ട് വിളിക്കാൻ. ഇന്നിപ്പോ എന്തായാലും തോന്നി കുറച്ച് ദിവസമായല്ലോ എന്ന് വിളിച്ചു നോക്കാം. ആദ്യത്തെ പാട്ട് നോക്കി, രണ്ടാമത്തെ പാട്ട് നോക്കി.
0: ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ താങ്കളെ ഇവിടെ ഓർമ്മിച്ചല്ലോ. കേട്ടാ?
1: കേട്ടില്ല, കേട്ടില്ല ഏട്ടാ. ഞാൻ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴായിരിക്കും.
0: കൃഷിയെ കുറിച്ചൊക്കെ പറഞ്ഞ സമയത്ത് ശനിയാഴ്ച, കഴിഞ്ഞ ശനിയാഴ്ച
1: ഞാൻ ശനിയാഴ്ച നോക്കിയായിരുന്നു, രണ്ടുമൂന്ന് പാട്ട് നോക്കിയായിരുന്നു, പിന്നെ കിട്ടിയില്ല. പുറത്തോട്ട പൊക്കാണ്.
0: ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഞാൻ ഓർമ്മകൾ കേട്ടിട്ടാണോ വിളിച്ചതെന്ന് വിചാരിച്ചു.
1: ഇല്ല, വിളിക്കണോന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാരും പുതിയ ആൾക്കാർ ഇവിടെ വിളിക്കട്ടെന്ന് വിചാരിക്കും. മഴക്കാലമല്ലേ, കൃഷികളെല്ലാം സ്ലോ തന്നെ. വഴുതനങ്ങ മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട്,
0: ബാക്കിയെല്ലാം മഴയെ തൊലിച്ചു പോയി.
1: തൊലിച്ചു പോയില്ല, ഇലകളെല്ലാം പഴുക്കും, കരിയും, പയറെല്ലാം സ്പോഴ്സ് കിട്ടൂല. വളരണ പൂ നല്ല നിറയെ നിൽക്കും, തൊഴിഞ്ഞൊക്കെ അങ്ങ് പോകും. ചീര കിട്ടൂല. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പേ, മേഡം കണ്ടോ?
0: ഇതില് കണ്ടായിരുന്നു.
1: കണ്ടല്ലേ? ആ, അത് തന്നെ ഇപ്പോഴത്തെ കൃഷിയായിട്ടുള്ളതായിരുന്നു. ഇപ്പൊ അതെല്ലാം കാച്ചു തുടങ്ങി. തക്കാളിക്ക് ഇങ്ങനെ തന്നെ, പഴുത്ത് വരുമ്പോഴേ മഴ കൂടുമ്പോ അഴുകി പോകും. എന്നാലും കുറച്ചൊക്കെ കിട്ടിയായിരുന്നു.
0: വെള്ളം വേണം, പക്ഷെ മഴ വേണ്ട.
1: മഴ വേണ്ട,
0: ചെറിയ മഴ മതി.
1: നമുക്ക് വെള്ളം ഒഴിക്കാൻ പാട് തോന്നുമ്പോ മഴ പെയ്തെങ്കിൽ എന്ന് വിചാരിക്കും. ഒന്ന് രണ്ട് മഴയൊക്കെ,
0: ചെറിയ മഴ.
1: സുഖമാണല്ലോ അവിടെയൊക്കെ. യഥാർത്ഥം പറഞ്ഞ നമുക്ക് മഴ കുറവാണ്. അടുത്ത പ്രാവശ്യം നല്ല വരൾച്ചയായിരിക്കും. തുടർന്ന് പെയ്തോണ്ട് നിക്കണല്ലേ മഴ എപ്പോഴും.
0: ഈ ജൂൺ മാസത്തില് ഇങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരിക്കും.
1: ഇപ്പോഴങ്ങനെ അല്ല, വരും ഒരു കുറച്ച് പെയ്യും അങ്ങ് നിക്കും, അങ്ങനെയാണ്. അടുത്ത വർഷം അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്.
0: അതാണ്, അതാണ്. അടുത്ത വർഷം ഒന്നും പോണ്ട.
1: ഇനി പോട്ടനെ, കണറിഞ്ഞു നിറഞ്ഞൊന്നും വന്നിട്ടില്ല. ഇവിടെ നേരെ നിക്കണതേ ഉള്ളു, നിറഞ്ഞു വരും.
0: ഈ സമയം നമുക്ക് വെള്ളം മുക്കിയെടുക്കാം.
1: അങ്ങനെ വരും, അത്രയ്ക്ക് നിറയും.
0: അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ്. കിണറിൽ ഇങ്ങനെ വലിക്കണ്ടല്ലോ, പണ്ട് കാലങ്ങളിൽ വിചാരിച്ചിരുന്നതാണ്. ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ
1: കോരിയെടുക്കാം.
0: മഴ
1: ഇപ്പൊ വരുന്നില്ല, മുകളിൽ ഒരു വരുന്നോ രണ്ടോ തൊടി കയറും, ആ മഴ തീരുമ്പോഴത്തേക്ക് അതങ്ങ് താഴെയും
0: ചെയ്യും.
1: മാഡം, മക്കളൊക്കെ സ്മോള് സുഖമായിരിക്കുന്നല്ലോ?
0: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
1: സാറിന്റെ പരിപാടിയൊക്കെ കേൾക്കും ഞാൻ. ചിലതൊക്കെ രണ്ടു പ്രാവശ്യം ഒക്കെ വിളിച്ചു നോക്കും, പിന്നെ കിട്ടൂല. കൂടുതലും അതൊക്കെ ആണുങ്ങളാണ് സംസാരിക്കുന്നത്. തിരിച്ചു പറയുന്നത് ആണുങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതൽ പറയണത്.
0: ലേഡീസ് ഒക്കെ വിളിച്ചിരുന്നെങ്കിൽ സംസാരിക്കാമായിരുന്നു.
1: അതെ, വിളിക്കണം. അത് തന്നെ, അതല്ല അതല്ല, വിളിക്കുമ്പോ കിട്ടുന്ന അവർക്കാണ് കൂടുതൽ.
0: അങ്ങനെ അങ്ങനെ ആ ദിവസങ്ങളിൽ അല്ലേ?
1: ആ ദിവസങ്ങളിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആണുങ്ങൾക്ക് കിട്ടണതും വരുന്നത്.
0: എനിക്ക് അന്ന് ലേഡീസ് ഒന്നും ഇങ്ങനെ
1: ഇല്ലാത്തോണ്ടും മേടം ഇല്ലാത്തോണ്ടും അതൊക്കെ ഒഴിയണതായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നണത്.
0: അറിയില്ല
1: അല്ല, എന്നാലും അത്രയും ദിവസം ഇല്ലാതിരിക്കുമ്പോ ഒരു ഇത് തന്നെയാണ് കേട്ടോ. വിളിക്കാൻ ആ സമയം വിളിക്കണമെന്നുള്ള ഒരു തിടുക്കമാണ്. ഈ പാട്ടും മേടത്തിന്റെ സംസാരം ഇല്ലാത്തപ്പോ ഒരു ഇതാണ്,
0: ഒരു ശൂന്യത.
1: ശൂന്യത പോലെ തോന്നും. അയ്യോ, ഇപ്പൊ തിങ്കളും ശനിയല്ലേ ഉള്ളു.
0: ഇപ്പൊ ചൊവ്വാക്കി.
1: ആ, ചൊവ്വയും ശനിയല്ലേ ഉള്ളു. തിങ്കളായിരുന്നല്ലോ ആദ്യം.
0: ഓക്കെ, നമുക്ക് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരാൻ നോക്കാം.
1: ഒരു ദിവസം കൂടെ ഒക്കെ വന്നാ കൊള്ളായിരുന്നു, കുറച്ച് പേർ കൂടെ കിട്ടും ഇതൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ.
0: അതെ അതെ അതെ, മറ്റേ പരമാവധി നമ്മൾ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇനി പാട്ടാ കേൾക്കുന്നത്.
1: നില പൈതലേ മിഴിനീർ, അറിയാമോ ബാക്കി.
0: പൈതലേ മിഴിനീർ മുത്തു ചാർത്തിയോ, കുളിർ തൂവൽ പോൽ. അത്ര എനിക്കറിയാം. ശരി, അപ്പൊ ആ പാട്ടാണ് കേൾക്കേണ്ടേ?
1: എല്ലാവർക്കും എന്റെ അമ്മ കരുണാസായിക്കും, കേൾക്കുന്നവർക്കും, പുതുതായി വരുന്നവർക്കും എല്ലാവർക്കും, സാറിനും. സാറിന് എനിക്ക് ഒരു ദിവസം വിളിക്കണം.
0: എനിക്ക് ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ പാട്ടാണ് എന്ന് തോന്നുന്നു ചോദിച്ചു.
1: ഈ പാട്ട് കേട്ടിട്ടുള്ളതാണ്,
0: ഒളിമ്പ്യൻ അന്തോണി ആദം.
1: ഇതിൽ കേൾക്കണ പാട്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഉടനെ തന്നെ എഴുതി വെക്കും ഒരു പേപ്പറിൽ, അത് പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും.
0: അപ്പൊ വിളിക്കുമ്പോ ഇതുപോലെ ചോദിക്കാമല്ലോ നമുക്ക്, അല്ലേ?
1: അതാണ്, അതാണ്.
0: ശരി, അപ്പൊ എന്തായാലും മഴ പെയ്യട്ടെ. കൃഷിക്ക് മഴ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മഴ വേണം.
1: പിന്നെ മഴ വേണം. മഴ ഉണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് കുടിവെള്ളം കിട്ടും.
0: അതെ അതെ, മഴയെ പ്രാഗി ആരും ഓടിക്കരുത് എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. ശരി, പാട്ട് കേൾക്കാം. ഓക്കെ ശരി. പോക്കുകയിൽ തത്സമയ പരിപാടിയിൽ മന്നൂർ കുളത്ത് നിന്ന് ഷേർലി ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. കൃഷിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന, കൃഷിപ്പണിയൊക്കെ സ്വന്തമായിട്ട് ചെയ്യുന്ന ആളാണ്. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ച പറഞ്ഞിരുന്നു മഴ വെള്ളം വേണം, പക്ഷേ മഴ കൃഷിക്കൊരു പ്രശ്നമാണ്. അപ്പം എന്തായാലും എന്നാൽ മഴ ഇല്ലാതിരിക്കാനും നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്, വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ആവശ്യപ്പെട്ട നിലാ പൈതലയും തുടങ്ങുന്ന പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പോക്കുവയിൽ സമയത്ത് പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ്. മുഖത്ത് വീഴുന്ന ഒരു വെയിലിന് പോലും ഒരു സ്വർണ്ണ തിളക്കം നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്? വസ്മതി അമ്മേ, പറയൂ.
1: ഫെബ്രുവരി വിളിച്ചതാണ്, ഇപ്പൊ എത്ര മാസായി?
0: എന്ത് വിളിക്കാത്ത?
1: അയ്യാ, ആശുപത്രിയിലൊക്കെ.
0: അങ്ങനെ വയ്യാഞ്ഞിട്ടാണ് വിളിക്കാത്ത.
1: അത് മാത്രമല്ല, വിളിക്കൂ ഏതെങ്കിലും ഒരു ദിവസം ഒരു മൂന്നൂറ് നാല് ആള് വിളിക്കുമ്പോ കിട്ടൂല, പിന്നെ അങ്ങ് വയ്ക്കും.
0: അപ്പൊ പിന്നെ മടി പിടിച്ച് അങ്ങ് നിർത്തി വയ്ക്കും.
1: പിന്നെ പാട്ട് ഇരട്ട വിളക്കെ കേട്ടോണ്ടിരിക്കുകയല്ലേ, കാലത്ത് ആറു മണിക്ക് ഇറങ്ങിയ രാത്രി പതിനൊന്ന് മണി വരെയുണ്ട്, അങ്ങനെ പാട്ട് കിട്ടുന്നു.
0: അതെല്ലാം ഇന്ന് പോക്കുവയലിന് മുമ്പ് ഞാൻ വസുമതി അമ്മയെ ഓർത്തു.
1: മിണ്ടി പോയത്
0: സത്യം, ആ സത്യമാണ്. അതിലൊരു കാര്യം ഉണ്ടായിരുന്നു.
1: എന്താ?
0: എന്നെ ഒരാൾ വിളിച്ചു. അപ്പൊ ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് വസുമതി അമ്മയാണോ എന്ന് തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹമായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, വസുമതി അമ്മയാണോന്ന് ഓന്ന് ആണെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സത്യമാണ് പറയണത്, ഇതില് ഒരു കള്ളവുമില്ല. കള്ളനല്ല, എനിക്ക് എനിക്ക് പറ്റിയ തെറ്റാണ്. എനിക്ക് ശബ്ദം എനിക്ക് മാറിപ്പോയതാണ്. ആ അങ്ങനെ ഞാൻ ചോദിച്ചു വസുമതി അമ്മയാണോന്ന്. പക്ഷെ ആ ആ ആള് പറഞ്ഞത് അതേ വസുമതി അമ്മയാണെന്ന്. അത് പോക്കുവയിൽ തുടങ്ങുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് നടന്ന സംഭവമാണത്. ഇല്ല ഇല്ല, ഒരു പാട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ എനിക്ക് ആ നമ്പർ എനിക്കറിയാം, പക്ഷെ ഞാൻ നമ്പർ ശ്രദ്ധിച്ചില്ല. അപ്പൊ എനിക്ക് സൗണ്ട് കേട്ടപ്പം വസുമതി അമ്മയാണോന്ന് എനിക്ക് തോന്നി. അങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ ആള് പറ്റിച്ചതോ ഒന്നും അല്ല. ഞാൻ സ്വയം പറ്റിപ്പോയതാണ്. അതാണ് അതാണ് ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണ് പ്രമാണം. ആ ഇത് കംപ്ലീറ്റ് തെറ്റി. വല്ലപ്പോഴൊക്കെ ഒന്ന് അടവ് പിഴയ്ക്കണ്ടേ അല്ലേ, ഇങ്ങനെയല്ലേ പഠിച്ചു വരുള്ളൂ കാര്യങ്ങൾ. ആ പിന്നെ അസുഖമൊക്കെ അങ്ങനെ ഓക്കെ ആയി വരുന്നു അല്ലേ?
1: നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ തണുപ്പിന്റെ ഇതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ കൊണ്ടുപോയി ഗുളികയൊക്കെ എസ്കേൽ പോയി ചെക്കപ്പ് കഴിഞ്ഞ് വേറെ മാറ്റി വാങ്ങി, അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അങ്ങനെ ജയിച്ച് ബാത്റൂം വരെ പോവാ,
0: അത്രയൊക്കെ പറ്റുന്നുള്ളൂ.
1: അത്രയൊക്കെ പറ്റുന്നുള്ളൂ. മുറ്റത്ത് സമ്മതിക്കുന്നില്ലേ അമ്മമാര്, നടക്കാൻ മുറ്റത്ത് പോയി വല്ലടും ചറക്കി വീഴുകയാണെങ്കിൽ.
0: നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് അതാണ്, വീഴ്ചകളെ നമ്മൾ ശ്രദ്ധിക്കണം.
1: അത് ഒറ്റ പേടി കൊണ്ടാണ്, എന്തിനു പിള്ളേരായിട്ട് കഷ്ടപ്പെടുത്തണം.
0: എന്തെങ്കിലും പൊട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്.
1: ഇവിടെയൊക്കെ വീണ് കാലും കൈയും പൊട്ടണവരേ ഉള്ളൂ, അത് കേൾക്കുമ്പോ തന്നെ പേടിയാവും.
0: അപ്പൊ അതുകൊണ്ട് അകത്തൊക്കെ ഇങ്ങനെ നടക്കണം പതിയെ പതിയെ.
1: ഈ മുറ്റത്തൊക്കെ ഈ സിമെന്റിന്റെ ഇതായതുകൊണ്ട് പൂപ്പൽ കിടക്കുന്നു.
0: ആ അതാണ് അതാണ്, ചറക്കാനുള്ള സാധ്യതയുണ്ട്.
1: കോൺക്രീറ്റിന്റെ ഇതില് ചറക്കല് വരുന്നു, അതുകൊണ്ട് മുറ്റത്ത് ഇറങ്ങുന്നില്ല ഞാൻ ചുരുക്കം. പിന്നെ ബിന്ദു വരുമ്പോ ഇതുപോലെ നേരം വടക്ക് വശത്ത് അവള് തൂക്കാനോ എല്ലാം വരുമ്പോ ആ വരാന്തയിൽ പോയിരിക്കും, പിന്നെ ഇങ്ങോട്ട് കിടക്കും. ആരും ഇല്ലെങ്കിൽ വെളിയിറങ്ങുന്നില്ല,
0: അകത്ത് തന്നെ കാണും. ശരി, ഫുഡ് കഴിച്ചോ?
1: ഓ കഴിച്ചു, ഉച്ചക്ക് ചോറ് കൊണ്ടുവന്ന് കഴിച്ച്. ഇപ്പൊ ദിവസവും തിരിച്ച് ചക്ക വയ്ക്കും.
0: നമുക്കിവിടെ ചക്ക ഉണ്ടായിരുന്നു, നമുക്കിവിടെ ചക്ക എരിശേരി ഉണ്ടായിരുന്നു.
1: എനിക്കൊന്ന് ചക്ക എരിശേരി സാമ്പാർ ഉണ്ടായിരുന്നു.
0: നമുക്ക് സാമ്പാർ ഇല്ലായിരുന്നു, ചക്ക എരിശേരി ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ എന്താണ് മീൻകറി പോലെ വെക്കുന്ന വെജിറ്റബിൾ കറി ഉണ്ടല്ലോ, മീനിന്റെ ടേസ്റ്റിൽ വെക്കുന്ന ചക്ക എരിശേരി മാങ്ങാക്കറി ഒക്കെ വെച്ചിട്ട്.
1: എനിക്ക് ചക്ക എരിശേരി തീയലുമാണ് ഇഷ്ടം.
0: ആ ഇതൊക്കെ പറഞ്ഞ് ഉച്ചഭക്ഷണ സമയം കഴിഞ്ഞോണ്ട് കുഴപ്പമില്ല. ഞങ്ങള്
1: തീയലിന്റെ പേര് പറഞ്ഞാൽ മതി, അന്ന് അവള് തീയൽ വെച്ചോണ്ട് വരും.
0: ആ നമ്മുടെ
1: തേങ്ങ വലയിലെത്തങ്ങളെ ബുദ്ധി കുട്ടിക്കണം. ശരിയല്ലേ
0: ബിന്ദു അല്ലേ, അതൊന്നും കുഴപ്പമില്ല, ഒരാളൊരു ആഗ്രഹമല്ലേ.
1: എന്തെങ്കിലും മിണ്ടിയാ ആ സെക്കൻഡ് അതുകൊണ്ടായിക്കൊണ്ട് വരും, അതാണ് പെണ്ണിന്റെ. പിന്നെ മറ്റേ പട്ടണത്തോറ അവന്റെ ഭാര്യ ചമ്മന്തിയൊക്കെ അടിച്ചു കൊടുത്തേക്ക്.
0: അതുകൊണ്ട് എന്തെങ്കിലും തോന്നുമ്പോ വെറുതെ ഇരുന്നങ്ങ് പറഞ്ഞാ മതി. മനുഷ്യൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ
1: കൊണ്ട് തന്നാ വേണ്ടെന്നും പറയില്ല.
0: ആണോ?
1: അത് മുരളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു വക ആരും കൊണ്ടുവന്നാലും വേണ്ട എന്ന് പറയരുത്, വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം. പക്ഷെ വീട്ടിൽ കൊണ്ടുവരണം,
0: സന്തോഷത്തോടെ വാങ്ങി വെക്കുക. അവരടുത്ത് എനിക്ക് വേണ്ട ഏട്ടാ എന്ന് പറയാൻ പാടില്ല.
1: പാടില്ല, അതിനെ ഉടൻ തന്നെ ഞാൻ ബിന്ദു വരുമ്പോ ബിന്ദുവിന് കൊടുക്കാൻ എന്തെങ്കിലും ചെയ്യും, അല്ലാതെ കളയില്ല.
0: നമുക്ക് വേണ്ടെന്നൊന്നും അവരടുത്ത് പറയാൻ പാടില്ല, അവർക്ക് വിഷമാവും.
1: അതുകൊണ്ട് ആരെന്തുണ്ടെന്നാലും വാങ്ങി വെക്കും,
0: രണ്ട് കൈ നീട്ടി സന്തോഷത്തോടെ അങ്ങോട്ട് വാങ്ങിക്കുക.
1: മനുഷ്യന്റെ അവസ്ഥ 10 ദിവസം കിടന്നു കഴിയാ പിന്നെ എന്താണ് മനുഷ്യന്റെ അവസ്ഥയെന്ന് അറിയാൻ പറ്റില്ല.
0: ആരാണ് ഒരു ഗ്ലാസ് വെള്ളം തരിയെന്ന് എങ്ങനെ പറയാൻ പറ്റും?
1: വെള്ളം കിട്ടും, എന്റെ മരണം വരെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. അതിനെ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല. പിള്ളേരുകള് അവന്മാര് കിടക്കുന്നത് കൊണ്ട് മക്കളുള്ളവരെ അനാഥാലത്തി കൊണ്ടിരുന്നു, അതില്ലാത്തത് കൊണ്ട് എനിക്ക് സുഖമുണ്ട്. ഇല്ലാതില്ല, രണ്ടെണ്ണം കയറി എടുത്തത് തന്നെ.
0: ശരി, ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ.
1: ഓ, ബ്ലീഡിംഗ് ഒക്കെ വന്ന് ജന്യൊക്കെ വരുമ്പോ വയറ് ഓപ്പറേഷൻ ചെയ്ത് എടുക്കുക. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ശരിക്കും നടന്നിട്ടുണ്ട്.
0: ഓ, ശരി.
1: ഒന്ന് 7 മാസം, ഒന്ന് 6 മാസം, അങ്ങനെയൊക്കെ. ഒരിക്കൽ തക്കാട്ട് അഡ്മിറ്റ് ആയിരുന്നപ്പോഴാണ് ലോകത്തിലെ നല്ല ഡോക്ടർ ആയിരുന്നു ആരിക് സ്കിന്നർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റ് ഇരുന്നതാണ്. പിന്നെ അങ്ങ് രണ്ടായപ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചു.
0: രണ്ടും അങ്ങനെ വിഷമമായപ്പോ
1: അനുഭവിച്ചെന്ന് വെച്ചാ അന്നൊക്കെ വയറ് കീറി ഭയങ്കര സ്റ്റിച്ചിങ് എല്ലാം ഇടുന്നേ.
0: ഇപ്പോഴത്തെ പോലെ അല്ല, ഇപ്പൊ പിന്നെ സ്റ്റിച്ച് അല്ലല്ലോ, ഒരു ഒട്ടിപ്പാണ്. അതെ അതെ അതെ,
1: അന്നത്തെ അവസ്ഥയൊക്കെ പറഞ്ഞ സങ്കടം വരും. അതുകൊണ്ട് മിണ്ടായിരിക്കണം.
0: അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഒരു ഒരു പിടിപ്പത് കാര്യങ്ങളുണ്ട്. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
1: പറഞ്ഞിട്ടുണ്ട് സ്വാമി അയ്യപ്പനുള്ള ഒരു പാട്ട്, അതിലേക്ക് ഇഷ്ടപ്പെട്ട. ഞാൻ എന്നെ വിളിച്ചപ്പം കേട്ട് എന്നെ മനസ്സിലായെന്ന്, എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങോട്ട് കേട്ടോ.
0: താങ്കളെ അറിയാത്തവർ ആരുണ്ട്?
1: അത് ശരി,
0: എല്ലാവർക്കും അറിയാം.
1: ഞങ്ങള് 50 വർഷം മുമ്പ് പട്ടാളത്തിൽ ഒത്തിരുന്ന വെഞ്ഞാറമുട്ടിയിലുള്ള ഒരു മുസ്ലിം ഇന്നും വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഞാനും വിളിച്ച് മുരളിയിടാതിരുന്നപ്പോ കേക്കണം അപ്പച്ചി. പക്ഷെ ചേട്ടൻ മരിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ആദ്യം അവരാണ് ഇവിടെ എത്തിയത് വെഞ്ഞാറമുട്ടിയിൽ
0: നിന്ന്.
1: മനുഷ്യ സ്നേഹമാണ്, ബന്ധുക്കൾ ബന്ധു സ്വന്തം അല്ല. അത്
0: അല്ലല്ല, അതൊരു അതൊരു സൗഹൃദവും സ്നേഹവും ഒക്കെ അങ്ങനെയാണ്.
1: ചേട്ടനെ വിളിക്കണ നാട്ടുകാരെന്നും എന്നെ പെണ്ണെ എന്നൊക്കെ വിളിക്കും.
0: ബന്ധുക്കളെക്കാൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം പകരുന്നത് സൗഹൃദമാണ്.
1: സ്നേഹത്തിനൊക്കെ എന്തൊരു, നമ്മൾ ദൂരെ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോ ഉള്ള സ്ഥലങ്ങൾ ചണ്ടിക്കടക്കം ഞങ്ങൾ മലയാളി അന്ന് ആ ക്വാർട്ടേഴ്സ് ഞങ്ങൾ രണ്ടെണ്ണമാണ് ഉള്ളായിരുന്നു, ബാക്കി അത്രയും ഹിന്ദിയും തമിഴും തെലുങ്കും.
0: ഹിന്ദിയൊക്കെ പഠിച്ചാ?
1: ഓ, പഠിച്ച്. ഇവിടെ വന്നൊക്കെ സംസാരിക്കായിരുന്നു. ഇപ്പൊ എല്ലാം വയസ്സായില്ലേ, പറഞ്ഞു.
0: നമ്മൾ രണ്ട് വാക്ക് ഹിന്ദി അങ്ങ് പറഞ്ഞാലോ?
1: ഇല്ല ഇല്ല, അങ്ങനെയുള്ള
0: മുച്ച മാലു നഹി എന്നെങ്കിലും പറയാം.
1: മാലു നഹി എന്നൊക്കെ അറിയാം,
0: എന്നൊക്കെ അറിയാം. എനിക്ക് അത്രയൊക്കെ തന്നെ അറിയാം.
1: എനിക്ക് അത്ര അറിയാം. കന്നഡ കന്നഡ ഇത്തിരി അറിയാം, തെലുങ്ക് അറിയാം. ഇതുപോലെ
0: എല്ലാം കുറേശ്ശെ ഇങ്ങനെ തൊട്ട് തീണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടി കെ നമുക്ക് പാട്ട് കേൾക്കാം. ശരി ശരി.
1: ഓക്കെ,
0: എല്ലാവർക്കും ആയിട്ട് നമ്മൾ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന മനോഹരമായ പാട്ട് കേൾക്കാം.
1: ഇനി 6 മാസം കഴിഞ്ഞിട്ട് വിളിക്കുന്നേ.
0: അങ്ങനെയൊന്നുമില്ല, വിളിക്കാൻ പറ്റുമ്പോഴൊക്കെ വിളിക്കണം. അതെ, അതൊക്കെ കിട്ടും, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, കിട്ടും. യെസ്.
1: ശരി, ജീവിച്ചിരിക്കണം.
0: ഞാൻ ജീവിച്ചിരിക്കണം എന്ന് എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്.

0: ശരി, പാട്ട് കേൾക്കാം.
1: ഓക്കെ
0: ഓക്കെ ശരി. പിന്നെ ബിന്ദുവിനും കൂടെ ചേർത്താണ് പാട്ട്. ശരി ഓക്കെ
1: ഓക്കെ
0: ഓക്കെ. പൂക്കോയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പോൾ വസുമതി അമ്മയാണ് സംസാരിച്ചത്. ഒരു അയ്യപ്പ ഭക്തിഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്നുള്ള പാട്ടല്ല, ശ്രോതാക്കൾക്കും വസുമതി അമ്മയ്ക്കും ബിന്ദുവിനും കൂടെ വേണ്ടി നമുക്ക് കേൾക്കാം. ശ്രോതാക്കൾക്ക് പൂക്കോയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്ക് വെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്ക് വെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്ക് വെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: എന്റെ പേര് സ്വപ്ന, എറണാകുളമാണ്.
0: സ്വപ്ന എന്നാണ് പേര്?
1: എറണാകുളം
0: കൂനമ്മാവ് എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ, കൂടുതൽ വിശദീകരണങ്ങളൊന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്ത് ചെയ്യുന്നു? ജോലി എന്തെങ്കിലും ഉണ്ടോ?
1: ലേഡീസ് ഐറ്റംസും ടൈലറിംഗ് കൂടെ ആയിട്ടൊരു ഷോപ്പുണ്ട്. അപ്പൊ ഷോപ്പിലിരുന്ന് അങ്ങനെ ഇത് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇത് കേൾക്കാറുണ്ട്. ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി വെക്കും ഇങ്ങനെ പ്രോഗ്രാമുകള്. ഇടയ്ക്ക് ഇത് കേൾക്കാറുണ്ട്.
0: റേഡിയോ പ്രേമിയാണ്,
1: കാരണം നമുക്ക് നമ്മുടെ ജോലി നടക്കും. അതിന്റെ പാട്ടും കേൾക്കാമല്ലോ.
0: അതെ, പാട്ട് കേൾക്കാം, പല പല കാര്യങ്ങളും നമുക്ക് കേൾക്കാം.
1: അതെ അതെ.
0: എല്ലാ ഐറ്റംസും സ്റ്റിച്ച് ചെയ്യാറുണ്ടോ?
1: എല്ലാം മെയിൻ ആയിട്ട് യൂണിഫോം അങ്ങനെ പിള്ളേരുടെ എടുക്കാറില്ല. ഞാൻ ഷർട്ടും പാന്റും ചെയ്യാറില്ല, ബാക്കിയെല്ലാം ചെയ്യും. ബ്ലൗസും ചുരിദാറും കൂടുതലും സാരി ബ്ലൗസ് ചുരിദാർ പിന്നെ ഫ്രോക്കുകൾ അങ്ങനെയുള്ളതൊക്കെ അടിക്കും.
0: അടിപൊളി സ്റ്റിച്ചിങ് ആണോ?
1: ആ കുഴപ്പമില്ല, ഇപ്പൊ 11 വർഷമായി.
0: എന്തായാലും ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെ, അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ മനോഹരമായിട്ടായിരിക്കും തയ്യൽ.
1: ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ വർക്കിനൊന്നും പിന്നെ വീട്ടിൽ കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് എപ്പോഴും അവര് ഉണ്ടാവും. പിന്നെ പുതിയതും
0: വരുന്നവരാണ്. സ്ഥിരം കസ്റ്റമേഴ്സ് പറഞ്ഞ് അറിഞ്ഞ് പുതിയ ആൾക്കാരും വരും.
1: അവര് റേറ്റ് ഇടുന്ന കാണുമ്പോ ചെലപ്പോ ചോദിച്ചിട്ട് അങ്ങനെ പല സ്ഥലത്തു നിന്ന് അങ്ങനെ വരാറുണ്ട്.
0: അതെ അതെ, അവര് ചോദിക്കും ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആരാ തച്ചതന്നെ.
1: ഹലോ,
0: ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആരാ തച്ചതെന്ന് ചോദിക്കും.
1: അങ്ങനെ പിന്നെ ഇവിടെ മെറ്റീരിയൽസ് ഇവിടെ തന്നെ അവരെടുക്കും, അപ്പൊ ഇവിടെ തന്നെ തയ്ക്കാനും തരും. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് തരും നടക്കും.
0: മെറ്റീരിയൽ ഉണ്ടോ അവിടെ?
1: മെറ്റീരിയൽ ഉണ്ട്, മെറ്റീരിയൽസ് ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട്. ലേഡീസ് ഐറ്റംസ് ഏതായാലും ഷോപ്പായിട്ടിരിക്കും.
0: അതെ അതെ. അപ്പൊ വരണവർക്ക് ഇപ്പൊ തയ്ക്കാൻ കൊണ്ടുവരുമ്പോഴും കാണുന്ന സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്നും എടുക്കും. പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോ കണ്ടാൽ എടുക്കാതിരിക്കുന്ന ഒരു വിഷമല്ലേ? വസ്ത്രം ഫാൻസി ഇതൊക്കെ സ്ത്രീകളുടെ ഒരു എന്താണ്, അവർക്കത് കണ്ടാൽ ഒഴിവാക്കാൻ പറ്റൂല.
1: അതെ അതെ. നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ നമ്മളതൊപ്പം തന്നെ അയച്ചത് ശരിയാക്കി, ആ ഒരെണ്ണം ആദ്യം അടിച്ച് ശരിയായി കഴിഞ്ഞാൽ തന്നെ നമുക്കത് പ്രശ്നമില്ല. അപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തൊട്ടുള്ള കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരൊന്ന് വർഷം ഇറങ്ങും പോവാണ്ട് ഇവിടെ തന്നെ എന്ത് തയ്ക്കാനായാലും ഇവിടെ തന്നെ വരുള്ളൂ.
0: ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും പെട്ടെന്ന് നമുക്ക് ആൾട്ടർ ചെയ്ത് കൊടുക്കാമല്ലോ.
1: ആ കൊടുക്കാം,
0: അതാണല്ലോ ഇതിന്റെ ഒരു പ്രത്യേകത. വീട്ടിലാരൊക്കെയാ ഉള്ളേ?
1: ഇല്ല, ഹസ്ബൻഡ്, മൂന്ന് കുട്ടികളാ, മൂന്ന് ആൺകുട്ടികളാ. മൂത്തവൻ ഇപ്പൊ യു കെയില് പോയിട്ട് പഠിത്തം കഴിഞ്ഞു, ചെറിയ ജോലിയായിട്ട് അങ്ങനെ പോകുന്നു. രണ്ടാമത്തവൻ ഓട്ടോമൊബൈൽ പഠിച്ചു, പിന്നെ അവന് ഡ്രൈവിങ്ങിനോടാണ് താല്പര്യം. അപ്പൊ ഡ്രൈവിംഗ് ആണ് ഇവിടെ ചെയ്യണം, അപ്പൊ പുറത്തേക്ക് പോകാനായിട്ട് നോക്കേണ്ട.
0: ശരി,
1: പത്തില്
0: ഓക്കെ
1: വർഷം.
0: മൂന്നാൺകുട്ടികളുടെ അമ്മയാണ്.
1: അതെ അതെ.
0: ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഹസ്ബൻഡ് എൽഐസിയിൽ വർക്ക് ചെയ്യണം.
0: ഓക്കെ ഓക്കെ. അങ്ങനെ ചെറിയ സന്തുഷ്ട കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇന്നലെയും ഒക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കാലാവസ്ഥയിൽ ഇരിക്കുകയാണ്.
1: നല്ല മഴയായിരുന്നു, കുറച്ച് നേരം തോർന്നിട്ടുണ്ട്.
0: ആ, നല്ലൊരു ജൂൺ മഴയുടെ ഒരു ഇതൊന്നും ഇല്ല.
1: അതായത്
0: ഒരു ദിവസം
1: തോർന്നു നിൽക്കും.
0: ആ, ഇവിടെ ഇപ്പൊ എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴയില്ലാതെ. പാട്ടൊക്കെ പാടുവോ? ശരി, സിനിമയൊക്കെ കാണാറുണ്ടോ?
1: സിനിമ ഇപ്പൊ കാണാൻ ടിവിയിൽ അങ്ങനെ കാണലോ. എന്നാലും പുതിയ പടം ഇറങ്ങുമ്പോ തിയേറ്ററിൽ പോയിട്ട് മിക്കതും തന്നെ ഇപ്പൊ ഇറങ്ങുന്ന ചിലതൊക്കെ നല്ല പടം നിൽക്കുമ്പോ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. പിന്നെ സൺഡേ ഒക്കെ സമയം കിട്ടുമ്പോൾ നമ്മുടെ പഴയ പടങ്ങൾ, കണ്ട പടങ്ങളാണെങ്കിലും 90s, 1920, 2000 വരെ ഒക്കെ ഉള്ള നല്ല ഒത്തിരി പടങ്ങളുണ്ടല്ലോ.
0: അതെ അതെ, അതൊക്കെ എത്ര തവണ കണ്ടാലും മതിയാവുകയും ഇല്ലല്ലോ.
1: ചിത്രം, ചിലുക്കമ്മൻ, ചിത്രത്താഴ്, സമ്മതം മുതൽ, അങ്ങനെ
0: പടങ്ങളുണ്ട്. എത്ര പ്രാവശ്യം വന്നാലും നമ്മളിരുന്ന് കാണും.
1: മിന്നാരം അതൊക്കെ ഇങ്ങനെ കാണും. പിന്നെ വൈകിട്ട് ചെല്ലുമ്പോ ഇഷ്ടംപോലെ പണി അതിന്റെ ഇടയ്ക്ക് ടി വി വെക്കുവാണെങ്കിൽ കണ്ടപാടാണെങ്കിലും വീണ്ടും നമുക്ക് കാണാൻ തോന്നിയിരുന്ന കാണും. അങ്ങനെ
0: അങ്ങനെ ജോലിയും ഷോപ്പും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലാണ് സ്വപ്ന.
1: തിരക്കിലാണ്.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: സിനിമ എനിക്കറിയില്ല കറക്റ്റ്. അമ്മേ നീ ഒന്നുകൂടി പിറന്നീടമ്മേ ഞാൻ ഉള്ളിലുള്ള വേദനകൾ എല്ലാം.
0: സിനിമയുടെ പേര് ചിരഞ്ജീവി എന്നാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു.
1: അതില് പാട്ട് ഞാൻ ഡിഗ്രി എന്താ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ആ പാട്ട് ഇറങ്ങണം. അന്നേരം തൊട്ട് എനിക്ക് അമ്മ എന്റെ അമ്മ കുഞ്ഞിലേ മരിച്ചതായിരുന്നു 7 വയസ്സുള്ളപ്പോ. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ ഒരു പ്രത്യേക ഫീലിംഗ്.
0: ശരി ശരി, നമ്മുടെ അമ്മയുടെ ഒരു സാന്നിധ്യം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും.
1: ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലും ആ പാട്ട് വെച്ച് കേൾക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കരുണാസായ റേഡിയോയിലൂടെ നമുക്ക് സ്വപ്നയ്ക്ക് വേണ്ടി പാട്ട് കേൾപ്പിക്കാം.
1: വൈകിട്ട് 7 മണിക്കല്ലേ പുനഃസംപ്രേഷണം?
0: 7 മണി മുതൽ 8:30 വരെ. വീട്ടിൽ പോയിട്ടിരുന്ന് കേൾക്കാം.
1: അപ്പൊ
0: എന്തായാലും വിളിച്ചാൽ വലിയ സന്തോഷം സ്വപ്ന പെരുമ്പാവൂരിൽ നിന്ന്. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക, കേൾക്കുക. ശരി, ഓക്കെ ഓക്കെ സ്വപ്ന, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പുതിയ കോളറായിരുന്നു. പെരുമ്പാവൂരിൽ നിന്ന് സ്വപ്നയാണ്, ഒരു റേഡിയോ സ്നേഹിയാണ്. തയ്യലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വളരെ തിരക്ക് പിടിച്ച ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്മേ നീ ഒന്നുകൂടി പിറന്നേനമ്മ എന്നുള്ള നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് ആസ്വദിച്ചിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പകൽ മുഴുവൻ നമ്മളെ പൊതിഞ്ഞു നിന്ന വെളിച്ചം പതുക്കെ യാത്ര പറയുന്ന ഒരു സമയമാണ് പൂക്കുവയിൽ. ആകാശത്തിൻ്റെ കോണിൽ ചുവപ്പും സ്വർണവും ചാലിച്ചൊരു ചിത്രം വരച്ചിട്ട് നാളെ വരാമെന്നൊരു വാക്ക് നിന്ന് സൂര്യൻ മറയുന്ന ഈ നേരം മനോഹരമായ പാട്ടുകളും ഇഷ്ട വർത്തമാനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ,
1: നമസ്കാരം മാഡം. മുണ്ടലേന്ന് ലതയാണ്.
0: ആ, പറഞ്ഞോളൂ ലത, എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല മാഡം.
0: ജയരാജേട്ടൻ എന്ത് പറയുന്നു?
1: ആ, കുഴപ്പമില്ല.
0: ആ, പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ടി വന്നില്ലല്ലോ?
1: ഇല്ല, ചേട്ടൻ പോയില്ല,
0: വീട്ടിൽ തന്നെ ഉണ്ട്. ഇടയ്ക്കില്ല, അതൊക്കെ എന്ത് വയ്യ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ.
1: ഞാൻ പിന്നെ
0: ഓ ശരി ശരി, ഇപ്പൊ ഓക്കെ ആയാ? രണ്ടുപേരും ഇങ്ങനെ രണ്ട് സൈഡിൽ ഇരിക്കയാണ് വയ്യാതെ. അവിടെ കേക്കുന്നുണ്ടോ ഞാൻ പറയണൊക്കെ? അതെ അതെ അതെ, എനിക്കറിയാം. ഇടയ്ക്ക് വിട്ടു പോകുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അതെ അതെ,
1: സാറിനെ വിളിക്കുമെന്ന് പറയൂ.
0: അങ്ങനെ കുഴപ്പമൊന്നുമില്ല, തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്കറിയാലോ. അവിടെ കുഞ്ഞാറ്റൊക്കെ അവിടെ ഇല്ലേ?
1: ആ, കുഞ്ഞാറ്റൊക്കെ എല്ലാവർക്കും പനിയായിരുന്നു മാഡം, പോയില്ല സ്കൂളിൽ, രണ്ടു ദിവസം പോയതേ ഉള്ളൂ, പിന്നെ പനിയായി.
0: നക്ഷത്രം എല്ലാം വീട്ടിലുണ്ട്?
1: ഇളയവള് നക്ഷത്രം പോയി, ഇന്ന് പോയി. കുഞ്ഞാറ്റേ ഇന്നിനൊക്കെ കുളിപ്പിച്ചതേ ഉള്ളൂ, നാളെ തൊട്ട് വിടാന്ന്
0: പേര്. ഓ, കുഞ്ഞാറ്റപ്പോ ഏതാണ്? മൂന്ന് ക്ലാസ്സിലായോ? മൂന്നാം ക്ലാസ്. ആ, ഓക്കെ ഓക്കെ. സ്വർണം അമ്മയ്ക്ക് സുഖമാണല്ലോ?
1: എല്ലാരും സുഖത്തിരിക്കുന്ന.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ? ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിൽ. എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു പാട്ട്? ഇത് ജയരാജേട്ടന് വേണ്ടിട്ടാണോ ലതയ്ക്ക് കേൾക്കാൻ ആഗ്രഹം കൊണ്ടാണോ? എല്ലാവർക്കും വേണ്ടിട്ടാണ്. ശരി, അപ്പൊ സന്തോഷമായിട്ടിരിക്കാൻ പറയൂ. നമ്മളുടെ ഓർമ്മകളിൽ ഇങ്ങനെ ഉണ്ട്. ശരി, പാട്ട് കേൾക്കാം. ഓക്കെ ശരി. പൂക്കുവയിൽ തത്സമയ പരിപാടിയിൽ മുണ്ടേരയിൽ നിന്ന് ലതയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. നമ്മുടെ സ്ഥിരം ശ്രോത

തവണ ജയരാജേട്ടൻ അപ്പം അവിടെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിപ്പുണ്ട്. ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ നന്ദലാല എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രോതാക്കൾക്ക് അത് ആസ്വദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായ് റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പോക്കുവയിലിന് എപ്പോഴും ഒരു ഓർമ്മകളുടെ മണമാണ്. ചിലർക്ക് അത് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിൻ്റെ ഓർമ്മയാകാം, ചിലർക്ക് കാത്തിരിപ്പിൻ്റെ സുഖമാകാം, മറ്റു ചിലർക്ക് പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് നടന്ന വഴികളാവാം. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ തിലാനൂർ, പറയൂ.
1: ഒരുപാട് നാളായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്?
0: അതാണ്, എവിടെയായിരുന്നു ഇത്രയും നാൾ?
1: ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം. പിന്നെ അവിടെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് കുറച്ചുനാൾ പ്രോഗ്രാമിന് എന്തോ പ്രശ്നം വന്നിരുന്നു തോന്നല്ലേ.
0: ഇല്ല, ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ലല്ലോ.
1: ഒന്നും ഉണ്ടായില്ല അല്ലേ?
0: ഇല്ല,
1: അത് ശരി. അപ്പൊ ഞാനിങ്ങനെ ചില സമയത്ത് ലൈവ് പരിപാടികളൊക്കെ കേൾക്കാതെ ആയിപ്പോയി, അങ്ങനെയാണ് ഇതിനെ വിളിക്കാതെ.
0: ലൈവ് പരിപാടി നമ്മള് ദിവസം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചൊവ്വയും ശനിയും ആക്കിയിട്ടുണ്ട്. അതാണോ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയെന്ന് അറിയില്ല. ദിവസം മാറി നോക്കിയപ്പോഴേ അന്ന് സംഭവം ഇല്ല. അപ്പോൾ താങ്കൾ വിചാരിച്ചു എന്തോ പ്രശ്നം പറ്റിയെന്ന്. അതെ അതെ, നിലവിൽ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. വേണേ നമുക്കൊരു പ്രശ്നം പറ്റിക്കാം. എന്നായാലും വിളിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും എങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അതെ അതെ, വരും വരും വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. നന്നാവട്ടെ, കസ്റ്റമർ കൂടട്ടെ. അപ്പൊ ഏത് പാട്ടാണെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ.
1: മഞ്ഞും കൂടിയും കുഞ്ഞിക്കീളിയും മന്ദാരക്കാറ്റും ഇരുന്ന് വന്നു.
0: ശരി, അപ്പൊ ഇരുന്ന് വന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതോടൊപ്പം നമുക്ക് അവിടുത്തെ ഗസ്റ്റുകളെയും നോക്കാം.
1: ഓക്കെ, വളരെ സന്തോഷം.
0: ഓക്കെ, ബൈ. ശരി, പോക്കുവെൽ തത്സമയ പരിപാടിയിൽ ആനന്ദൻ തിലാനൂരാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. കണ്ണൂരിൽ നിന്നും മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും എന്നുള്ള പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. പോക്കുവെലിലൂടെ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ ദിവസം നമ്മൾ വളരെ മലയാളികൾ വളരെയധികം വിഷമിച്ച ഒരു ദിവസമാണ്. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കാനാണ്. മലയാള സിനിമയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സ്വന്തം സലിം കുമാറാണ്. അദ്ദേഹം ടെൻഷനുകൾ നിറഞ്ഞ ഒരു പകലിനൊടുവിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ, എന്നാൽ നമ്മളെയൊക്കെ വളരെ മനോഹരമായി ചിരിപ്പിച്ച ആ ഒരു ചിരി വെറുമൊരു തമാശയായിരുന്നില്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം ഉള്ളൊരു നല്ല മരുന്നായിരുന്നു. അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: ഊണൊക്കെ കഴിഞ്ഞല്ലോ?
0: ഊണൊക്കെ കഴിച്ചു.
1: മഴ ഇന്ന് മഴ അധികം ഇല്ലായിരുന്നു, പിന്നെ വെയിലും ഇല്ലായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
0: വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു. ഓ,
1: പിന്നെ മോള് ക്ലാസ്സിനൊക്കെ പോകണുണ്ടല്ലോ?
0: ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അവിടെ എന്താ?
1: ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല.
0: ഊണൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് സുന്ദരിയായിരിക്കുകയാണ്.
1: പിന്നെ നമ്മളെ ഹാസ്യ നടൻ സലീം കുമാറിനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഹാസ്യ നടൻ ഭയങ്കര ഒരു നഷ്ടമാണ്. ജഗതി ശ്രീകുമാറും സലീം കുമാറും എല്ലാം നല്ല ഹാസ്യ നടന്മാര്. അവര് എത്ര വിഷമം ഉണ്ടെങ്കിലും അവരെ ഹാസ്യം കണ്ട് നമ്മള് ചിരിച്ചിരിച്ചിരുന്നു അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശ്രീനിവാസനും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലും ജഗതി ശ്രീകുമാറ് സലീം കുമാർ.
0: പണ്ട് കാലത്ത് നമ്മളെ ചിരിപ്പിച്ച ആരും തന്നെ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല.
1: ഇല്ല ഇല്ല, ജഗതി ശ്രീകുമാറിന് വലിയൊരു വലിയൊരു നഷ്ടമാണ് ആദ്യം ഉണ്ടായത്.
0: അതെ അതെ അതെ,
1: എപ്പോഴും അവരെ ഈ കോമഡിയൊക്കെ, ഞാൻ കോമഡി സൂര്യ കോമഡിയൊക്കെ വയ്ക്കുമ്പോ അവര് കാണും, വിചാരിച്ചു നല്ലൊരു നട.
0: അതെ അതെ. പിന്നെ ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് ഞാൻ ചോദിച്ച തെങ്കാശി പട്ടണത്തില് പച്ചപ്പവിഴ ആ
0: പാട്ടാണ്.
1: തമിഴ് പങ്കിളി, ഓ, എനിക്ക് വരികൾ അത്ര അറിഞ്ഞൂടാ, അതുകൊണ്ട് വേറെ പാട്ടിന്റെ രണ്ടുപേരി പാടാം.
0: പാടിക്കോളൂ.

0: ഉറപ്പായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: അതായത് എല്ലാവർക്കും പിന്നെ പ്രത്യേകിച്ച് പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കും ക്ലീനർമാർക്കും എല്ലാവർക്കും
0: ശരി, എല്ലാവർക്കുമായിട്ട് പാട്ട് കേൾക്കാം.
1: പിന്നെ ആതിര, നന്ദകുമാറ്, വിഷ്ണു, എല്ലാ ആരൊക്കെയാണ് വിട്ടുപോണം എന്ന് എല്ലാരും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. കേട്ടോണ്ടിരിക്കന്നെ
0: തീർച്ചയായും.
1: അടുത്ത മാസം എങ്ങനെ അങ്ങോട്ട് വരണോന്ന് വിചാരിക്കണേ, വെറുതെ ഒന്ന് എല്ലാരെയും കണ്ടിച്ചു കാണണം.
0: ശരി, വന്നാ മതി, നമുക്ക് കാണാം.
1: ശരി
0: ശരി തത്സമയ പരിപാടിയിൽ നമ്മളോട് ഗിരിജമ്മയാണ് ഇപ്പോൾ സംസാരിച്ചത്. കണ്ണമ്മള്ളിയിൽ നിന്നും പച്ചപ്പവിഴ വർണ്ണക്കുടനി വരും എന്ന് തുടങ്ങുന്ന തെങ്കാശിപ്പട്ടണം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജാണുള്ളത്. മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് വെള്ളനാട് നിന്ന് ജയമാർ ചേട്ടനാണ്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കത് കേൾക്കാം. ഇന്നത്തെ നമസ്തെ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. കേരള സംസ്ഥാന സോറി ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം ആരുടേതാണെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം സാറ ജോസഫ് എന്നാണ്. ഒരുപാട് പേര് ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്വേതയാണ് പനവൂര് എന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തെ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരിയുത്തരങ്ങൾ നമ്മൾ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും പോക്കുവയിൽ തത്സമയ പരിപാടി ഇന്നത്തെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. പകൽ വെളിച്ചം പതുക്കെ വഴിമാറുന്ന ഈ പോക്കുവയിൽ നേരത്ത് മനസ്സിലേക്ക് നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ കൂട്ടമായി വരികയാണ്. ചില മനുഷ്യരുണ്ടവർ നമ്മുടെ ചോരയും നീരുമുള്ള ബന്ധുക്കളൊന്നും ആകില്ല, പക്ഷേ എപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ നമ്മുടെ സന്തോഷങ്ങളുടെയൊക്കെ ഭാഗമായി മാറിയവർ. അങ്ങനെ ഒരാളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സലീം കുമാർ. അതാലോചിച്ച് നോക്കിയാൽ സങ്കടങ്ങളും ടെൻഷനുകളൊക്കെ നിറഞ്ഞ ഒരു പകലിനൊടുവിൽ നമ്മൾ ടി വിക്ക് മുന്നിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിലെ ഇരുട്ടിൽ മെലിഞ്ഞ രൂപം സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിയുമായിരുന്നു. മണവാളനായും പ്യാരിയായും മായൻകുട്ടിയായും ഒക്കെ വന്ന് അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചു. ആ ചിരി വെറുമൊരു തമാശയായിരുന്നില്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാമുള്ള നല്ലൊരു മരുന്നായിരുന്നു. ഒരേ വർഷം തന്നെ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ചു കൊന്ന അതേ കൈകൾ കൊണ്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ നമ്മുടെ കണ്ണ് നിറയിച്ച അത്ഭുത പ്രതിഭയാണ് അദ്ദേഹം. ചിരിയുടെയും കരച്ചിലിൻ്റെയും രണ്ട് തീരങ്ങളെ ഒരേപോലെ സ്വന്തമാക്കിയ കലാകാരൻ. ഒടുവിൽ ആദാമിൻ്റെ മകൻ അബുവിലൂടെ ഭാരതത്തിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയപ്പോൾ നമ്മൾ ഒരേ സമയം സന്തോഷം കൊണ്ട് കൈയടിക്കുകയും അഭിമാനം കൊണ്ട് കണ്ണു നിറയ്ക്കുകയും ചെയ്തു. ഇന്ന് തലമുറകൾ മാറിയിട്ടും ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും ദിവസവും നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ സമാധാനക്കേടുകളെ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു ഡയലോഗ് കൊണ്ട് നമ്മളിന്ന് തമാശയാക്കി മാറ്റാറുണ്ട്. വലിയ ആരോഗ്യ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും മരണത്തെ പോലും തമാശയോടെ നേരിട്ട ആ വലിയ മനുഷ്യൻ തൻ്റെ വീടിനിട്ട പേര് ലാഫിംഗ് വില്ല എന്നാണ്. സ്വന്തം ജീവിതം കൊണ്ടും കല കൊണ്ടും ലോകത്തിന് ചിരി മാത്രം സമ്മാനിച്ച ആ വലിയ കലാകാരന് നമ്മുടെ സ്വന്തം സലീം കുമാറിന് ഈ പോക്കുവയിൽ നേരത്ത് ഒരുപിടി സ്നേഹാദരങ്ങൾ നമുക്ക് നൽകാം. പോക്കുവയിൽ തത്സമയ വിവരയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇന്നത്തെ പാട്ട് ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു പാട്ട്, സലീം കുമാർ അഭിനയിച്ച ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ലഹരി മരുന്നുകൾ മസ്തിഷ്കത്തെ കൊല്ലും. ഉണർന്ന തെളിഞ്ഞ മസ്തിഷ്കത്തെ മരവിപ്പിക്കാനും മയക്കാനും മാത്രമേ ലഹരി മരുന്നുകൾക്ക് കഴിയൂ. ഓർക്കുക, ആസക്തി ഒരു രോഗമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസായി റേഡിയോ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ദി ഗ്രേറ്റ് ബനിയൻ ട്രീയെ കുറിച്ച് കേൾക്കാം. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ ഏക്കറോളം പടർന്നുകിടക്കുന്ന ഒരു വലിയ കാടാണെന്നേ ആരും പറയൂ. എന്നാൽ കൊൽക്കത്തയിലെ ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ബൊട്ടാനിക് ഗാർഡനിലെ ഈ വിസ്മയ കാഴ്ച സത്യത്തിൽ ഒരൊറ്റ ആൽമരമാണ്. 250-ലേറെ വർഷം പഴക്കമുള്ള ഈ മരം ദി ഗ്രേറ്റ് ബനിയൻ ട്രീ എന്ന പേരിലാണ് ലോക പ്രശസ്തമായത്. ഏകദേശം 4.67 ഏക്കറിലായി പടർന്നു നിൽക്കുന്ന ഈ മരം ലോകത്തിലെ ഏറ്റവും വലിയ ആൽമരമായി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ ശാഖകൾ പടർന്നു നിൽക്കുന്ന ചുറ്റളവ് മാത്രം ഏകദേശം 486 മീറ്ററോളം വരും. ഈ മരത്തിനു ചുറ്റുമായി നിർമ്മിച്ചിട്ടുള്ള 330 മീറ്റർ നീളമുള്ള റോഡിലൂടെ നടന്നാൽ ഈ വടവൃക്ഷത്തിന്റെ വലിപ്പം നമുക്ക് നേരിട്ട് ബോധ്യപ്പെടും. ഈ ആൽമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ താങ്ങുവേരുകളാണ്. ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന 3772-ലധികം താങ്ങുവേരുകൾ ഇന്ന് ഈ മരത്തിനുണ്ട്. ഇവ മണ്ണിലിറങ്ങി തടികളായി മാറുന്നതോടെ മരം വീണ്ടും വിസ്തൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അകലെ നിന്ന് നോക്കുമ്പോൾ ആയിരക്കണക്കിന് മരങ്ങൾ നിൽക്കുന്ന ഒരു വനമായി ഇതിനെ തോന്നിപ്പിക്കുന്നത് ഈ സവിശേഷതയാണ്. 1864-ലും 1867-ലും ഉണ്ടായ അതിശക്തമായ ചുഴലിക്കാറ്റുകൾ ഈ മരത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. പിന്നീട് മരത്തിന്റെ പ്രധാന തടിയിൽ ഫംഗസ് ബാധ ഉണ്ടായതിനെ തുടർന്ന് 1925-ൽ അത് മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, പ്രധാന തടി ഇല്ലാതിരുന്നിട്ടും തന്റെ ആയിരക്കണക്കിന് താങ്ങുവേരുകളിലൂടെ ഈ മരം ഇന്നും കരുത്തോടെ വളരുന്നു. മധ്യഭാഗമില്ലാതെ ചുറ്റുമുള്ള വേരുകളിലൂടെ ജീവൻ നിലനിർത്തുന്ന ലോകത്തിലെ ഏക സസ്യവിസ്മയങ്ങളിൽ ഒന്നാണ് ഇത്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഈ മരത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഓരോ വർഷവും ഇതിന്റെ വിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ മരത്തിന്റെ അതിരുകൾ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമായ ആൽമരത്തിന്റെ പ്രതാപവും കരുത്തും വിളിച്ചോതുന്ന ഒന്നാണ് ഈ വിസ്മയം. പ്രകൃതിയുടെ അതിജീവനത്തിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ഒരു പ്രധാന തടി പോലുമില്ലാതെ 100 ആണ്ടുകളോളം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഈ ആൽമരം കാണാൻ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് 10,000-ങ്ങളാണ് കൊൽക്കത്തയിലെത്തുന്നത്.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പൂമരവും ഉൾപ്പെടെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ആനന്ദമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ചോദന. ആനന്ദമില്ലാതെ വരുമ്പോൾ ജീവിതത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുകയും ജീവിതം മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആനന്ദിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: വ്യക്തിവിശേഷം.
0: വ്യക്തിവിശേഷത്തിൽ ഇന്ന് ഡോക്ടർ എം കെ വൈനു ബാപ്പുവിനെ കുറിച്ച് കേൾക്കാം. ലോകപ്രസിദ്ധ ജ്യോതിശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എം കെ വൈനു ബാപ്പു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ഒരു കുലീന തറവാട്ടിൽ മണാലി കുക്കുഴി ബാപ്പുവിന്റെയും കല്ലാട്ട് സുനന്ദ ബാപ്പുവിന്റെയും ഏകമകനായി 1927 വൈനു ബാപ്പു ജനിച്ചത്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ കക്കുഴി കുഞ്ഞി ബാപ്പു ഗുരുക്കൾ ഒരു സംസ്കൃത കവിയും പണ്ഡിതനും പിതാവ് തെലങ്കാനയിലെ നിസാമിയ ഒബ്സർവേറ്ററിയിലെ ജ്യോതിശാസ്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആസ്ട്രോഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം അമേരിക്കയിലെ ഹാർവാർഡ് ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആസ്ട്രോഫിസിക്സിൽ നിന്നും ഡോക്ടറേറ്റ് നേടുകയും ചെയ്തു. അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര യൂണിയന്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ഡോക്ടർ എം കെ വൈനു ബാപ്പു. അമേരിക്കയിലെ ഹാർവാർഡിൽ വെച്ച് അദ്ദേഹം കണ്ടുപിടിച്ച വാൽനക്ഷത്രത്തിന് ബാപ്പു ബോക്ക് ന്യൂക്രിക് വാൽനക്ഷത്രം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നാം കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ വാൽനക്ഷത്രങ്ങളിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു പ്രത്യേകത നിറഞ്ഞ വാൽനക്ഷത്രമാണ് ബാപ്പു ബോക്ക് ന്യൂക്രിക് കോമറ്റ്. ഈ പേരിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ആദ്യത്തെ പേര് ബാപ്പു എന്നത് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ ഒരു ശാസ്ത്രജ്ഞന്റേതാണ്, മനുച്ചേരി ബാലസുബ്രഹ്മണ്യം ബാപ്പു. പ്രശസ്തനായ ഇന്ത്യൻ ജ്യോതിശാസ്ത്രജ്ഞനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ മുൻ ഡയറക്ടറുമായിരുന്നു അദ്ദേഹം. രണ്ടാമത്തെ പേര് ബോക്ക് എന്നത് ഡച്ച് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ ബാർട്ട് ബോക്സിന്റെയും മൂന്നാമത്തേത് ന്യൂക്രിക് എന്നത് ഗ്ലെൻ ന്യൂക്രിക് എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞന്റെയും പേരാണ്. ഈ മൂന്ന് ശാസ്ത്രജ്ഞന്മാരും ചേർന്ന് 1949 ഈ വാൽനക്ഷത്രത്തെ കണ്ടെത്തുകയായിരുന്നു. ഈ കണ്ടെത്തൽ ഒരു ലളിതമായ നിരീക്ഷണത്തിൽ നിന്നുണ്ടായതാണ്. അവർ അമേരിക്കയിലെ ഹാർവാർഡ് ഒബ്സർവേറ്ററിയിൽ ഒരു നക്ഷത്രത്തെ നിരീക്ഷിക്കുകയായിരുന്നു. അതിനിടെ അപ്രതീക്ഷിതമായി അവരൊരു പുതിയ ആകാശവസ്തുവിനെ കണ്ടെത്തി. തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ അതൊരു വാൽനക്ഷത്രമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജ്യോതിശാസ്ത്രജ്ഞരുടെ പേര് ഒരു വാൽനക്ഷത്രത്തിന് നൽകുന്നത് അപൂർവമായ ഒരു ബഹുമതിയാണ്. ഈ വാൽനക്ഷത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. സൗരയൂഥത്തിന്റെ അങ്ങേയറ്റത്തുള്ള ഊർട്ട് മേഘത്തിൽ നിന്ന് വരുന്ന ഒരു വലിയ വാൽനക്ഷത്രമാണ് ഇത്. ഇതിന് വലിയൊരു ഭ്രമണപഥമുണ്ട്. അതിനാൽ ഇത് ഭൂമിക്കടുത്തുകൂടി കടന്നുപോകുന്നത് വളരെ അപൂർവമാണ്. ബാപ്പു ബോക്ക് ന്യൂക്രിക് കോമറ്റിന്റെ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിന് നൽകിയത് ഒരു വലിയ തിരിച്ചറിവാണ്. അന്നും ഇന്നും ശാസ്ത്രലോകം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ എന്നതിന്റെ ഉദാഹരണമാണ് ഈ കണ്ടെത്തൽ. ഈ വാൽനക്ഷത്രത്തിന്റെ പേരിൽ ബാപ്പു എന്ന നമ്മുടെ ശാസ്ത്രജ്ഞന്റെ പേര് കൂട്ടിച്ചേർത്തത് ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തിന് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ്. അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള വക നൽകുന്നു. ഒരുപാട് വിദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടായിട്ടും അദ്ദേഹം തന്റെ രാജ്യത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ഉത്തർപ്രദേശിലെ നൈനിറ്റാളിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഒബ്സർവേറ്ററിക്ക് നേതൃത്വം നൽകി. പിന്നീട് ഇന്ത്യയുടെ ജ്യോതിശാസ്ത്ര ഗവേഷണങ്ങളുടെ ആസ്ഥാനമായ ഊട്ടിയിലെ ഇന്റർനാഷണൽ ഒബ്സർവേറ്ററി സ്ഥാപിക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കവലൂരിൽ സ്ഥാപിച്ച വലിയ ദൂരദർശിനി. ഇതിന് വൈനു ബാപ്പു ഒബ്സർവേറ്ററി എന്ന് പിന്നീട് പേരിട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനികളിൽ ഒന്നാണ് ഇത്. അദ്ദേഹത്തിന്റെ ഈ ദീർഘവീക്ഷണം ഇന്ത്യയെ ജ്യോതിശാസ്ത്ര ഗവേഷണത്തിന്റെ ആഗോള ഭൂപടത്തിൽ ഒരു പ്രധാന സ്ഥാനത്തേക്ക് ഉയർത്തി. ഡോക്ടർ ബാപ്പുവിന് നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1981 ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയിലെ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേരിൽ യൂണിയൻ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട്. 1970 അദ്ദേഹത്തിന് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർക്കുള്ള ഏറ്റവും വലിയ ബഹുമതിയായ ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചു. 1982 ഓഗസ്റ്റ് 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ആകസ്മിക മരണം ഇന്ത്യൻ ശാസ്ത്രലോകത്തിന് ഒരു വലിയ നഷ്ടമായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നു. സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിക്കാനും നമ്മെ പഠിപ്പിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: വീട്ട് ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
1: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
0: അപ്പൊ കറണ്ട് ബില്ലിന്?
1: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
0: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
1: തീർച്ചയായും.
2: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: എന്തുകൊണ്ടാണ് അറിവില്ലാത്തവർ ബാഹ്യവസ്തുക്കളിൽ അള്ളിപിടിക്കുന്നത്? എന്തുകൊണ്ടാണ് അറിവുള്ളവർ അങ്ങനെ ചെയ്യാത്തത്? അറിവില്ലാത്തവർ നാമം, രൂപം, ആശയം എന്നിവയിൽ അള്ളിപ്പിടിക്കുന്നു. ഈ നാമങ്ങളും രൂപങ്ങളും ആശയങ്ങളും ബാഹ്യവസ്തുക്കൾ യാഥാർത്ഥ്യങ്ങളാണ് എന്ന ചിന്തയിലേക്ക് അവരുടെ മനസ്സിനെ തള്ളിവിടുന്നു. ഈ ചിന്ത അവരുടെ അഹം എന്ന ഭാവത്തോട് സംവദിക്കുന്നു. മറ്റു വസ്തുക്കളിൽ നിന്ന് വേറിട്ട് സ്വയം വിഷയങ്ങളായി കാണാൻ അവർക്ക് കഴിയുന്നു. നാമം, രൂപം, ആശയം എന്നിവ ചില ബാഹ്യവസ്തുക്കളെ നല്ലവയെന്നും ചില ബാഹ്യവസ്തുക്കളെ കൊള്ളാത്തവയെന്നും മുദ്രയടിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു. നല്ലതെന്ന് കരുതുന്നവയോട് സ്വയം ബന്ധിപ്പിക്കുന്നു. ഇത് ആ വസ്തുക്കളോട് ആർത്തിയും അവ കൈവശം വയ്ക്കുവാൻ ത്വരയും ഉളവാക്കുന്നു. പ്രിയ വസ്തുക്കളിൽ ഊനമേൽപ്പിക്കുക, അവ മോഷ്ടിക്കുക എന്നിങ്ങനെ ആരിൽ നിന്നെങ്കിലും ഭീഷണിയുണ്ടെന്ന് ശങ്കിച്ചാൽ ആർത്തി അവർക്ക് നേരെ ക്രോധമുളവാക്കുന്നു. ബാഹ്യവസ്തുക്കൾ മായ മാത്രമാണെന്ന് മൗഢ്യം കൊണ്ടവർ മനസ്സിലാക്കുന്നില്ല. അവ വെള്ളത്തിൽ വിളങ്ങുന്ന ചന്ദ്രബിംബം മാത്രമാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അതുപോലെ അഹം എന്നതും ഒരു മായയാണെന്നും അവർ മനസ്സിലാക്കുന്നില്ല. നാമം, രൂപം, ആശയം എന്നിവ അവരുടെ മനസ്സിനെ മോഹത്തിൽപ്പെടുത്തിയിരിക്കുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 9-ന്റെ തട്ടകത്തിലാണ്. 1870 ജൂൺ 9, വിക്ടോറിയൻ യുഗത്തിലെ ഏറ്റവും മഹാനായ വിശ്വ സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസ് തൻ്റെ 58 വർഷം മാത്രം നീണ്ട ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഡേവിഡ് കോപ്പർഫീൽഡ്, എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ്, ഹാർഡ് ടൈംസ് തുടങ്ങിയ നോവലുകളിലൂടെ 19-ാം നൂറ്റാണ്ടിലെ ബ്രിട്ടൻ ജനസാമാന്യത്തിൻ്റെ ജീവിത ചിത്രീകരണങ്ങൾ നടത്തിയ എഴുത്തുകാരൻ ചാൾസ് ഡിക്കൻസ്. 1964 ജൂൺ 9, ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആദർശധീരനും അച്ചടക്കവാദിയും പൊതുജീവിതത്തിലെ സത്യസന്ധതയ്ക്ക് ഉത്തമ ഗാന്ധിയൻ മാതൃകയുമായിരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കുക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നത് പോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നത് പോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ.എസ്. ചിത്ര ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സന്ധ്യരാഗത്തിൽ ഇനി ജി വേണുഗോപാൽ, സുജാത മോഹൻ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം.

സന്ധ്യയുടെ സുഗതചാരുത പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നതുപോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത സ്പർശമണിയിക്കുന്നു. സന്ധ്യരാഗത്തിൽ ഇനി കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ്.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയാണ് ഒറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൗകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി T.സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഒരുപാട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകളെല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടു കൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ നമ്മൾ കൈക്കൊള്ളുന്നതാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 ജൂൺ 9 അദ്ദേഹം 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശ നയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ എസ് സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19 തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4 നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ സെപ്റ്റംബർ 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ.
5: സാന്ദ്യരാഗങ്ങൾ.
6: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനീറിട്ട് വീഴുന്നത് പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ത് സ്പർശമണിയിക്കുന്നു. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ, ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണിത്. പകൽ വെളിച്ചം പതുക്കെ വഴിമാറുന്ന ആകാശത്ത് സിന്ദൂരച്ചെപ്പ് തിളങ്ങുന്ന ഈ സുന്ദരമായ സമയത്ത് മനസ്സിലെ വിശേഷങ്ങളും കുറുമ്പുകളും പങ്കുവയ്ക്കാൻ നമുക്ക് പരസ്പരം വർത്തമാനങ്ങൾ പറയാം. ഒരു പകലിന്റെ തിരക്കുകളെല്ലാം ഒതുക്കി വെച്ച് ഒരു പോക്കുവയിൽ ദൂരെ എവിടെയോ മാഞ്ഞു തുടങ്ങുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇഷ്ടഗാനങ്ങളും പ്രിയ വർത്തമാനങ്ങളും സ്നേഹവും സൗഹൃദവും ഒക്കെ പങ്കുവയ്ക്കാം. പെയ്തൊഴിഞ്ഞ മുകിലുകളും പതിയെ താഴുന്ന സൂര്യനും മനസ്സിലേക്ക് പടരുന്ന ഒരുപിടി ഓർമ്മകളും ഈ പോക്കുവയിൽ നേരത്ത് ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമുക്ക് പരസ്പരം കൂട്ടാവാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ,
3: നമസ്കാരം സർ.
2: നമസ്കാരം ഉണ്ടല്ലോ. ഇതാരാണ്? ഇത് സാറല്ല ഏട്ടാ. പെട്ടെന്ന് പറയപ്പ നമസ്കാരം സാർ. അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ, കുട്ടി പറയൂ.
3: സാറൊന്ന് പറഞ്ഞാല് എന്റെ മോന്റെ പ്രായമുള്ളു, ഞാൻ ബഹുമാനം കൊണ്ടാണ് പറയുന്നത്.
2: ആയിക്കോട്ടെ.
3: മാഡം എന്ന് പറഞ്ഞാലും
2: കുറച്ച് ബഹുമാനമൊക്കെ നല്ലതാണ്. ഇരിക്കുന്നത്
3: ബഹുമാനം ഉള്ളത് കൊണ്ട് വെറും പേര് വിളിക്കുന്നില്ല.
2: ആയിക്കോട്ടെ, പറഞ്ഞോളൂ. എന്താണ്, സുഖമാണോ? ഊണാ കഴിച്ചു. സുഖമാണോ? ഭക്ഷണമൊക്കെ കഴിഞ്ഞോ?
3: ഭക്ഷണം കഴിഞ്ഞ്, കുളി കഴിഞ്ഞ്.
2: ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരിയായ റേഡിയോയുടെ ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം?
3: ഇവന്റെ
2: കൂടപ്പിറപ്പിൽ ഒറ്റയ്ക്കാണോ? ഞാൻ തന്നെ. ശരി, ഇരിക്കട്ടെ. സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ.
3: ഇവിടെ വിശേഷം മഴയുണ്ട്, ഇടയ്ക്ക് മഴയുണ്ട്, വെയിലുണ്ട്. പിന്നെ ഞാൻ എനിക്ക് എപ്പോഴെപ്പോഴും വിശേഷം വരും, എപ്പോഴും പോവും, പിന്നെ വരും, പിന്നെ പോവും.
2: ഇടയ്ക്കിടയ്ക്ക് വയ്യാതാവും, അപ്പൊ ആശുപത്രി പോവും, മരുന്ന് കഴിക്കും,
3: കഴിക്കും, പിന്നെ വരും. സീരിയസ് പറഞ്ഞത്
2: സീരിയസ് തന്നെ. എനിക്ക് അവിടെ തണുപ്പൂടെ തുടങ്ങിയത് കൊണ്ടാണ്.
3: തണുപ്പും കൂടെ തുടങ്ങിയതും
2: തണുപ്പ് താങ്ങാൻ പറ്റുന്ന ഒരാളല്ലല്ലോ.
3: അല്ല,
2: തണുപ്പ് ഒരു പ്രശ്നമല്ലേ?
3: തണുപ്പ് വന്നപ്പോ ഒത്തിരി വന്നോണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ചെറിയ വെള്ളം ചൂടാതെ ചെറുതായിട്ട് കുളിച്ച് കുളിക്കില്ല അഞ്ചാറ് ദിവസം.
2: ചൂട് വെള്ളത്തിലൊരു കുളി പാസ്സാക്കി.
3: ഓ, പാസ്സാക്കി. ഞാൻ വിളിച്ചു, ചിലപ്പോ കിട്ടിയില്ലെങ്കിലും കുറേക്കായി.
2: എന്നാലും ആദ്യത്തെ കോളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റി.
3: ഓ, അതുകൊണ്ട് അങ്ങനെ. സാറിന് കുടുംബത്തിന് സാറെന്ന് പറയാം, ലേഖ മേഡത്തിനും കുടുംബത്തിനും സുഖം തന്നെയല്ലേ?
2: ആണാണ്, തീർച്ചയായിട്ടും. ലേഖാ മേഡത്തിനും കുടുംബത്തിനും ഒക്കെ സുഖമാണ്. സുഖമായിട്ടിരിക്കുന്നു. ഒരു മാസമായ തോന്നുന്നു. ഒരു മാസമായി. അന്ന് ബുധനാഴ്ചത്തെ ലൈവിൽ വിളിച്ചെന്ന് തോന്നുന്നു അല്ലേ?
3: ഒരാളുടെ കല്യാണമായിരുന്നു. അന്ന് ഒരു സീരിയൽ നടൻ വന്നല്ല.
2: അതെ, കിഷോർ
3: ബാലചന്ദ്രൻ പറഞ്ഞത് സീരിയലിൽ അഭിനയിച്ചു.
2: അതെ, കിഷോർ സത്യ. കറുത്തമുത്ത് എന്ന സീരിയലിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്.
3: അത് തന്നെ. അങ്ങനെ ഒരാളുണ്ടോ ഞാൻ അറിഞ്ഞില്ല.
2: സാറ് മാത്രമാണെന്ന് വിചാരിച്ചാണ് വിളിച്ചത്.
3: ആദ്യത്തെ കോളാണ് ഞാൻ വിളിച്ചത്. അപ്പൊ ആളാരാണെന്ന് അറിഞ്ഞില്ല. പിന്നേതാണെങ്കിൽ അറിഞ്ഞു.
2: പിന്നെ സംസാരിച്ച
3: പിന്നെ സംസാരിച്ച് ഒരു കല്യാണ പാട്ട്, ഒരു എന്റെ ചേച്ചിയുടെ കൊച്ചുമോക്ക് കല്യാണം ഗുരുവായൂർ വെച്ചായിരുന്നു. ആ പാട്ടിനെ ഞാൻ അങ്ങോട്ട്
2: അയച്ചു. അപ്പൊ എന്തായാലും അദ്ദേഹത്തോട് നന്നായിട്ട് സംസാരിക്കാൻ പറ്റിയില്ലേ?
3: സംസാരിക്കാൻ പറ്റി.
2: ഓക്കെ. അപ്പൊ ഇന്ന് ഈ പാട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്.
3: എല്ലാവർക്കും മതി. എല്ലാ മേഡത്തിനും കുടുംബത്തിനും ഈ പേർക്ക് വീട്ടായിട്ടുണ്ടെങ്കിലും കറി അപ്പൊ എനിക്കും വേണം.
2: അപ്പൊ ഒപ്പം വിജയ മാമയ്ക്കും കൂടെ ചേർത്ത് സ്വന്തം എന്ന പദത്തിന് എന്തർത്ഥം? ശരി, നമുക്ക് ആ പാട്ട് കേൾക്കാം.
3: ഓക്കെ,
2: ശരി.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: ഞാൻ കള്ളിക്കാടുന്ന് ശാന്തിനിയാണ്.
0: ആ പറയൂ.
1: സുഖമല്ലേ മാഡം?
0: സുഖമാണല്ലോ, സുഖമായിട്ടിരിക്കുന്നല്ലോ. കഴിച്ചു കഴിച്ചു.
1: എനിക്കൊന്നൊരു പാട്ട് വേണമായിരുന്നു.
0: ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് വിശ്വാസം എന്ന സിനിമയിലെ കണ്ണാന കണ്ണി എന്നുള്ള പാട്ട്, കുറേ കൊച്ചുമക്കൾക്ക് വേണ്ടി.
0: പറയാ, സ്കൂളിൽ പോകാൻ തുടങ്ങിയ കൊച്ചുമക്കൾക്ക് വേണ്ടിട്ടാണ്.
1: പോകാൻ തുടങ്ങിയതും വീട്ടിലിരിക്കുന്നതും എല്ലാം
0: കരഞ്ഞു പിഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കും,
1: അതെ,
0: വീട്ടിലിരുന്ന് കൊച്ചു പിള്ളേർ ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ ഭയങ്കര നിലവിളിയൊക്കെയാണ്.
1: അതെ തന്നെ.
0: പക്ഷെ ഇപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താണ് പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പിള്ളേർക്ക്
1: കൊറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു.
0: പ്രോഗ്രാംസും കളിപ്പാട്ടവും
1: എന്നാലും വിളിച്ചോണ്ട് ഓടണം, ബാഗ് എടുത്തിട്ട് തൂക്കി പിടിച്ചോണ്ട് ഓടണതുണ്ട്, തലയിൽ കൈ വെച്ച തലയിട്ട് അടിച്ചു കരയണുണ്ട്,
0: എല്ലാം ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോ അവരങ്ങ് സെറ്റ് ആയിക്കോ.
1: അത് തന്നെ.
0: പിന്നെ അവർക്ക്
1: തോന്നുന്നു
0: വീട്ടിൽ ഇരുന്ന് അമ്മയുടെ തല്ലുള്ളതിനേക്കാൾ നല്ലത് സ്കൂളിൽ മറ്റേ പിള്ളേരെ അങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാ കുറ്റം, അതെടുക്കരുത് ഇതെടുക്കരുത്, അങ്ങോട്ട് പോരുത് ഇങ്ങോട്ട്. മറ്റേ സ്കൂളിലാകുമ്പോ ആ പ്രശ്നങ്ങളൊന്നുമില്ല,
1: അങ്ങനെ
0: സന്തോഷത്തോടെ
1: വരുന്നതുവരെ വീട്ടുകാർ രക്ഷപ്പെട്ട് പോയിട്ട് വരുന്നതുവരെ.
0: സ്കൂൾ അടയ്ക്കുന്ന സമയമാണ് അമ്മമാര് കടന്നുപെടുന്നത്.
1: പിന്നെ എന്റെ കൊച്ചുമോൻ ഉൾപ്പെടെ എല്ലാ കൊച്ചുമക്കൾക്കും, പിന്നെ എന്റെ ബർത്ത്ഡേ ആണ് മറ്റന്നാള്, 11-ാം തീയതി. അതിന് ഒരു മേഡം ഒന്ന് വിഷ് ചെയ്യണം.
0: തീർച്ചയായും വിഷ് ചെയ്യും.
1: ഇവിടെ കറണ്ട് ഇല്ല, ഇനി വൈകുന്നേരെ കേൾക്കാൻ പറ്റുള്ളൂ.
0: എന്തായാലും ഞാൻ വിഷ് ചെയ്യും.
1: ഓക്കെ
0: ഓക്കെ
1: ഓക്കെ
0: ശരി ഓക്കെ.

പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. ഈ പൂക്കുവയിൽ സമയത്ത് പ്രകൃതിക്ക് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. കാറ്റിന്റെ വേഗത കുറയും, പക്ഷികളെല്ലാം തങ്ങളുടെ കൂടുകളിലേക്ക് മടങ്ങാൻ തുടങ്ങും, പൂക്കൾ ഇതളുകൾ കൂട്ടിവെക്കും. ഒരു

0: രണ്ടുമൂന്ന് പാട്ട് നോക്കിയായിരുന്നു, പിന്നെ കിട്ടിയില്ല, പുറത്തോട്ട് പൊക്കാണ്.
1: ആയിരിക്കും ആയിരിക്കും. ഞാൻ വിചാരിച്ചു ഞാൻ ഓർമ്മകൾ കേട്ടിട്ടാണോ വിളിച്ചതെന്ന് വിചാരിച്ചു.
0: ഇല്ല, വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാവരും പുതിയ ആൾക്കാർ കൂടെ വിളിക്കട്ടെന്ന് വിചാരിക്കും. മഴക്കാലമല്ലേ, കൃഷികളെല്ലാം സ്ലോ തന്നെ, വഴുതനങ്ങ മാത്രം അങ്ങനെ നിൽക്കുന്നുണ്ട്.
1: ബാക്കിയെല്ലാം മഴയെ തൊലിച്ചു പോയി.
0: ഒലിച്ചു പോയില്ല, ഇലകളെല്ലാം പഴുക്കും, കരിയും, പയറെല്ലാം സ്പോഴ്സ് കിട്ടൂല, വളരണ പൂ നല്ല നിറയെ നിൽക്കും, തൊഴിഞ്ഞൊക്കെ അങ്ങ് പോകും.
1: അതെ അതെ.
0: ചീര കിട്ടൂല. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പേ, വേണം കണ്ടോ?
1: ഇവിടെ ഇതിൽ കണ്ടായിരുന്നു.
0: കണ്ടല്ലേ? ആ, അത് തന്നെ ഇപ്പോഴത്തെ കൃഷിയായിട്ടുള്ളതായിരുന്നു. ഇപ്പൊ അതെല്ലാം കാച്ചു തുടങ്ങി. തക്കാളിക്ക് ഇങ്ങനെ തന്നെ, പഴുത്ത് വരുമ്പോൾ മഴ കൂടുമ്പോ അഴുകി പോകും. എന്നാലും കുറച്ചൊക്കെ കിട്ടിയായിരുന്നു.
1: വെള്ളം വേണം, പക്ഷെ മഴ വേണ്ട.
0: മഴ വേണ്ട,
1: മഴ ഉണ്ടെങ്കിലും ചെറിയ മഴ മതി.
0: നമുക്ക് വെള്ളം ഒഴിക്കാൻ പാട് തോന്നുമ്പോ മഴ പെയ്തെങ്കിൽ എന്ന് വിചാരിക്കും. ഒന്ന് രണ്ട് മഴയൊക്കെ,
1: ചെറിയ മഴ.
0: ആ, സുഖമാണല്ലോ അവിടെയൊക്കെ. യഥാർത്ഥം പറഞ്ഞ നമുക്ക് മഴ കുറവാണ്. അടുത്ത വർഷം നല്ല വരൾച്ചയായിരിക്കും. തുടർന്ന് പെയ്തോണ്ട് നിക്കണല്ലേ മഴ എപ്പോഴും.
1: ഈ ജൂൺ മാസത്തിൽ ഇങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത മഴയായിരിക്കും.
0: ഇപ്പോഴങ്ങനല്ല, വരും ഒരു കുറച്ച് മെയ്യും അങ്ങ് നിക്കും, അങ്ങനെയാണ്. അടുത്ത വർഷം അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തന്നെയാണ്.
1: അതാണ് അതാണ്. അടുത്ത വർഷം ഒന്നും പോണ്ട.
0: ഇനി പോട്ടനെ, കിണറിഞ്ഞ് നിറഞ്ഞൊന്നും വന്നിട്ടില്ല. നേരെ നിക്കണതേ ഉള്ളു, നിറഞ്ഞു വരും.
1: ഈ സമയം നമുക്ക് വെള്ളം മുക്കി എടുക്കാം.
0: അങ്ങനെ വരും, നിറയും.
1: അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ്. കിണറിൽ ഇങ്ങനെ വലിക്കണ്ടല്ലോ, പണ്ട് കാലങ്ങളിൽ വിചാരിച്ചിരുന്നതാണ്.
0: കൈയിട്ടിങ്ങനെ കോരി എടുക്കാം,
1: ഒരു ബക്കറ്റ് ഒക്കെ ഉണ്ടാകുമ്പോ കോരി എടുക്കാം.
0: കോരി എടുക്കാം.
1: വരുന്നില്ല മഴ,
0: ഇപ്പൊ വരുന്നില്ല. മുകളിൽ ഒരു വരുന്നോ രണ്ടോ തൊടി കയറും, ആ മഴ തീരുമ്പോഴത്തേക്ക് അതങ്ങ് താഴെയും ചെയ്യും.
1: അതെ അതെ അതെ.
0: മാഡം, മക്കളൊക്കെ സ്മോള് സുഖമായിരിക്കുന്നല്ലോ?
1: എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു.
0: സാറിന്റെ പരിപാടിയൊക്കെ കേൾക്കും ഞാൻ. ചിലതൊക്കെ രണ്ടു പ്രാവശ്യം ഒക്കെ വിളിച്ചു നോക്കും, പിന്നെ കിട്ടൂല. കൂടുതലും അതൊക്കെ ആണുങ്ങളാണ് സംസാരിക്കുന്നത്. തിരിച്ചു പറയുന്നത് ആണുങ്ങൾക്ക് തന്നെയായിരിക്കും കൂടുതലൊക്കെ പറയണത്.
1: ലേഡീസ് ഒക്കെ വിളിച്ചിരുന്നെങ്കിൽ സംസാരിക്കാമായിരുന്നു.
0: അതെ, വിളിക്കണം. അത് തന്നെ, അതല്ല അതല്ല, വിളിക്കുമ്പോ കിട്ടുന്ന അവർക്കാണ് കൂടുതൽ.
1: അങ്ങനെ അങ്ങനെ ആ ദിവസങ്ങളിൽ അല്ലേ?
0: ആ ദിവസങ്ങളിൽ കൂടുതലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആണുങ്ങൾക്ക് കിട്ടണതും വരുന്നത്.
1: എനിക്ക് അന്ന് ലേഡീസ് ഒന്നും ഇങ്ങനെ
0: ഇല്ലാത്തോണ്ടും വേണം ഇല്ലാത്തോണ്ടും അതൊക്കെ ഒഴിയണതായിരിക്കും, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
1: അറിയില്ല.
0: അല്ല, എന്നാലും അത്രയും ദിവസം ഇല്ലാതിരിക്കുമ്പോ ഒരു ഇത് തന്നെയാണ് കേട്ടോ. വിളിക്കാൻ ആ സമയം വിളിക്കണമെന്നുള്ള ഒരു തിടുക്കമാണ്. ഈ പാട്ടും മേഡത്തിന്റെ സംസാരം ഇല്ലാത്തപ്പോ ഒരു ഇതാണ്,
1: ഒരു ശൂന്യത.
0: ശൂന്യത പോലെ തോന്നും. അയ്യോ, ഇപ്പൊ തിങ്കളും ശനിയല്ലേ ഉള്ളൂ.
1: ഇപ്പൊ ശനിയാക്കി.
0: ആ, ചൊവ്വയും ശനിയല്ലേ ഉള്ളൂ. തിങ്കളായിരുന്നല്ലോ ആദ്യം.
1: ഓക്കെ, നമുക്ക് പൂർവാധീന ശക്തിയോടെ തിരിച്ചു വരാൻ നോക്കാം.
0: ഒരു ദിവസം കൂടെ ഒക്കെ വന്നാ കൊള്ളായിരുന്നു, കുറച്ച് കൂടെ കിട്ടും ഇതൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ.
1: അതെ അതെ അതെ, മറ്റേ പരമാവധി നമ്മൾ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് പാട്ടാ കേൾക്കുന്നത്?
0: നില പൈതലെ മിഴിനീർ, അറിയാമോ ബാക്കി?
1: പൈതലെ മിഴിനീർ മുത്തു ചാർത്തിയോ, കുളിർ തൂവൽ പോൽ. അത്ര എനിക്കറിയാം. ശരി, അപ്പൊ ആ പാട്ടാണ് കേൾക്കേണ്ട.
0: എല്ലാവർക്കും എന്റെ അമ്മ കരുണാസായിക്കും, കേൾക്കുന്നവർക്കും, പുതുതായി വരുന്നവർക്കും, എല്ലാവർക്കും, സാറിനും. സാറിന് എനിക്ക് ഒരു ദിവസം വിളിക്കണം.
1: ബുധനാഴ്ച ഒരു ദിവസം വിളിച്ചാ മതി. എനിക്കൊരു ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന ചിത്രത്തിലെ പാട്ടാണ് എന്ന് തോന്നുന്നു ചോദിച്ചു.
0: പാട്ട് കേട്ടിട്ടുള്ള
1: ഒളിമ്പ്യൻ അന്തോണി ആദം.
0: ഇതിൽ കേൾക്കണ പാട്ട് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഉടനെ തന്നെ എഴുതി വെക്കും ഒരു പേപ്പറിൽ, അത് പിന്നെയും പിന്നെയും കേൾക്കാൻ തോന്നും.
1: അപ്പൊ വിളിക്കുമ്പോ ഇതുപോലെ ചോദിക്കാമല്ലോ നമുക്ക്, അല്ലേ?
0: അതാണ് അതാണ്.
1: ശരി, അപ്പൊ എന്തായാലും മഴ പെയ്യട്ടെ. കൃഷിക്ക് മഴ വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മഴ വേണം.
0: പിന്നെ മഴ വേണം, മഴയുണ്ടെങ്കിൽ അടുത്ത വർഷം നമുക്ക് കുടിവെള്ളം കിട്ടും.
1: അതെ അതെ, മഴയെ പ്രാഗി ആരും ഓടിക്കരുത് എന്നൊരു അഭ്യർത്ഥന ഉണ്ട്. ശരി, പാട്ട് കേൾക്കാം.
0: ശരി ശരി,
1: ഓക്കെ, ശരി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്മ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കുവൈറ്റ് അമീറുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി. സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച പ്രധാനമന്ത്രി കുവൈറ്റിനെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചു. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും ശ്രദ്ധ നൽകിയതിന് കുവൈറ്റ് അമീറിന് ശ്രീ മോദി നന്ദി അറിയിച്ചു. ജൽശക്തി മന്ത്രാലയത്തിന്റെ പ്രധാന നദീ സംയോജന ജലസംരക്ഷണ പദ്ധതികൾ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് അവലോകനം ചെയ്തു. നമാമി ഗംഗെ ഉൾപ്പെടെയുള്ള വിവിധ സംരംഭങ്ങളും പദ്ധതികളും വിശദീകരിച്ചതായി ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വകുപ്പിന്റെ മുൻനിര സംരംഭമായ ജൽ സഞ്ജയ് ജൻ ഭാഗീദാരിയെ അദ്ദേഹം പ്രശംസിച്ചു. രാജ്യത്ത് ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് വഴി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്തെ ഗർഭിണികൾക്കുള്ള ആരോഗ്യ പരിരക്ഷാ സൌകര്യങ്ങൾ സർക്കാർ നിരന്തരം ശക്തിപ്പെടുത്തി വരികയാണെന്ന് പദ്ധതിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി മന്ത്രി വ്യക്തമാക്കി.
1: तो वहां 2.5 करोड़ लोगों को हम इंस्टीट्यूशनल डिलीवरी में हम 90.6% तक पहुंचे और हमारा एंटीनेटल चेकअप जो है वह हमारा 95.9%. तो यह बहुत ही सराहनीय भी है. मैं इसके लिए स्वास्थ्य विभाग को और प्रदेश के सभी स्वास्थ्य पदाधिकारियों को, ऑफिसर्स को, उन सबको बधाई देना चाहता हूँ.
0: കഴിഞ്ഞ 12 വർഷമായി ആഗോളവേദിയിൽ ഇന്ത്യയുടെ സ്ഥാനവും ബ്രാൻഡ് ഇന്ത്യയെയും ശക്തിപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി രാജ്യം ഉയർന്നു വന്നതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VBG റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1ാം തീയതി മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആസ്ഥാനത്തിന് പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: सभी राज्य के मुख्यमंत्रियों को अनुरोध पत्र लिखा है, उनके पहले भी सहयोग रहा है, इस बात थोड़ा और भी ध्यान दिया जाए. इस बीच में अनेक राज्य के मुख्यमंत्री अपने राज्य की DG और चीफ सेक्रेटरी की उपस्थिति में डिस्ट्रिक्ट कलेक्टर की मीटिंग, SP की मीटिंग राउंड शुरू किए हैं. हमारी भारत सरकार की सभी संबंधित एजेंसी सारे अपने अपने भूमिका निभा रहे हैं.
0: ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനായുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം വിനിമയ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ കര അതിർത്തികളിലെ പ്രവർത്തനങ്ങളെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ സമന്വയിപ്പിക്കുന്നതാണ് ഈ ഡിജിറ്റൽ സംവിധാനം. വികസിത് ഭാരത് 2047 എന്ന ലക്ഷ്യത്തിനനുസൃതമായി നിർമ്മിച്ച ഈ സംവിധാനം വ്യാപാര സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ദേശീയ സുരക്ഷയും ശക്തമാക്കുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലൻഡ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിലെത്തി. വൃത്തിയില്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി പറഞ്ഞു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം നാളെ ലഭിക്കും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് ഉന്നതതല യോഗം ചേർന്നിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. കശ്മീർ താഴ്വരയെയും ലഡാക്കിനെയും ബന്ധിപ്പിക്കുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക്. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത സൌകര്യത്തിൽ വലിയ മുന്നേറ്റമുണ്ടാകും. ലഡാക്കിലെ മിനിമാർഗിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണത്തിന്റെ ഭാഗമായ അവസാനഘട്ട ബ്ലാസ്റ്റ് നിർവഹിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: ഏത് ദുർഘട കാലാവസ്ഥയിലും കശ്മീരും ലഡാക്കും തമ്മിൽ ഗതാഗതം സാധ്യമാക്കുന്ന ചരിത്രപരമായ നിർമ്മാണ പ്രവർത്തനമാണിതെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സമുദ്രനിരപ്പിൽ നിന്ന് 11,578 അടി ഉയരത്തിൽ നിർമ്മിക്കുന്ന തുരങ്കം പൂർത്തിയാകുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ ബൈ ഡയറക്ഷണൽ റോഡ് തുരങ്കമായി മാറും. 2028 ഫെബ്രുവരിയോടെ കമ്മീഷൻ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. 13.15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത തയ്യാറാകുന്നതോടെ സോജില ചുരത്തിലൂടെയുള്ള യാത്രാ സമയം 3 മണിക്കൂറിൽ നിന്ന് ഏകദേശം 15 മിനിറ്റായി കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാക് പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. UN രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. പാക് അധിനിവേശ കശ്മീരിൽ വൻ സംഘർഷം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30-ലധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മേഖലയിലെ പ്രമുഖ സിവിൽ സൊസൈറ്റി കൂട്ടായ്മയായ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ അധികൃതർ നിരോധിച്ചതോടെയാണ് സംഘർഷം രൂക്ഷമായത്. സാധാരണക്കാർക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അടിച്ചമർത്തൽ നയത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിച്ചു. അതേസമയം പാക് അധീന കശ്മീരിൽ പോലീസ് അതിക്രമങ്ങൾ ഉണ്ടായെന്ന റിപ്പോർട്ടുകൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇത്തരം ക്രൂരതകൾക്ക് അന്താരാഷ്ട്ര സമൂഹം പാകിസ്ഥാനെ ഉത്തരവാദിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ച് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്, ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കാനും പരമാവധി സംയമനം പാലിക്കാനും അദ്ദേഹം എല്ലാ കക്ഷികളോടും ആവശ്യപ്പെട്ടു. ലബനൻ, ഇറാൻ, ഗസ എന്നിവിടങ്ങളിലെ വെടിനിർത്തൽ കരാറുകൾ പൂർണ്ണമായും പാലിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനം കാലം കണക്കിലെടുത്താണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നും പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാനിലൂടെ രാജ്യത്തെ മാതൃമരണ നിരക്ക് 86% കുറഞ്ഞതായി കേന്ദ്രമന്ത്രി JP നദ്ദ. BBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കവും യാത്രാ സൌകര്യങ്ങളും ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിൽ 3 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വയനാട്ടിൽ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. പോക്കുവയിൽ സമയത്ത് പ്രകൃതിയിലുള്ള എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ്. മുഖത്ത് വീഴുന്ന ഒരു വെയിലിന് പോലും ഒരു സ്വർണ്ണ തിളക്കം നമുക്ക് കാണാൻ സാധിക്കും. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ഹലോ, ആരാണ്? വസ്മതി അമ്മേ, പറയൂ.
2: ഫെബ്രുവരി വിളിച്ചതാണ്, ഇപ്പൊ എത്ര മാസായി.
1: എന്ത് വിളിക്കാത്ത? അങ്ങനെ വയ്യാഞ്ഞിട്ടാണ് വിളിക്കാത്ത.
2: അത് മാത്രമല്ല, വിളിക്കൂ ഏതെങ്കിലും ഒരു ഒരു ദിവസം ഒരു മൂന്ന് നാല് ആള് വിളിക്കുമ്പോ കിട്ടൂല, പിന്നെ അങ്ങ് വയ്ക്കും.
1: അപ്പൊ പിന്നെ മടി പിടിച്ച് അങ്ങ് നിർത്തി വയ്ക്കും.
2: പിന്നെ പാട്ട് ഇരട്ട വിളക്കെ കേട്ടോണ്ടിരിക്കയല്ലേ, കാലത്ത് ആറു മണിക്ക് ഇറങ്ങിയ രാത്രി പതിനൊന്നുമണിരുണ്ട്, അങ്ങനെ പാട്ട് കിട്ടുന്നു. അതെല്ലാം
1: ഇന്ന് പോക്കുവയലിന് മുമ്പ് ഞാൻ വസുമതി അമ്മയെ ഓർത്തു.
2: മിണ്ടി പോയത്
1: സത്യം, ആ സത്യമാണ്. അതിലൊരു കാര്യം ഉണ്ടായിരുന്നു.
2: എന്താ?
1: എന്നെ ഒരാൾ വിളിച്ചു, അപ്പൊ ആ ശബ്ദം കേട്ടപ്പോ എനിക്ക് വസുമതി അമ്മയാണോ എന്ന് തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹമായിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു, വസുമതി അമ്മയാണോ തോന്ന്, ആണെന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സത്യമാണ് പറയണത്, ഇതില് ഒരു കള്ളവുമില്ല. കള്ളനല്ല, എനിക്ക് എനിക്ക് പറ്റിയ തെറ്റാണ്, എനിക്ക് ശബ്ദം എനിക്ക് മാറിപ്പോയതാണ്. ആ അങ്ങനെ ഞാൻ ചോദിച്ചു വസുമതി അമ്മയാണോ, പക്ഷെ ആ ആ ആള് പറഞ്ഞത് അതെ വസുമതി അമ്മയാണെന്ന്. അത് പോക്കുവയിൽ തുടങ്ങുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് നടന്ന സംഭവമാണത്. ഇല്ല ഇല്ല, ഒരു പാട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ എനിക്ക് ആ നമ്പർ എനിക്ക് അറിയാം, പക്ഷെ ഞാൻ നമ്പർ ശ്രദ്ധിച്ചില്ല. അപ്പൊ എനിക്ക് സൗണ്ട് കേട്ടപ്പം വസുമതി അമ്മയാണോന്ന് എനിക്ക് തോന്നി. അങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ ആള് പറ്റിച്ചതോ ഒന്നും അല്ല. ഞാൻ സ്വയം പറ്റിപ്പോയതാണ്. അതാണ് അതാണ് ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യന് എന്നാണ് പ്രമാണം. ആ ഇത് കംപ്ലീറ്റ് തെറ്റി. വല്ലപ്പോഴൊക്കെ ഒന്ന് അടവ് പിഴയ്ക്കണ്ടേ അല്ലേ, ഇങ്ങനെയല്ലേ പഠിച്ചു വരുള്ളൂ കാര്യങ്ങൾ. ആ പിന്നെ അസുഖമൊക്കെ അങ്ങനെ ഓക്കെ ആയി വരുന്നു അല്ലേ?
2: നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഈ തണുപ്പിന്റെ ഇതുണ്ടായിരിക്കും. പിന്നെ ഇപ്പൊ കൊണ്ടുപോയി ഗുളിയൊക്കെ എസ്കേൽ പോയി ചെക്കപ്പ് കഴിഞ്ഞ് വേറെ മാറ്റി വാങ്ങി, അങ്ങനെയൊക്കെ അങ്ങ് പോവാണ്. അങ്ങനെ ജയിച്ച് ബാത്റൂം വരെ പോവാം.
1: അത്രയൊക്കെ
2: പറ്റുന്നുള്ളൂ. മുറ്റത്ത് സമ്മതിക്കുന്നില്ലേ അമ്മമാര്, നടക്കാന്ന് മുറ്റത്ത് പോയി വല്ലടും ചറക്കി
1: വീഴുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അതാണ്, വീഴ്ചകളെ നമ്മൾ ശ്രദ്ധിക്കണം.
2: അത് ഒറ്റ പേടി കൊണ്ടാണ്, എന്തിനു പിള്ളേരായിട്ട് കഷ്ടപ്പെടുത്തണം.
1: എന്തെങ്കിലും പൊട്ടലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്.
2: ഇവിടെയൊക്കെ വീണ് കാലും കൈയും പൊട്ടണവരേ ഉള്ളൂ, അത് കേൾക്കുമ്പോ തന്നെ പേടിയാവും.
1: അപ്പൊ അതുകൊണ്ട് അകത്തൊക്കെ ഇങ്ങനെ നടക്കണം പതിയെ പതിയെ.
2: ഈ മുറ്റത്തൊക്കെ ഈ സിമെന്റിന്റെ ഇതായത് കൊണ്ട് പൂപ്പൽ കിടക്കുന്നു.
1: ആ അതാണ് അതാണ്, ചറക്കാനുള്ള സാധ്യതയുണ്ട്.
2: കോൺക്രീറ്റിന്റെ ഇതില് ചറക്കല് വരുന്നു, അതുകൊണ്ട് മുറ്റത്ത് ഇറങ്ങുന്നില്ല ഞാൻ ചുരുക്കം. പിന്നെ ബിന്ദു വരുമ്പോ ഇതുപോലെ നേരം വടക്ക് വെച്ചിട്ട് അവള് തൂക്കാനോ എല്ലാം വരുമ്പോ ആ വരാന്തയിൽ പോയിരിക്കും, പിന്നെ വന്ന് കിടക്കും. ആരും ഇല്ലെങ്കിൽ വെളി ഇറങ്ങുന്നില്ല,
1: അകത്ത് തന്നെ കാണും. ശരി, ഫുഡ് കഴിച്ചോ?
2: കഴിച്ചു, ഉച്ചക്ക് ചോറ് കൊണ്ടുവന്ന് കഴിച്ച്. ഇപ്പൊ ദിവസവും തിരിച്ച് ചക്ക കഴിക്കും.
1: നമുക്കിവിടെ ചക്ക ഉണ്ടായിരുന്നു, നമുക്കിവിടെ ചക്ക എരിശ്ശേരി ഉണ്ടായിരുന്നു.
2: എനിക്ക് ഒന്ന് ചക്ക എരിശ്ശേരി സാമ്പാർ ഉണ്ടായിരുന്നു.
1: നമുക്ക് സാമ്പാർ ഇല്ലായിരുന്നു, ചക്ക എരിശ്ശേരി ഉണ്ടായിരുന്നു. നമുക്കിവിടെ ഇങ്ങനെ എന്താണ് മീൻകറി പോലെ വെക്കുന്ന വെജിറ്റബിൾ കറി ഉണ്ടല്ലോ, മീനിന്റെ ടേസ്റ്റിൽ വെക്കുന്ന. ആ അതെ, അത് ചക്ക എരിശ്ശേരി മാങ്ങാക്കറി ഒക്കെ വെച്ചിട്ട്.
2: എനിക്ക് ചക്ക എരിശ്ശേരി തീയലുമാണ് ഇഷ്ടം.
1: ആ ഇതൊക്കെ പറഞ്ഞ് ഉച്ചഭക്ഷണ സമയം കഴിഞ്ഞോണ്ട് കുഴപ്പമില്ല. ഞങ്ങള്
2: തീയലിന്റെ പേര് പറഞ്ഞാൽ മതി, അന്ന് അവള് തീയൽ വെച്ചോണ്ട്
1: വരും. നമ്മുടെ
2: തേങ്ങാവലയിലെ ബുദ്ധി കുട്ടിക്കണം. ശരിയല്ലേ
1: ബിന്ദു അല്ലേ, ഇതൊന്നും കുഴപ്പമില്ല, ഒരാളൊരു ആഗ്രഹമല്ലേ.
2: എന്തെങ്കിലും മിണ്ടിയാ ആ സെക്കൻഡ് അതുകൊണ്ടായിക്കൊണ്ട് വരും, അതാണ് പെണ്ണിന്റെ. പിന്നെ മറ്റേ പട്ടണത്തേറെ അവന്റെ ഭാര്യ ചമ്മന്തിയൊക്കെ അടിച്ചു കൊടുത്തേക്ക്.
1: അതുകൊണ്ട് എന്തെങ്കിലും തോന്നുമ്പോ വെറുതെ ഇരുന്നങ്ങ് പറഞ്ഞാ മതി.
2: ഒരു സാധനം ആവശ്യപ്പെടില്ല.
1: മനുഷ്യൻ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നിയാൽ
2: കൊണ്ടുവന്നാ വേണ്ടെന്നും പറയില്ല.
1: ആണോ?
2: അത് മുരളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ആരും കൊണ്ടുവന്നാലും വേണ്ട എന്ന് പറയരുത്, വേണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കണം. പക്ഷെ വീട്ടിൽ കൊണ്ടുവരണം,
1: സന്തോഷത്തോടെ വാങ്ങി വെക്കുക. അവരടുത്ത് എനിക്ക് വേണ്ട ഏട്ടാ എന്ന് പറയാൻ പാടില്ല.
2: പാടില്ല, അതിനെ ഉടൻ തന്നെ ഞാൻ ബിന്ദു വരുമ്പോ ബിന്ദുവിന് കൊടുക്ക എന്തെങ്കിലും ചെയ്യും, അല്ലാതെ കളയില്ല.
1: നമുക്ക് വേണ്ടെന്നൊന്നും അവരടുത്ത് പറയാൻ പാടില്ല, അവർക്ക് വിഷമാവും.
2: അതുകൊണ്ട് എന്തുണ്ടെന്നാലും വാങ്ങി വെക്കും,
1: രണ്ടു കൈ നീട്ടി സന്തോഷത്തോടെ അങ്ങോട്ട് വാങ്ങിക്കുക.
2: മനുഷ്യന്റെ അവസ്ഥ 10 ദിവസം കിടന്നു കഴിയാ പിന്നെ എന്താണ് മനുഷ്യന്റെ അവസ്ഥയെന്ന് അറിയാൻ പറ്റില്ല.
1: ആരാണ് ഒരു ഗ്ലാസ് വെള്ളം തരിയാന്ന് അങ്ങനെ പറയാൻ പറ്റും?
2: വെള്ളം കിട്ടും, എന്റെ മരണം വരെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടും. അതിനെ എനിക്ക് യാതൊരു തടസ്സവും ഇല്ല. പിള്ളേര് കിടക്കുന്നത് കൊണ്ട് മക്കളുള്ളവരെ അനാഥാലയത്തിൽ കൊണ്ടിരുന്ന്, അതില്ലാത്തത് കൊണ്ട് എനിക്ക് സുഖമുണ്ട്. ഇല്ലാതില്ല, രണ്ടെണ്ണം കയറി എടുത്തത് തന്നെ.
1: ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ.
2: ബ്ലീഡിംഗ് ഒക്കെ വന്ന് ജനിയൊക്കെ വരുമ്പോ വയറ് ഓപ്പറേഷൻ ചെയ്ത് എടുക്കുക. അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ ശരിക്കും നടന്നിട്ടുണ്ട്.
1: ഓ ശരി.
2: ഒന്ന് 7 മാസം, ഒന്ന് 6 മാസം, അങ്ങനെയൊക്കെ. ഒരിക്കൽ തെക്കാത്ത അഡ്മിറ്റ് ആയിരുന്നപ്പോഴാണ് ലോകത്തിലെ നല്ല ഡോക്ടർ ആയിരുന്നു ഹരി സ്കിന്നർ എന്ന് പറഞ്ഞുകൂടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അവരുടെ ട്രീറ്റ്മെന്റ് ഇരുന്നതാണ്. പിന്നെ അങ്ങ് രണ്ടായപ്പോ പിന്നെ വേണ്ടാന്ന് വെച്ചു.
1: രണ്ടും അങ്ങനെ വിഷമമായപ്പോ
2: അനുഭവിച്ചെന്ന് വെച്ചാ അന്നൊക്കെ വയറ് കീറി ഭയങ്കര സ്റ്റിച്ചിങ് അല്ലേ ഇടുന്നേ.
1: ഇപ്പോഴത്തെ പോലെ അല്ല, ഇപ്പൊ പിന്നെ സ്റ്റിച്ച് അല്ലല്ലോ, ഒരു ഒട്ടിപ്പാണ്. അതെ അതെ അതെ,
2: അന്നത്തെ അവസ്ഥയൊക്കെ പറഞ്ഞ സങ്കടം വരും. അതുകൊണ്ട് മിണ്ടായിരിക്കണം.
1: അതിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഒരു ഒരു പിടിപ്പത് കാര്യങ്ങളുണ്ട്. അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടേ?
2: ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാമി അയ്യപ്പനുള്ള ഒരു പാട്ട്, അതിനെ ഇഷ്ടപ്പെട്ട ഞാൻ എന്നെ വിളിച്ചപ്പം കേട്ട് എന്നെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇങ്ങോട്ട് കേട്ടോ.
1: താങ്കളെ അറിയാത്തവർ ആരുണ്ട്?
2: അത് ശരിയല്ല,
1: എല്ലാവർക്കും അറിയാം.
2: ഞങ്ങള് 50 വർഷം മുമ്പ് പട്ടാളത്തിൽ ഒത്തിരുന്ന ബെഞ്ഞാറമുട്ടിയിലുള്ള ഒരു മുസ്ലിം ഇന്നും വിളിച്ചുകൊണ്ടിരിക്കും. മെനിഞ്ഞാന്നും വിളിച്ച് മുരളിയിടാതിരുന്നപ്പോ കേക്കണം അപ്പച്ചി. പക്ഷെ ചേട്ടൻ മരിച്ച് ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ആദ്യം അവരാണ് ഇവിടെ എത്തിയത് ബെഞ്ഞാറമുട്ടിയിൽ
1: നിന്ന്. അതാണ്
2: മനുഷ്യ സ്നേഹമാണ്, ബന്ധുക്കൾ ബന്ധവും സ്വന്തവും അല്ലാതെ
1: അല്ലല്ലല്ല. അതൊരു അതൊരു സൗഹൃദവും സ്നേഹവും ഒക്കെ അങ്ങനെയാണ്.
2: ചേട്ടനെ വിളിക്കണ നാട്ടുകാരെന്നും എന്നെ പെണ്ണെ എന്നൊക്കെ വിളിക്കും.
1: ബന്ധുക്കളെക്കാൾ നമുക്ക് എപ്പോഴും ഒരു സന്തോഷം പകരുന്നത് സൗഹൃദമാണ്.
2: സ്നേഹത്തിനൊക്കെ ഇതെന്തൊരു, നമ്മൾ ദൂരെ സ്ഥലത്ത് താമസിച്ചിരുന്നപ്പോ ഉള്ള സ്ഥലങ്ങൾ ചണ്ടിക്കടക്കാൻ ഞങ്ങൾ മലയാളി അന്ന് ആ ക്വാർട്ടേഴ്സ് ഞങ്ങൾ രണ്ടെണ്ണമാണ് ഉള്ളായിരുന്നു, ബാക്കി അത്രയും ഹിന്ദിയും തമിഴും തെലുങ്കും.
1: ഹിന്ദിയൊക്കെ പഠിച്ചാ?
2: ഓ പഠിച്ച്, ഇവിടെ വന്നൊക്കെ സംസാരിക്കായിരുന്നു. ഇപ്പൊ എല്ലാം വയസ്സായില്ലേ, മറന്നു.
1: നമ്മൾ രണ്ട് വാക്ക് ഹിന്ദി അങ്ങ് പറഞ്ഞാലോ?
2: ഇല്ല ഇല്ല, അങ്ങനെയുള്ള
1: മുച്ച മാലു നഹി എന്നെങ്കിലും പറയാം.
2: മാലു നഹി എന്നൊക്കെ അറിയാം,
1: എന്നൊക്കെ അറിയാം. എനിക്ക് അത്രയൊക്കെ തന്നെ അറിയാം.
2: എനിക്ക് അത്ര അറിയാം, കന്നഡ കന്നഡ ഇത്തിരി അറിയാം, തെലുങ്ക് അറിയാം, ഇതുപോലെ
1: എല്ലാം എല്ലാം കുറേച്ച ഇങ്ങനെ തൊട്ട് തീണ്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ടി കെ നമുക്ക് പാട്ട് കേൾക്കാം. ശരി ശരി.
2: ഓക്കെ,
1: എല്ലാവർക്കും ആയിട്ട് നമ്മൾ ശബരിമലയിൽ തങ്ക സൂര്യോദയം എന്ന മനോഹരമായ പാട്ട് കേൾക്കാം.
2: 6 മാസം കഴിഞ്ഞിട്ട് വിളിക്കുന്നത്,
1: അങ്ങനെയൊന്നുമില്ല, വിളിക്കാൻ പറ്റുമ്പോഴൊക്കെ വിളിക്കണം.
2: അതെ,
1: അതൊക്കെ കിട്ടും, ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, കിട്ടും. യെസ്.
2: ശരി, ഞാൻ ജീവിച്ചിരിക്കണം എന്നൊരു ഓർമ്മയ്ക്ക് വേണ്ടി വിളിച്ചത്.
1: ഞാൻ ജീവിച്ചിരിക്കണമെന്ന് എനിക്കറിയാം, എനിക്ക് ഓർമ്മയുണ്ട്. ആ ശരി, പാട്ട് കേൾക്കാം. ബിന്ദുവിനും കൂടെ ചേർത്താണ് പാട്ട്. ശരി, ഓക്കെ
2: ഓക്കെ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ആരാണ്?
1: എന്റെ പേര് സ്വപ്ന, എറണാകുളമാണ്.
0: സ്വപ്ന എന്നാണ് പേര്?
1: സ്വപ്ന പേര്. എറണാകുളം കൂനമ്മാവ് എന്ന് കേട്ടിട്ടുണ്ടോ? അവിടെ താമസിക്കുന്നത്.
0: കൂനമ്മാവ് എന്ന് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടേ ഉള്ളൂ, കൂടുതൽ വിശദീകരണങ്ങൾ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്ത് ചെയ്യുന്നു? ജോലി എന്തെങ്കിലും ഉണ്ടോ?
1: ലേഡീസ് ഐറ്റംസും ടൈലറിംഗ് കൂടെ ആയിട്ടൊരു ഷോപ്പുണ്ട്. അപ്പൊ ഷോപ്പിലിരുന്ന് അങ്ങനെ ഇത് ഇടയ്ക്ക് ഞാനിങ്ങനെ ഇത് കേൾക്കാറുണ്ട്. ഇങ്ങനെ ഓരോന്നും മാറ്റി മാറ്റി വെക്കും ഇങ്ങനെ പ്രോഗ്രാമുകള്. ഇടയ്ക്ക് ഇത് കേൾക്കാറുണ്ട്.
0: റേഡിയോ പ്രേമിയാണ്,
1: കാരണം നമുക്ക് നമ്മുടെ ജോലി നടക്കും. അതിന്റെ പാട്ട് കേൾക്കാമല്ലോ.
0: അതെ, പാട്ട് കേൾക്കാം, പല പല കാര്യങ്ങൾ നമുക്ക് കേൾക്കാം.
1: അതെ അതെ.
0: എല്ലാ ഐറ്റംസും സ്റ്റിച്ച് ചെയ്യാറുണ്ടോ?
1: എല്ലാം മെയിൻ ആയിട്ട് യൂണിഫോം അങ്ങനെ പിള്ളേരുടെ എടുക്കാറില്ല. ഞാൻ ഷർട്ടും പാന്റും ചെയ്യാറില്ല, ബാക്കിയെല്ലാം ചെയ്യും. ബ്ലൗസും ചുരിദാറും കാര്യമായിട്ട് കൂടുതലും. സാരി ബ്ലൗസ്, ചുരിദാർ, പിന്നെ ഫ്രോക്കുകൾ അങ്ങനെയുള്ളതൊക്കെ അടിക്കും.
0: അടിപൊളി സ്റ്റിച്ചിങ് ആണോ?
1: ആ കുഴപ്പമില്ല, ഇപ്പൊ 11 വർഷമായി.
0: എന്തായാലും ഇത്രയും വർഷത്തെ പരിചയം ഉള്ളത് കൊണ്ട് തന്നെ, അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ മനോഹരമായിട്ടായിരിക്കും തയ്യൽ.
1: ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അങ്ങനെ വർക്കിനൊന്നും പോകുന്നു. നമുക്ക് എപ്പോഴും ഉണ്ടാവും. പിന്നെ സ്വീറ്റ് കസ്റ്റമേഴ്സ് തന്നെ നമുക്ക് എപ്പോഴും അവര് ഉണ്ടാവും. പിന്നെ പുതിയതും വരുന്നവരുണ്ട്.
0: സ്ഥിരം കസ്റ്റമേഴ്സ് പറഞ്ഞ് അറിഞ്ഞ് പുതിയ ആൾക്കാരും വരും.
1: അവര് തയ്ച്ചിടുന്ന കാണുമ്പോ ചിലപ്പോ ചോദിച്ചിട്ട് അങ്ങനെ പല സ്ഥലത്തു നിന്ന് അങ്ങനെ വരാറുണ്ട്.
0: അതെ അതെ. അവര് ചോദിക്കും, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആരാ തച്ചതന്നെ?
1: എന്തോ
0: ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ആരാ തച്ചതന്നെന്ന് ചോദിക്കും.
1: അങ്ങനെ പിന്നെ ഇവിടെ മെറ്റീരിയൽസ് ഇവിടെ തന്നെ അവരെടുക്കും. അപ്പൊ ഇവിടെ തന്നെ തയ്ക്കാനും തരും. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് തരും നടക്കും.
0: മെറ്റീരിയൽ ഉണ്ടോ അവിടെ?
1: മെറ്റീരിയൽ ഉണ്ട്. മെറ്റീരിയൽസ് ഐറ്റംസ് ഞാൻ വെച്ചിട്ടുണ്ട്, ലേഡീസ് ഐറ്റംസ് ഏതായാലും ഷോപ്പായിട്ടിരിക്കൽ.
0: അതെ അതെ. അപ്പൊ വരണവർക്ക് ഇപ്പൊ തയ്ക്കാൻ കൊണ്ടുവരുമ്പോഴും കാണുന്ന സാധനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊന്നും എടുക്കും.
1: അവരെടുക്കും.
0: പ്രത്യേകിച്ചും ലേഡീസ് ആകുമ്പോ കണ്ടാൽ എടുക്കാതിരിക്കുന്ന ഒരു വിഷമല്ലേ?
1: ടീച്ചേഴ്സ് വരുന്നവരുണ്ട് തയ്ക്കാനായിട്ട്. അപ്പൊ അവര് മെറ്റീരിയൽ ഒക്കെ കാണുമ്പോഴും ഇഷ്ടം അവർക്കാകുമ്പോ അങ്ങനെ അവരെടുക്കും. പിന്നെ അവരുടെ ഫ്രണ്ട്സിന് വേണ്ടിട്ട് അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്.
0: വസ്ത്രം ഫാൻസി ഇതൊക്കെ സ്ത്രീകളുടെ ഒരു എന്താണ്, അവർക്കത് കണ്ടാൽ ഒഴിവാക്കാൻ പറ്റൂല.
1: അതെ അതെ. തയ്ക്കുമ്പോൾ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാല് നമ്മളതൊക്കെ തന്നെ അയച്ചത് ശരിയാക്കി ആ ഒരു ആദ്യം അടിച്ച് ശരിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പ്രശ്നമില്ല. അപ്പൊ ഞാൻ തുടങ്ങിയപ്പോ തൊട്ടുള്ള കസ്റ്റമേഴ്സ് ഒത്തിരി പേര് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനൊന്ന് വർഷം ഇറങ്ങും പോവാണ്ട് ഇവിടെ തന്നെ എന്ത് തയ്ക്കാനായാലും ഇവിടെ തന്നെ വരുള്ളൂ.
0: ഓക്കെ. അപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും പെട്ടെന്ന് നമുക്ക് ആൾട്ടർ ചെയ്ത് കൊടുക്കാമല്ലോ. അതാണല്ലോ ഇതിന്റെ ഒരു പ്രത്യേകത. വീട്ടിലാരൊക്കെ ഉള്ളേ?
1: ഇല്ല, ഹസ്ബൻഡ്, മൂന്ന് കുട്ടികളാ, മൂന്ന് ആൺകുട്ടികളാ. മൂത്തവൻ ഇപ്പൊ UK-യില് പോയിട്ട് പഠിത്തം കഴിഞ്ഞു, ചെറിയ ജോലിയൊക്കെ അങ്ങനെ പോകുന്നു. രണ്ടാമത്തവൻ ഓട്ടോമൊബൈല് പഠിച്ചു. പിന്നെ അവന് ഡ്രൈവിങ്ങിനോടാണ് താല്പര്യം. അപ്പൊ ഡ്രൈവിംഗ് ആണ് ഇവിടെ ചെയ്യണം. അപ്പൊ പുറത്തേക്ക് പോകാനായിട്ട് നോക്കേണ്ട.
0: ശരി.
1: 10-ല്.
0: ഓക്കെ.
1: വർഷം
0: അങ്ങനെ മൂന്ന് ആൺകുട്ടികളുടെ അമ്മയാണ്.
1: അതെ അതെ.
0: ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഹസ്ബൻഡ് LIC-യിൽ വർക്ക് ചെയ്യണം.
0: ഓക്കെ ഓക്കെ. അങ്ങനെ ചെറിയ സന്തുഷ്ട കുടുംബമായിട്ട് ഇങ്ങനെ പോകുന്നു. ഇവിടെ ഇന്നലെയും ഒക്കെ നല്ല മഴയായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെ മഴ പെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു കാലാവസ്ഥയിൽ ഇരിക്കുകയാണ്.
1: നല്ല മഴയായിരുന്നു, കുറച്ചു നേരം തോർന്നിട്ടുണ്ട്.
0: ആ, നല്ലൊരു ജൂൺ മഴയുടെ ഒരു ഇതൊന്നും ഇല്ല.
1: അതായത്
0: ഒരു ദിവസം
1: തോർന്നു നിൽക്കും.
0: ആ, ഇവിടെ ഇപ്പൊ എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴയില്ലാതെ. പാട്ടൊക്കെ പാടുവോ? ശരി. സിനിമയൊക്കെ കാണാറുണ്ടോ?
1: സിനിമ ഇപ്പൊ കാണാൻ ടിവിയിൽ അങ്ങനെ കാണല്ലോ. എന്നാലും പുതിയ പടം ഇറങ്ങുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് മിക്കതും തന്നെ ഇപ്പൊ ഇറങ്ങുന്ന ചിലതൊക്കെ നല്ല പടം നിൽക്കുമ്പോൾ തിയേറ്ററിൽ പോയിട്ട് കാണാറുണ്ട്. പിന്നെ സൺഡേ ഒക്കെ സമയം കിട്ടുമ്പോൾ നമ്മുടെ പഴയ പടങ്ങൾ, കണ്ട പടങ്ങളാണെങ്കിലും 90s, 1920, 2000 വരെയൊക്കെ ഉള്ള നല്ല ഒത്തിരി പടങ്ങളുണ്ടല്ലോ.
0: അതെ അതെ. അതൊക്കെ എത്ര തവണ കണ്ടാലും മതിയാവുകയില്ലല്ലോ.
1: ചിത്രം, ചിലുക്കം, മൺസൃത്താജ്, സമ്മതം മുതൽ അങ്ങനെ
0: പടങ്ങളുണ്ട്. എത്ര പ്രാവശ്യം വന്നാലും നമ്മളിരുന്ന് കാണും.
1: മിന്നാരം അതൊക്കെ ഇങ്ങനെ കാണും. പിന്നെ വൈകിട്ട് ചെല്ലുമ്പോ ഇഷ്ടംപോലെ പണി അതിന്റെ ഇടയ്ക്ക് ടി വി വെക്കുവാണെങ്കിൽ കണ്ടപാടാണെങ്കിലും വീണ്ടും നമുക്ക് കാണാൻ തോന്നിയിരുന്ന് കാണും. അങ്ങനെ
0: അങ്ങനെ ജോലിയും ഷോപ്പും വീടും ഒക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കിലാണ് സ്വപ്ന.
1: തിരക്കിലാണ്.
0: ശരി, അപ്പൊ പിന്നെ ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: സിനിമ എനിക്കറിയില്ല കറക്റ്റ്. അമ്മേ നീ ഒന്നുകൂടി പിറന്നീടമ്മേ ഞാൻ ഉള്ളിലുള്ള വേദനകൾ എല്ലാം.
0: സിനിമയുടെ പേര് ചിരഞ്ജീവി എന്നാണ്. അത് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത സിനിമയാണെന്ന് തോന്നുന്നു. അത്
1: അതിലെ പാട്ട് ഞാൻ ഡിഗ്രി എന്താ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് ആ പാട്ട് ഇറങ്ങണം എന്നൊരു തൊട്ട് പറയാം. എനിക്ക് അമ്മ എന്റെ അമ്മ കുഞ്ഞിലേ മരിച്ചതായിരുന്നു 7 വയസ്സുള്ളപ്പോ. അപ്പൊ ആ പാട്ട് കേൾക്കുമ്പോ പ്രത്യേക ഫീലിംഗ്.
0: ശരിയാ, ശരി. നമ്മുടെ അമ്മയുടെ ഒരു സാന്നിധ്യം ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും.
1: ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിലും ആ പാട്ട് വെച്ച് കേൾക്കാറുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇപ്പൊ നമുക്ക് കരുണാസായ റേഡിയോയിലൂടെ നമുക്ക് സ്വപ്നയ്ക്ക് വേണ്ടി പാട്ട് കേൾപ്പിക്കാം.
1: വൈകിട്ട് 7 മണിക്കല്ലേ പുനഃസംപ്രേഷണം?
0: 7 മണി മുതൽ 8:30 വരെ. സംസാരിച്ച് നമുക്ക് അപ്പോഴും കേൾക്കാം, വീട്ടിൽ പോയിട്ടിരുന്ന് കേൾക്കാം.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും വിളിച്ചാൽ വലിയ സന്തോഷം സ്വപ്ന പെരുമ്പാവൂരിൽ നിന്ന്. അപ്പോ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക, കേൾക്കുക. ശരി, ഓക്കെ ഓക്കെ സ്വപ്ന, ശരി.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പകൽ മുഴുവൻ നമ്മളെ പൊതിഞ്ഞു നിന്ന വെളിച്ചം പതുക്കെ യാത്ര പറയുന്ന ഒരു സമയമാണ് പോക്കുവയിൽ. ആകാശത്തിന്റെ കോണിൽ ചുവപ്പും സ്വർണവും ചാലിച്ചൊരു ചിത്രം വരച്ചിട്ട് നാളെ വരാമെന്നൊരു വാക്ക് നിന്ന് സൂര്യൻ മറയുന്ന ഈ നേരം മനോഹരമായ പാട്ടുകളും ഇഷ്ട വർത്തമാനങ്ങളും നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ,
1: നമസ്കാരം മാഡം. ഉണ്ടല്ലേ ലതയാണ്.
0: ആ, പറഞ്ഞോളൂ ലത, എന്തൊക്കെയുണ്ട്?
1: മാഡം
0: സുഖമായിട്ടിരിക്കുന്നു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല മാഡം.
0: ജയരാജേട്ടൻ എന്ത് പറയുന്നു?
1: ആ, കുഴപ്പമില്ല.
0: ആ, പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോകേണ്ടി വന്നില്ലല്ലോ?
1: ഇല്ല, ചേട്ടൻ പോയില്ല,
0: വീട്ടിൽ തന്നെ ഉണ്ട്.
1: ആ, വീട്ടിൽ തന്നെ. ആ,
0: ഇടയ്ക്ക് ലതയ്ക്ക് എന്ത് വയ്യെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ.
1: ആ, ഞാനും പോയി.
0: ഓക്കേ ആയല്ലേ.
1: ജയരാജേട്ട മാത്രം പോയി കിടന്നിട്ട് വന്നു. ഞാൻ ഇപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ അങ്ങ് പോവാന്ന്.
0: ഒരാള് മാത്രമായിട്ട് ആശുപത്രി
1: മാറിപ്പോയി. ഞാൻ പിന്നെ പുല്ലനാർക്കോട്ടായിരുന്നു പോയത്.
0: ഓ, അത് ശരി.
1: ചികിത്സ ആയിരുന്നാലും അവിടെ ആയിരുന്നു പോയത്, ശ്വാസകോശത്തിന്റെ.
0: ഓ, ശരി ശരി. ഇപ്പൊ ഓക്കേ ആയാ?
1: ആ, ഒരു വിധം.
0: രണ്ടുപേരും ഇങ്ങനെ രണ്ട് സൈഡിൽ ഇരിക്കയാണ് വയ്യാതെ. അവിടെ കേക്കുന്നുണ്ടോ ഞാൻ പറയണൊക്കെ? അതെ അതെ അതെ, എനിക്കറിയാം. ഇടയ്ക്ക് വിട്ടുപോകുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. അതെ അതെ,
1: സാറിനെ വിളിക്കുമെന്ന് പറയൂ.
0: അങ്ങനെ കുഴപ്പമൊന്നുമില്ല, അങ്ങ് തെറ്റിപ്പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്കറിയാലോ. അപ്പോ മോ അവിടെ കുഞ്ഞാറ്റൊക്കെ അവിടെ ഇല്ലേ?
1: ആ, കുഞ്ഞാറ്റൊക്കെ എല്ലാവർക്കും പനിയായിരുന്നു മാഡം, പോയില്ല സ്കൂളിൽ. രണ്ടു ദിവസം പോയതേ ഉള്ളൂ, പിന്നെ പനിയായി.
0: നക്ഷത്ര എല്ലാം വീട്ടിലുണ്ട്?
1: ഇളയുള്ള നക്ഷത്ര പോയി, ഇന്ന് പോയി. കുഞ്ഞാറ്റെ ഇന്നിപ്പൊ കുളിപ്പിച്ചതേ ഉള്ളൂ, നാളെ തൊട്ട് വിടാൻ.
0: ഓ, കുഞ്ഞാറ്റ ഇപ്പൊ ഏതാണ്? മൂന്ന് ക്ലാസ്സിലായി? മൂന്നാം ക്ലാസ്. ആ, ഓക്കെ ഓക്കെ. സ്വർണം അമ്മയ്ക്ക് സുഖമാണല്ലോ?
1: എല്ലാരും സുഖത്തിരിക്കുന്ന.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ഇന്ന് കേൾക്കണ്ടേ?
1: നന്ദലാല പാട്ട്,
0: ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിൽ. എന്താണ് ഇന്ന് ഇങ്ങനെ ഒരു പാട്ട്? ജയരായിട്ടിന് വേണ്ടിട്ടാണോ ലതയ്ക്ക് കേൾക്കാൻ ആഗ്രഹം കൊണ്ടാണോ?
1: എല്ലാവർക്കും വേണ്ടിട്ടാണ്.
0: എല്ലാവർക്കും വേണ്ടിട്ടാണ്. ശരി, അപ്പൊ സന്തോഷമായിട്ടിരിക്കാൻ പറയൂ. നമ്മളുടെ ഓർമ്മകളിൽ ഇങ്ങനെ ഉണ്ട്. ശരി, പാട്ട് കേൾക്കാം.
1: ആ, കേൾക്കാം.
0: ഓക്കെ, ശരി.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പോക്കുവയിലിന് എപ്പോഴും ഒരു ഓർമ്മകളുടെ മണമാണ്. ചിലർക്ക് അത് നഷ്ടപ്പെട്ടു പോയ പ്രണയത്തിന്റെ ഓർമ്മയാകാം, ചിലർക്ക് കാത്തിരിപ്പിന്റെ സുഖമാകാം, മറ്റു ചിലർക്ക് പ്രിയപ്പെട്ടവരുമായി ഒരുമിച്ച് നടന്ന വഴികളാവാം. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: ആ നമസ്കാരം, പറഞ്ഞോളൂ.
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: ആനന്ദൻ തിലാനൂർ, പറയൂ.
1: ഒരുപാട് നാളായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്.
0: അതാണ്, എവിടെയായിരുന്നു ഇത്രയും നാൾ?
1: ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാഡം. പിന്നെ അവിടെ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ട് കുറച്ചുനാൾ പ്രോഗ്രാമിന് എന്തോ പ്രശ്നം വന്നിരുന്നു തോന്നല്ലേ.
0: ഇല്ല, ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടായില്ലല്ലോ.
1: ഒന്നും ഉണ്ടായില്ല അല്ലേ?
0: ഇല്ല.
1: അത് ശരി. അപ്പൊ ഞാനിങ്ങനെ ചില സമയത്ത് ലൈവ് പരിപാടികളൊക്കെ കേൾക്കാതെ ആയിപ്പോയി, അങ്ങനെയാണ് ഇതിനെ വിളിക്കാതെ.
0: ലൈവ് പരിപാടി നമ്മള് ദിവസം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ചൊവ്വയും ശനിയും ആക്കിയിട്ടുണ്ട്. അതാണോ ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയെന്ന് അറിയില്ല. ദിവസം മാറി നോക്കിയപ്പോഴേ അന്ന് സംഭവം ഇല്ല. അപ്പോൾ താങ്കൾ വിചാരിച്ചു എന്തോ പ്രശ്നം പറ്റിയെന്ന്.
1: പ്രശ്നം പറ്റിയെന്ന്? അപ്പൊ ഏകദേശം കുറെ നാളായിപ്പോയി മാഡം
0: സംസാരിച്ചു. അതെ അതെ, നിലവിൽ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. വേണേ നമുക്കൊരു പ്രശ്നം പറ്റിക്കാം.
1: അപ്പൊ നമ്മൾ അതെ അതെ, നമ്മളിപ്പോ ഇങ്ങനെ. അപ്പൊ മാഡം ഇങ്ങനെ കൊറേ വിളിക്കാതിരിപ്പം മാഡം വിചാരിക്കൂലേ ഈ ആനന്ദം തിലാന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയി വിചാരിക്കുന്നുണ്ടാവില്ലേ.
0: ആ എന്നായാലും വിളിക്കുമെന്ന് എനിക്കറിയാം. എന്തായാലും എങ്ങോട്ട് പോയി എന്നൊന്നും ഞാൻ വിചാരിച്ചില്ല.
1: ഇല്ല അല്ല, ഇവിടെ തന്നെ ഉണ്ടാകും. മറ്റൊരു അവസരത്തിൽ നമ്മളെ വിളിക്കും.
0: അതെ അതെ, വരും വരും വിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ.
1: അതെ അതെ. അപ്പൊ മാഡം കസ്റ്റമർ പെട്ടെന്ന് ആദ്യം കൂടിയിട്ടുണ്ട്.
0: ആ നന്നാവട്ടെ, കസ്റ്റമർ കൂടട്ടെ. അപ്പൊ ഏത് പാട്ടാണെന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ.
1: മഞ്ഞും കൂടിയും കുഞ്ഞിക്കീളിയും മന്ദാരക്കാറ്റും ഇരുന്ന് വന്നു.
0: ശരി, അപ്പൊ ഇരുന്ന് വന്ന പാട്ട് നമുക്ക് കേൾക്കാം. അതോടൊപ്പം നമുക്ക് അവിടുത്തെ ഗസ്റ്റുകളെയും നോക്കാം.
1: ഓക്കെ, വളരെ സന്തോഷം.
0: ഓക്കെ, ബൈ. ശരി.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെയാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ ദിവസം നമ്മൾ വളരെ മലയാളികൾ വളരെയധികം വിഷമിച്ച ഒരു ദിവസമാണ്. ചില മനുഷ്യർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മളെ ഒത്തിരി സന്തോഷിപ്പിക്കാനാണ്. മലയാള സിനിമയിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സ്വന്തം സലിം കുമാറാണ്. അദ്ദേഹം ടെൻഷനുകൾ നിറഞ്ഞ ഒരു പകലിനൊടുവിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ, എന്നാൽ നമ്മളെയൊക്കെ വളരെ മനോഹരമായി ചിരിപ്പിച്ച ആ ഒരു ചിരി വെറുമൊരു തമാശയായിരുന്നില്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാം ഉള്ളൊരു നല്ല മരുന്നായിരുന്നു. അദ്ദേഹത്തെ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ,
1: ഹലോ, ഗിരിജയാണ്.
0: ആ, പറഞ്ഞോളൂ.
1: ഊണൊക്കെ കഴിഞ്ഞല്ലോ?
0: ഊണൊക്കെ കഴിച്ചു.
1: ആ, പിന്നെ മഴ ഇന്ന് മഴ അധികം ഇല്ലായിരുന്നു, പിന്നെ വെയിലും ഇല്ലായിരുന്നു. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
0: വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം നന്നായിട്ട് പോകുന്നു.
1: നന്നായിട്ട് പോകുന്നു.
0: ഓ,
1: പിന്നെ മോള് ക്ലാസ്സിനൊക്കെ പോകണുണ്ടല്ലോ?
0: ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട്. അവിടെ എന്താ?
1: വേറെ ഇവിടെ പ്രത്യേകിച്ച് വിശേഷം ഒന്നും ഇല്ല.
0: ഊണൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് സുന്ദരിയായിരിക്കുകയാണ്.
1: പിന്നെ നമ്മളെ ഹാസ്യ നടൻ സലീം കുമാറിനെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഹാസ്യ നടൻ ഭയങ്കര ഒരു നഷ്ടമാണ്. ജഗതി ശ്രീകുമാറും സലീം കുമാറും എല്ലാം നല്ല ഹാസ്യ നടന്മാര്. അവര് എത്ര വിഷമം ഉണ്ടെങ്കിലും അവരെ ഹാസ്യം കണ്ട് നമ്മള് ചിരിച്ചിരിച്ചിരുന്നു അല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: ശ്രീനിവാസനും കുറച്ചൊക്കെ ഉണ്ട്, എന്നാലും കൂടുതലും ജഗതി ശ്രീകുമാറ്, സലീംകുമാർ.
0: പണ്ട് കാലത്ത് നമ്മളെ ചിരിപ്പിച്ച ആരും തന്നെ ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല.
1: ഇല്ല ഇല്ല, ജഗതി ശ്രീകുമാറിന് വലിയൊരു വലിയൊരു നഷ്ടമാണ് ആദ്യം ഉണ്ടായത്.
0: അതെ അതെ അതെ.
1: എപ്പോഴും അവരെ ഈ കോമഡിയൊക്കെ, ഞാൻ കോമഡി സൂര്യ കോമഡിയൊക്കെ വയ്ക്കുമ്പോ അവര് കാണും, എപ്പോഴും വിചാരിച്ചു നല്ലൊരു നട.
0: അതെ അതെ. പിന്നെ ഏത് പാട്ടാണ് വേണ്ടേ?
1: ഇന്ന് ഞാൻ ചോദിച്ചത് തെങ്കാശി പട്ടണത്തില് പച്ചപ്പവിഴ ആ പാട്ടാണ്. തമിഴ് പങ്കിളി, ഓ, എനിക്ക് വഴികളത്ര അറിഞ്ഞൂടാ, അതുകൊണ്ട് വേറെ പാട്ടിന്റെ രണ്ടുപേരി
0: പാടാം.
1: പവിഴമ്പോ പവിഴാതരമ്പോ പനി നീ പൊന്നുകുളമ്പോ ും നിറമുന്തിരിമിൻ മുഖസൗരഭമോ പകരുന്നു. പവിഴമ്പോൾ പവിഴാതരമ്പോൾ പനനീർ പൊന്നുകുളമ്പോൾ.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത്, അല്ല കേൾക്കേണ്ടത് ആ പാട്ടല്ല, പച്ചപ്പവിഴ.
1: പട്ടണത്തിലെയാണ് ചോദിച്ചത്.
0: ഓക്കെ, ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
1: ശരി, എല്ലാവർക്കും വേണ്ടി.
0: ശരി, എല്ലാവർക്കും ആയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് പിന്നെ അവിടുത്തെ സ്റ്റാഫുകൾക്കും ക്ലീനർമാർക്കും എല്ലാവർക്കും.
0: ശരി, എല്ലാവർക്കും ആയിട്ട് പാട്ട് കേൾക്കാം.
1: ആതിര, നന്ദകുമാറ്, വിഷ്ണു, എല്ലാ ആരൊക്കെയാണ് വിട്ടുപോണെന്ന് എനിക്ക് എല്ലാരെയും എന്റെ അന്വേഷണം അറിയിച്ചേക്കണം. കേട്ടോണ്ടിരിക്കന്നെ.
0: തീർച്ചയായും.
1: അടുത്ത മാസം അങ്ങനെ അങ്ങോട്ട് വരണമെന്ന് വിചാരിക്കണേ, വെറുതെ ഒന്ന് എല്ലാരെയും കണ്ടിച്ചു കാണണം.
0: ശരി, വന്നാ മതി, നമുക്ക് നമുക്ക് കാണാം.
1: ശരി, ഓക്കെ
0: ഓക്കെ, ശരി ശരി.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇപ്പൊ നമുക്കൊരു മെസ്സേജാണുള്ളത്. മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് വെള്ളനാട് നിന്ന് ജയമാർ ചേട്ടനാണ്. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചു കൊടുക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്കത് കേൾക്കാം. ഇന്നത്തെ നമസ്തെ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. കേരള സംസ്ഥാന സോറി ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥാസമാഹാരം ആരുടേതാണെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം സാറ ജോസഫ് എന്നാണ്. ഒരുപാട് പേര് ശരിയുത്തരം വാട്സപ്പിലൂടെ നമ്മൾ എഴുതി അറിയിച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ശ്വേതയാണ് പനവൂര് എന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാചുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തെ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ടാവും. ശ്രോതാക്കൾക്ക് അതിന്റെ ശരിയുത്തരങ്ങൾ നമ്മൾ എഴുതി അറിയിക്കാവുന്നതാണ്. എന്തായാലും പോക്കുവയിൽ തത്സമയ പരിപാടി ഇന്നത്തെ സമയം ഏകദേശം അവസാനിക്കുകയാണ്. പകൽ വെളിച്ചം പതുക്കെ വഴിമാറുന്ന ഈ പോക്കുവിൽ നേരത്ത് മനസ്സിലേക്ക് നമുക്ക് ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ കൂട്ടമായി വരികയാണ്. ചില മനുഷ്യരുണ്ടവർ നമ്മുടെ ചോരയും നീരുമുള്ള ബന്ധുക്കളൊന്നും ആകില്ല, പക്ഷേ എപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ സന്തോഷങ്ങളുടെ ഒക്കെ ഭാഗമായി മാറിയവർ. അങ്ങനെ ഒരാളാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സലീം കുമാർ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സങ്കടങ്ങളും ടെൻഷനുകളും ഒക്കെ നിറഞ്ഞ ഒരു പകലിനൊടുവിൽ നമ്മൾ ടി വിക്ക് മുന്നിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ തിയേറ്ററിലെ ഇരുട്ടിൽ ആ മെലിഞ്ഞ രൂപം സ്ക്രീനിൽ തെളിയുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിരിയുമായിരുന്നു. മണവാളനായും പ്യാരിയായും മായൻകുട്ടിയായും ഒക്കെ വന്ന് അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചു. ആ ചിരി വെറുമൊരു തമാശയായിരുന്നില്ല, മറിച്ച് നമ്മുടെ സങ്കടങ്ങൾക്കെല്ലാമുള്ള നല്ലൊരു മരുന്നായിരുന്നു. ഒരേ വർഷം തന്നെ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിലൂടെ നമ്മളെ ചിരിപ്പിച്ചു കൊന്ന അതേ കൈകൾ കൊണ്ട് അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ നമ്മുടെ കണ്ണു നിറയിച്ച അത്ഭുത പ്രതിഭയാണ് അദ്ദേഹം. ചിരിയുടെയും കരച്ചിലിനെയും രണ്ട് തീരങ്ങളെ ഒരേപോലെ സ്വന്തമാക്കിയ കലാകാരൻ. ഒടുവിൽ ആദാമിന്റെ മകൻ അബുവിലൂടെ ഭാരതത്തിലെ ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കിയപ്പോൾ നമ്മൾ ഒരേ സമയം സന്തോഷം കൊണ്ട് കൈയടിക്കുകയും അഭിമാനം കൊണ്ട് കണ്ണു നിറയ്ക്കുകയും

ുകയും ചെയ്തു. ഇന്ന് തലമുറകൾ മാറിയിട്ടും ട്രോളുകളിലൂടെയും മീമുകളിലൂടെയും ദിവസവും നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ സമാധാനക്കേടുകളെ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞു ഡയലോഗ് കൊണ്ട് നമ്മളിന്ന് തമാശയാക്കി മാറ്റാറുണ്ട്. വലിയ ആരോഗ്യ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോഴും മരണത്തെ പോലും തമാശയോടെ നേരിട്ട ആ വലിയ മനുഷ്യൻ തൻ്റെ വീടിനിട്ട പേര് ലാഫിംഗ് വില്ല എന്നാണ്. സ്വന്തം ജീവിതം കൊണ്ടും കല കൊണ്ടും ലോകത്തിന് ചിരി മാത്രം സമ്മാനിച്ച ആ വലിയ കലാകാരന് നമ്മുടെ സ്വന്തം സലിം കുമാറിന് ഈ പോക്കുവേൽ നേരത്ത് ഒരുപിടി സ്നേഹാദരങ്ങൾ നമുക്ക് നൽകാം. പോക്കുവേൽ തത്സമയ വിവരയുടെ സമയം ഇവിടെ അവസാനിക്കുന്നു. അപ്പം ഇന്നത്തെ പാട്ട് ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഒരു പാട്ട്, സലിം കുമാർ അഭിനയിച്ച ഗ്രാമഫോൺ എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

രാജയോഗത്തിൽ ഹേയം ദുഃഖമനാഗതം എന്നൊരു സൂക്തമുണ്ട്. വരാനിരിക്കുന്ന ദുഃഖങ്ങളെയാണ് നിവാരണം ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ അർത്ഥം. കുറെ ദുഃഖങ്ങൾ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചില ദുഃഖങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവിച്ചത് അത് കഴിഞ്ഞുപോയി. ഇപ്പോഴുള്ളത് അത് അനുഭവിക്കുക തന്നെ വേണം. അപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനെ അതിജീവിക്കുക, അതിനായി ശ്രമിക്കുക എന്നത് തന്നെയാണ് ഹേയം ദുഃഖമനാഗതം. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് മറക്കാനാവാത്ത മലയാള ചലച്ചിത്രങ്ങളെക്കുറിച്ച് കേൾക്കാം. എനിക്ക് മറക്കാനാകാത്ത ചിത്രങ്ങളെക്കുറിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് മറക്കാനാകാത്ത ചിത്രങ്ങളെക്കുറിച്ചും മലയാളിക്ക് മറക്കാനാകാത്ത ചിത്രങ്ങളെക്കുറിച്ചുമാണ് ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പറയാൻ പോകുന്നത്. ചലച്ചിത്രം എന്ന ഒറ്റക്കമ്പിനാദം. സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, പണ്ട് മുതലേ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതെന്ന് പരിചയമുള്ളവരോടൊക്കെ ചോദിക്കുമായിരുന്നു. സിനിമാ പേരിട്ടുകളി ഒരു വിനോദമായിരുന്ന പഴയകാലം. കളിയിൽ കണ്ട സിനിമകൾ മാത്രമല്ല, കേട്ടിട്ടുള്ള സിനിമകൾ വരെ വരും. പ്രഭചേച്ചിയായിരുന്നു അതിലേറ്റവും വലിയ കള്ളി. ഇല്ലാത്ത സിനിമകളുടെ പേരുകൾ ഉണ്ടാക്കി പറഞ്ഞു കളയും, എന്നിട്ട് തർക്കിക്കും. അങ്ങനെയൊരു സിനിമയുണ്ടെന്ന് നമ്മളെ കൊണ്ടുവരെ സമ്മതിപ്പിച്ചു കളയും. അത്ഭുതം അതല്ല, അന്ന് പ്രഭചേച്ചി പറഞ്ഞ പല കള്ളപ്പേരുകളും പിൽക്കാലത്ത് സിനിമാ പേരുകളായി വന്നു എന്നതാണ്. ഞാനിപ്പോഴും ഓർക്കും ഈ അടുത്ത കാലത്ത് വന്ന തുടരുമെന്ന ചിത്രം. അങ്ങനെയൊരു ചിത്രമുണ്ടെന്ന് അന്ന് 1985 പ്രഭചേച്ചി തർക്കിച്ചിട്ടുണ്ട്. ഭാഗ്യദേവത, സൂത്രധാരൻ, പക്ഷേ എന്നീ സിനിമകളൊക്കെ അവ വരുന്നതിനു മുൻപേ പ്രഭചേച്ചി പറഞ്ഞിട്ടുള്ളതാണ്. അതേക്കാൾ രസം വേറൊന്നാണ്. ഈ പ്രഭചേച്ചി അധികം സിനിമയൊന്നും കണ്ടിട്ടില്ല, വീട്ടിൽ നിന്ന് കൊണ്ടുപോവില്ല. വീടിനടുത്ത് ഭാസ്കരമാമന്റെ മോളാണ്. ഭാസ്കരമാമനെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയോള് സിനിമ കാണുന്നത് വഷളത്തരമാണെന്നാണ്. പ്രഭചേച്ചി എല്ലാ സിനിമ വാരികകളും വായിക്കും. ചേച്ചിയുടെ അനിയൻ അതെല്ലാം എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്കും. പിന്നെ സിനിമാ നോട്ടീസും, അതൊക്കെ പ്രഭചേച്ചിക്ക് കാണാപാഠമാണ്. ഇങ്ങനെ വാരികകളും നോട്ടീസുകളും വായിച്ചു പഠിച്ചതുകൊണ്ടാണോ എന്തോ, പ്രഭചേച്ചി 9-2 തോറ്റു, പിന്നെ പഠിച്ചില്ല. അത് പക്ഷേ ചേച്ചിക്ക് വലിയ അനുഗ്രഹമായി. പ്രഭചേച്ചിയേക്കാൾ ഒരു വലിയ സിനിമാ പ്രാന്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ല. പെണ്ണ് കാണാമെന്ന ആളോട് പ്രഭചേച്ചി ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, സിനിമ കാണിക്കാൻ കൊണ്ടുപോകണം. വീട്ടുകാരെ വെട്ടിച്ച് ആഴ്ചയിലൊരിക്കൽ അയാൾ 2 സിനിമ കാണുമെന്ന് രഹസ്യമായി പറഞ്ഞതുകൊണ്ടാണോ എന്തോ, രവിയേട്ടൻ തന്നെ മതിയെന്ന് പ്രഭചേച്ചി വാശി പിടിച്ചു. പിന്നെ അവർ രണ്ടുപേരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാണ് പിൽക്കാലത്ത് കേട്ടത്. സിനിമ പേരിട്ട് കളിക്കുന്ന കാലത്ത് ഞാൻ പ്രഭചേച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ. അന്ന് പ്രഭചേച്ചി പറഞ്ഞത് കേട്ട് എനിക്ക് സങ്കടം വന്നു. അതിന് ഞാനാകെ ഒരു സിനിമയെ കണ്ടിട്ടുള്ളൂ എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ജീവിത നൗകയായിരുന്നു.

ജീവിത നൗകയുടെ കഥ പ്രഭചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്നത്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് ഞാനത് ടി വിയിൽ കാണുമ്പോൾ ഇതിനേക്കാൾ വൈകാരികത പ്രഭചേച്ചി പറഞ്ഞതിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് തോന്നിയിരുന്നു. ദരിദ്രരും അനാഥരുമായിരുന്നവരുടെ ഇടയിൽ അതീവ ദുഃഖിതയായിട്ടാണ് ലക്ഷ്മി വളർന്നത്. സോമൻ അങ്ങനെയല്ല, വിദ്യാഭ്യാസമുള്ള ആളും നല്ലവനുമായിരുന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലായി. സോമന്റെ ചേട്ടൻ ഒരു മുതലാളിയുടെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ആ മുതലാളിയാണെങ്കിൽ പരമദുഷ്ടനാണ്. രാജു എന്നാണ് ചേട്ടന്റെ പേര്. ഈ ചേട്ടന്റെ ഭാര്യ ജാനുവിന് അവരുടെ ഒരു ബന്ധുവിന്റെ മകളെ കൊണ്ട് സോമനെ കല്യാണം കഴിപ്പിക്കണം. ലക്ഷ്മിയോടുള്ള സ്നേഹം കാരണം സോമൻ അതിന് സമ്മതിക്കുന്നില്ല. അവസാനം ചേട്ടനും ചേട്ടത്തിയമ്മയും കൂടി സോമനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. സോമൻ പക്ഷേ ലക്ഷ്മിയെ കല്യാണം കഴിക്കും, എന്നിട്ട് അവളുടെ വീട്ടിൽ തന്നെ താമസിക്കും. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണം. അതിനുവേണ്ടി സോമൻ അലഞ്ഞു തിരിഞ്ഞു നടക്കും. അതിനിടയിൽ ലക്ഷ്മി പ്രസവിക്കും. അമ്മയും കുഞ്ഞും അനുഭവിക്കുന്ന ദാരിദ്ര്യവും ദുഃഖവും സോമനെ തളർത്തിക്കളഞ്ഞു. എങ്ങനെയെങ്കിലും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജോലി നേടിയിട്ടേ തിരിച്ചു വരൂ എന്ന് ശപഥം ചെയ്തിട്ട് നാടുവിട്ടു പോകുന്നു. മറുനാട്ടിൽ വച്ച് സോമനൊരു കാർ അപകടത്തിൽപ്പെടുന്നു. കാറിന്റെ ഉടമസ്ഥർ അയാളെ ആശുപത്രിയിലാക്കും. സുഖമാവുന്നതോടെ അവരുടെ എസ്റ്റേറ്റിൽ ഒരു ജോലിയും കൊടുക്കും. ജീവിക്കാൻ നിവൃത്തിയില്ലാതാകുമ്പോൾ ലക്ഷ്മി സഹായത്തിനായി മുതലാളിയെ കാണാൻ ചെല്ലും. അവിടെ വച്ച് മുതലാളി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കും. പക്ഷേ അവൾ രക്ഷപ്പെട്ടോടും. അതിനിടയിൽ അവളുടെ കുടിലിന് മുതലാളിയുടെ ആൾക്കാർ തീയിടും. കുട്ടിയെയും എടുത്തുകൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടും. സോമൻ താമസിക്കുന്നിടത്ത് ലക്ഷ്മി എങ്ങനെയോ എത്തിപ്പെടും. പക്ഷേ എസ്റ്റേറ്റിലെ സ്ത്രീകൾക്കൊപ്പം സോമൻ നിൽക്കുന്നത് ദൂരെ നിന്ന് കാണുന്ന ലക്ഷ്മിക്ക് സംശയം തോന്നും. അപ്പോൾ അവൾ ഒരു ഭിക്ഷക്കാരിക്ക് സമമായി മാറിയിരുന്നു. അവിടെ നിന്നും അവൾ പോവും. ഒരു യാചക കേന്ദ്രത്തിലെത്തും. അവിടെ പണമുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന മഗ്ദലന മറിയം എന്ന നാടകം കാണാൻ സോമൻ അവിടെ വരും. അതിൽ ലക്ഷ്മി ഉണ്ടായിരുന്നിട്ടും സോമന് അവളെ മനസ്സിലാകുന്നില്ല. എങ്ങനെയെങ്കിലും ഭാര്യയും കുട്ടിയും കാണാൻ വേണ്ടി നാട്ടിലെത്തുമ്പോഴാണ് വീട് തീപിടിച്ച വിവരമൊക്കെ സോമൻ അറിയുന്നത്. ചേട്ടനും ചേട്ടത്തിയും മുതലാളിയിൽ നിന്ന് പണം മോട്ടിച്ച് നാടുവിടാൻ പോകും. പക്ഷേ മുതലാളിയുടെ വക്കീൽ അവരെ പിടിക്കും. ചേട്ടൻ വക്കീലിനെ കൊല്ലും. ആ കേസ് സോമന്റെ തലയിൽ വയ്ക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതെ പോവും. ഇതിനിടയിൽ എങ്ങനെയോ സോമൻ ലക്ഷ്മിയെയും കുട്ടിയെയും കണ്ടെത്തും. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കും. അപ്പോ അവിടേക്ക് ജാനു വരും. അവരുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. പണ്ട് അവർ തന്നോട് ചെയ്തതെല്ലാം മറന്ന് സോമനും ലക്ഷ്മിയും അവരെ ആ വീട്ടിൽ താമസിപ്പിക്കും. ഇത്രയുമാണ് ജീവിത നൗകയിലെ കഥ. അത് പറഞ്ഞ് കണ്ണു തുടയ്ക്കുന്ന പ്രഭചേച്ചിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് കണ്ട് ഞാനും കരഞ്ഞുപോയിട്ടുണ്ട്. അത് പക്ഷേ ആ കഥ കേട്ടിട്ടല്ല, ആ ഒറ്റ സിനിമയെ നാളെ ഇതുവരെയായി പ്രഭചേച്ചി കണ്ടിട്ടുള്ളൂ എന്നതോർത്താണ്.

സിനിമയെക്കുറിച്ച് ഉന്നത ധാരണകളുള്ള എത്രയോ പേരുണ്ട്. പക്ഷേ സിനിമയുടെ ഒരു എൻസൈക്ലോപീഡിയ എന്ന് എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നിയിട്ടുള്ളത് ഷിബുവാണ്. ഷിബു എന്ന് വെച്ചാൽ ഇലക്ട്രീഷ്യൻ സജുവിന്റെ ചേട്ടൻ, സജുവിന്റെ അസിസ്റ്റന്റാണ്. അതെന്താ അസിസ്റ്റന്റ് എന്ന് ചോദിച്ചാ, നമ്മൾ ഈ പോളിടെക്നിക്കിൽ നിന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയും. സജു നിർത്താതെ വർത്തമാനം പറയും. ഷിബു അങ്ങനെയല്ല, ഒട്ടും സംസാരിക്കില്ല. ഒരിക്കലെപ്പോഴോ ഒരു പാട്ട്, സൗഗന്ധികങ്ങളെ വിടരൂ എന്ന പാട്ട്, അത് യേശുദാസാണ് പാടിയതെന്ന് രാജശേഖര മാമൻ പറഞ്ഞു. അത് പാടിയത് ജയചന്ദ്രനാണെന്ന് ലേഖയുടെ തർക്കം. ഇതിപ്പോ എവിടെയെങ്കിലും എത്തട്ടെ എന്ന് വിചാരിച്ച് നിസ്സഹായമായി ഞാൻ നിൽക്കുമ്പോഴാണ് ഷിബു കട്ടൻ ചായ എടുക്കാൻ അവിടെ വന്നത്. രണ്ടുപേരുടെയും തർക്കം കേട്ടിട്ട് അവൻ പറഞ്ഞു, രണ്ടാളും തർക്കിക്കണ്ട, ഈ പാട്ട് ഒരു സിനിമയിൽ തന്നെ രണ്ടുപേർക്ക് വേണ്ടി യേശുദാസും ജയചന്ദ്രനും പാടിയിട്ടുണ്ട്. പാതിരാസൂര്യൻ എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയത്, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. നല്ല സാഹിത്യ ഭംഗിയുള്ള വരികളാണ്. ശിഥിലരേഖകൾ എഴുതിയൊഴുകും ശിശിരചന്ദ്രിക വിളിച്ചുവോ, മൃദുല പല്ലവ ദലം നുകർന്നൊരു കുരുവി പാടിയ പല്ലവി എഴുതി വാങ്ങിയ ചില്ലകൾ എന്ന വരികളൊക്കെ അതിലാണ്. 1981 ആ ചിത്രം പുറത്തിറങ്ങിയത്. പക്ഷെ ഗൂഗിൾ നോക്കിയാൽ മിക്കവാറും യേശുദാസിന്റെ പേരേ കാണൂ. ചിത്രത്തിൽ രണ്ടുപേരും പാടിയിട്ടുണ്ട്. എല്ലാവരും നിശബ്ദരായി നിന്നു. തൊട്ടു മുമ്പത്തെ നിമിഷം വരെ സജുവിന് പ്ലെയറും വയറും കട്ടിംഗ് വീലും എടുത്തുകൊടുക്കാൻ വരുന്ന സഹായിയായ ഷിബു ഒരു ചലച്ചിത്ര പണ്ഡിതനായി ഞങ്ങളുടെ മുൻപിൽ അങ്ങനെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന മട്ടിൽ രാജശേഖര മാമനും ലേഖയും നിൽക്കുന്നു. തണുത്ത കട്ടൻ ചായ ഒന്നുകൂടെ ചൂടാക്കിയെടുക്കുന്നതിനിടെ ഞാൻ ഷിബുവിനോട് ചോദിച്ചു, ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? PSC പരീക്ഷയ്ക്ക് ഉത്തരമെഴുതുന്നത് പോലെ ഒറ്റ മറുപടി, നീലക്കുയിൽ. ഞാൻ പിന്നീട് സജുവിനോട് ചോദിച്ചു, നിന്റെ ഷിബു സിനിമ കാണുമല്ലേ? അവൻ പറഞ്ഞതാണ് രസം, സിനിമ കാണുമെന്ന് മാത്രോ, അതിൽ ലൈറ്റ് പിടിച്ചതാരെന്ന് വരെ അവനറിയാം. സിനിമാ പ്രാന്തനാണവൻ. നീലക്കുയിൽ 50 തവണയെങ്കിലും കണ്ടിട്ടുണ്ടാവും. നീലക്കുയിലിനെ കുറിച്ച് ഷിബുവിനോട് ഞാൻ ചോദിച്ചു. അവൻ പക്ഷേ അതിന്റെ കഥയല്ല കൂടുതൽ പറഞ്ഞത്.

മലയാളത്തിൽ സിനിമ ശരിക്കും മാറിയത് 1950കളിലാണ്. പഥേർ പാഞ്ചാലിയിലൂടെ ഇന്ത്യൻ സിനിമ ലോകശ്രദ്ധ നേടിയ അതേ കാലം. അങ്ങനെ ഒരു മാറ്റമുണ്ടായതിൽ മലയാളത്തിൽ ആദ്യത്തെയാണ് നീലക്കുയിൽ. പി ഭാസ്കരൻ, രാമു കാര്യാട്ട്, എ വിൽസന്റ്, അവർ മൂന്നുപേരുടെയും ആദ്യത്തെ ചിത്രമായിരുന്നു. ചന്ദ്രതാര പ്രൊഡക്ഷൻസിന്റെയും കന്നി ചിത്രം. സത്യം പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കേണ്ടത് ഇവരെ മൂന്നുപേരെയുമല്ല, നിർമ്മാതാവ് പരീക്കുട്ടിയെയാണ്. പുരോഗമന സ്വഭാവമുള്ള ആദ്യത്തെ നിർമ്മാതാവ് പുള്ളിക്കാരനാണ്. രാരിച്ചൻ എന്ന പൗരൻ, നാടോടികൾ, മുടിയനായ പുത്രൻ, മൂടുപടം, തച്ചോളി ഉദയനൻ, ഭാർഗവീ നിലയം, കുഞ്ഞാലി മരക്കാർ, ആൽമരം ഒക്കെ പരീക്കുട്ടിയാണ് നിർമ്മിച്ചത്. പുള്ളിയുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇതിൽ നീലക്കുയിലിനും മുടിയനായ പുത്രനും തച്ചോളി ഉദയനും കുഞ്ഞാലി മരക്കാറിനും പ്രസിഡന്റിന്റെ വെള്ളിമെഡൽ കിട്ടി എന്നതാണ്. അന്നുവരെ ഉണ്ടായിരുന്ന സർവ്വകാര്യങ്ങളെയും നീലക്കുയിൽ മാറ്റിമറിച്ചു. തനി കേരളീയത. സ്ഥിരം നമ്മൾ കാണാറുള്ള ആളുകളായിരുന്നു അതിലെ കഥാപാത്രങ്ങൾ. യഥാർത്ഥത്തിലെ ജീവിതമാണ് ആളുകൾ നീലക്കുയിലിൽ കണ്ടത്. അധസ്ഥിതയായ നായിക, അവൾക്ക് വലിയ ആരോ ആണെന്ന് വിചാരിക്കുന്ന വർഗം ചാർത്തിക്കൊടുക്കുന്ന മുൾക്കിരീടം. നീലി എന്ന നിഷ്കളങ്കയായ പെൺകുട്ടി, അവളുടെ ജാതിയായിരുന്നു അവർക്ക് പ്രശ്നം. ജാതി വിഭാഗീയതയ്ക്കെതിരെ കേരളത്തിൽ ആദ്യമുണ്ടായ ചലച്ചിത്രമാണത്. ശ്രീധരൻ നായർ എന്ന ഉന്നത കുലജാതൻ നീലി എന്ന അധസ്ഥിതയെ പ്രേമിക്കുന്നു. അവൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ പകച്ച് പിന്മാറുന്നു. നീലിയെ അവളുടെ അച്ഛൻ പുറത്താക്കും. ഒരാൺകുട്ടിക്ക് ജന്മം കൊടുത്ത ശേഷം അവൾ പെരുവഴിയിൽ മരിച്ചു വീഴുകയാണ്. ശ്രീധരൻ നായർ വേറെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിലും കുട്ടികൾ ഉണ്ടാവുന്നില്ല. നീലിയിലുണ്ടായ സ്വന്തം പുത്രനെ പോസ്റ്റ്മാൻ ശങ്കരൻ നായരിൽ നിന്ന് എല്ലാ സത്യവും തുറന്നു പറഞ്ഞ് ഏറ്റുവാങ്ങുന്നു. ഈ കഥയേക്കാൾ നീലക്കുയിൽ പറഞ്ഞത് ജാതി വ്യവസ്ഥയുടെ ക്രൂരതകളാണ്. അതുപോലൊരു സിനിമയൊന്നും പിന്നെ ഉണ്ടായിട്ടേയില്ല. ഷിബു പറഞ്ഞപ്പോൾ നീലക്കുയിൽ എനിക്കൊന്നുകൂടെ കാണാൻ തോന്നി.

ഒരു സിനിമാ നടനാവണം എന്നതായിരുന്നു മധുവിന്റെ ആഗ്രഹം. ഒരു സംവിധായിക ആവണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പഠിക്കുമ്പോൾ അങ്ങനെ മനുഷ്യന് ഓരോരോ ആഗ്രഹങ്ങൾ കാണും. പക്ഷേ അവിടെ തന്നെ എത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല. വക്കീൽ പണിയും പഠിച്ച് സിനിമാ പിടുത്തവുമായി നടക്കണമെന്ന് ആഗ്രഹിച്ച ഞാനാണ് 17 വയസ്സിൽ കല്യാണവും കഴിച്ച് 3 മക്കളുടെ അമ്മയുമായത്. മധു റവന്യൂ വകുപ്പിൽ ജോലിക്ക് കയറി. അവരുടെ വാർഷികങ്ങളിൽ നാടകത്തിൽ അഭിനയിച്ച് ഒരുവിധം അവൻ സംതൃപ്തനായി. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അധികം ആരും ഗതി പിടിച്ചില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരു റീയൂണിയൻ അത്ര എളുപ്പമല്ല. സാബുവിനെ ഞാൻ ഇന്നാൾ കണ്ടു. ഒരുമിച്ച് കൂടണ്ടേ എന്ന് ചോദിച്ചപ്പോ അവൻ പറയുക, എന്തിന്, വന്നിരുന്ന് നാണം കെടാനോ? എന്ത് ചെയ്യുന്നു എന്ന് ഒരുത്തനും ചോദിക്കില്ല എന്ന് ഉറപ്പ് തന്നാ വരാം. നീ എന്താ അത്ര നാണം കിട്ട ജോലിയാണോ ചെയ്യുന്നേ? ഞാൻ ചോദിച്ചു. ഒരു ജോലിയില്ലടേ, അതാണ് ഏറ്റവും വലിയ നാണക്കേട് എന്നവൻ പറഞ്ഞു. കണ്ണങ്കരയിൽ ഒരു മരണത്തിന് പോയപ്പോ ചന്ദ്രലേഖയെ കണ്ടു. അവളോടും ഞാൻ ചോദിച്ചു, എല്ലാവർക്കും കൂടി ഒന്നൊത്തുകൂടണ്ടേ? എന്തിന്, 4 പിള്ളേരാണെന്ന് പറയാനോ? അല്ലാതെ വേറെന്തു പറയും? നിനക്കൊരു ജോലി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ആഴ്ചയോടാഴ്ച ഞാൻ അയൽക്കൂട്ടത്തിന് പോകണുണ്ട്. എനിക്കേ ആ കൂടലൊക്കെ മതി. തിയേറ്ററിൽ വച്ച് വളരെ അവിചാരിതമായി ഞാൻ പ്രീതിയെ കണ്ടു. ഞാനും ഭർത്താവും മക്കളുമൊക്കെ ആയിട്ടാണ് പോയത്. ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയപ്പോഴാണ് പ്രീതിയെ കണ്ടത്. നിന്റെ ചേട്ടന് മക്കളെ എവിടെ എന്ന് ഞാൻ ചോദിച്ചു. അവൾ അവിടെ നിന്ന് പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് എന്റെ കയ്യിൽ നിന്ന് കുറെ പോപ്കോൺ താഴെപ്പോയി. അവൾ ഒറ്റയ്ക്കാണ് വന്നതെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാനായില്ല. അതും സെക്കൻഡ് ഷോ സിനിമ കാണാൻ. ഉള്ള നേരം കൊണ്ട് അവൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു. പ്രതീക്ഷിച്ച പോലെയായില്ല, ഒരു മൂവ്മെന്റ്സ് ഇല്ല. ചിലപ്പോൾ തോന്നും ഇതേക്കാളൊക്കെ നമ്മൾ അന്ന് കണ്ട പടങ്ങളാണ് നല്ലതെന്ന്. മിത്ത് ബേസ് ചെയ്ത ഫിലിമല്ലേ, നല്ലതായിരിക്കും എന്ന് വിചാരിച്ചാ വന്നത്. ഫസ്റ്റ് ഹാഫ് തന്നെ ബിലോ ആവറേജ്. അപ്പൊ പിന്നെ സെക്കൻഡ് ഹാഫ് പറയാതിരിക്കലാണ് ഭേദം. ഇവന്മാരാ ഭാർഗവി നിലയൊക്കെ കണ്ടു പഠിക്കണം. ഓർമ്മയുണ്ടോ നമ്മൾ ഒരുമിച്ചാണ് ആ സിനിമ കാണാൻ പോയത്? അന്ന് നിന്റെ ലൈനും ഉണ്ടായിരുന്നു. അവനിപ്പൊ എവിടാടി? ഒരു വേള ഞാൻ നിന്ന് വേർത്തു. അത് കണ്ടിട്ടാവണം അവൾ പറഞ്ഞു, ഓക്കെ ഓക്കെ ചെല്ല്, അവരൊക്കെ വെയിറ്റ് ചെയ്യാവൂ. അകത്തേക്ക് കയറുന്നതിന് മുൻപ് ഞാൻ അവളെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഒരു കോള പൊട്ടിച്ച് അവൾ മുത്തി കുടിക്കുന്നു. അസൂയ തോന്നി. സത്യം, ആ സ്വാതന്ത്ര്യം, അത് ആരാണ് കൊതിക്കാത്തത്?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പിനാദം.
1: ഞാനും ഈ പ്രീതിയും കൂടിയാണ് ഭാർഗവി നിലയം കാണാൻ പോയത്. ചന്ദ്രു വരുന്നതിനോട് അവൾക്കൊട്ടും യോജിപ്പില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ചന്ദ്രുവിനെ ഒഴിവാക്കാനും പറ്റില്ലായിരുന്നു. ഒരുവിധം പ്രേമം പച്ച പിടിച്ചു വരുന്ന സമയമായിരുന്നു അത്. അന്നേ പ്രീതിക്ക് സിനിമ ഇഷ്ടമായിരുന്നു. അവൾക്ക് നിലപാടുകളും ഉണ്ടായിരുന്നു. ബഷീറിന്റെ കഥയാണ്, പോയേ തീരൂ എന്നാണ് അവൾ അന്ന് പറഞ്ഞത്. അന്ന് ഈ ബഷീർ ആരെന്ന് എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു. പക്ഷേ ഭാർഗവി നിലയം കണ്ടു, മാറ്റിനെയാണ് കണ്ടത്. അതിനെ വീട്ടിൽ നിന്ന് അനുവാദമുള്ളൂ, അതും പ്രീതി കൂടി ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. ചന്ദ്രു തലയിൽ മുണ്ടിട്ടാണ് തിയേറ്ററിനകത്ത് കയറിയത്. സിനിമ കഴിഞ്ഞ് തിരിച്ചു പോകാൻ ചന്ദ്രുവിനായിരുന്നു പേടി. അന്ന് ബസ്സിലിരുന്ന് പ്രീതി പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എടീ, നിന്റെ ഈ ചന്ദ്രു ഉണ്ടല്ലോ, പാഴാണ്, മരപ്പാഴ്. കെട്ടിയ നീ അവന് ചെലവിന് കൊടുക്കേണ്ടി വരും. അവനേ കെട്ടു എന്ന് വാശി പിടിച്ച പത്താം ക്ലാസ്സുകാരി, അത് നടന്നില്ല. നടന്നതാകട്ടെ, അങ്ങേയറ്റം ടോക്സിക്കും. പറയാതിരിക്കുന്നതാണ് ഭേദം. പ്രീതി പഴയ കാലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയിരിക്കുന്നു. തിരശീലയിൽ പിന്നീട് ഞാൻ കണ്ടത് കണ്ടുകൊണ്ടിരുന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആയിരുന്നില്ല, ഭാർഗവി നിലയത്തിന്റെ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. ഒരു വശത്ത് പ്രീതി ഇരിക്കുന്നു, മറുവശത്ത് ചന്ദ്രു. ഞാൻ അവന്റെ കൈകൾ പ്രീതി കാണാതെ കോർത്തുവെക്കുന്നു. തിരശീലയിൽ പാട്ടുമുറുകുന്നു.

മലയാള സിനിമയിലെ ആദ്യത്തെ പ്രേത സിനിമയാണ് ഭാർഗവി നിലയം. 1964 അത് പുറത്തുവരുന്നത്. എന്നാൽ അത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥയുമായിരുന്നില്ല, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രശസ്തമായ ചെറുകഥ നീല വെളിച്ചത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരം. എഴുതാനായി ബഷീർ വന്ന് താമസിക്കുന്ന ഒരു വീട്ടിൽ പ്രേത സാന്നിധ്യമുണ്ടെന്ന് ആളുകൾ പറയുന്നു. അസാധാരണമായ അനുഭവങ്ങൾ ബഷീറിന് ഉണ്ടാവുന്നു. ആ അനുഭവങ്ങളിൽ നിന്നാണ് നീല വെളിച്ചം രൂപം കൊള്ളുന്നത്. ഭാവസാന്ദ്രമായ ആ ചെറുകഥയിൽ നിന്ന് മനോഹരമായ ഒരു പ്രണയകഥയെ വളർത്തിയെടുക്കുകയാണ് തന്റെ തിരക്കഥയിലൂടെ ബഷീർ ചെയ്തത്. നീലക്കുയിലടക്കം അനേകം ഉത്തമ ചിത്രങ്ങൾ നിർമ്മിച്ച ചന്ദ്രതാരയാണ് ഭാർഗവി നിലയം നിർമ്മിച്ചത്. ഛായാഗ്രാഹകനായ വിൽസന്റിന്റെ ആദ്യ സംവിധാന സംരംഭം കൂടിയായിരുന്നു ഭാർഗവി നിലയം. വാടക വീട്ടിൽ പ്രേത സാന്നിധ്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞെങ്കിലും ആ വീട് ഉപേക്ഷിക്കാൻ ബഷീർ തയ്യാറാവുന്നില്ല. അവിടെ താമസിക്കുകയും എഴുതുകയും ചെയ്യുന്നു. എന്നാൽ പതിയെ പതിയെ അപമൃത്യുവടഞ്ഞ ഭാർഗവിയുടെ സാന്നിധ്യം അയാൾ അറിയാൻ തുടങ്ങുകയാണ്. എന്നാൽ പ്രേതത്തോടുള്ള ഭയം അയാൾക്ക് തീരെയില്ല. സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് അദൃശ്യയായ പ്രേതത്തോട് അയാൾ ഇടപെടുന്നത്. ഭാർഗവിക്കുട്ടി എന്നാണ് അയാൾ അവളെ സംബോധന ചെയ്യുന്നത്. ഭാർഗവിയുടെ മുറിയിൽ നിന്ന് കിട്ടിയ കത്തുകളിൽ നിന്ന്, കടലാസുകളിൽ നിന്നും അവളുടെ മരണം ഒരു അപമൃത്യുവായിരുന്നില്ലെന്നും അതൊരു കൊലപാതകമായിരുന്നു എന്നും അയാൾ സംശയിക്കുന്നു. കിട്ടിയ തെളിവുകളും തന്റെ സങ്കല്പങ്ങളും ചേർത്ത് ഭാർഗവിയുടെ കഥ അയാൾ മെനഞ്ഞെടുക്കുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫ് മുഴുവൻ സാഹിത്യകാരൻ എന്ന ഒരൊറ്റ കഥാപാത്രം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ പ്രേക്ഷകൻ അത് ഓർക്കുക പോലുമില്ല. പ്രീതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അസാധാരണമായ മൂവ്മെന്റ്സ് ഉള്ള ചിത്രം. ജിജ്ഞാസയുണർത്തുന്ന ഒരു പ്രേതകഥയെ മനോഹരമായൊരു പ്രണയകഥയായി പരിവർത്തനപ്പെടുത്തുന്ന കലാവിദ്യ കൊണ്ട് സമർത്ഥമാണ് ഭാർഗവി നിലയം.

പടിഞ്ഞാറൻ കാറ്റ് വീശി തുടങ്ങിയിരുന്നു. പിലാത്തോട്ടത്തിലെ കൽബെഞ്ചിൽ ഞാനും ഹിരൺമയയും ഞായറാഴ്ചകളിൽ അങ്ങനെ വെറുതെയിരിക്കും. കാറ്റിൽ ഇലകൾ അനങ്ങുന്നത് നോക്കി കപ്പലണ്ടി കച്ചവടക്കാർ ചട്ടുകം കൊണ്ട് ചീനച്ചട്ടിയിൽ പടപടാ തട്ടുന്നത് കേട്ട് വഴിയിലൂടെ വല്ലപ്പോഴും പോകുന്ന കാറുകളുടെ നിറങ്ങളെക്കുറിച്ച് പറഞ്ഞ് സന്ധ്യ കറക്കും വരെ ഞങ്ങൾ അങ്ങനെ ഇരിക്കും. എന്തു പറഞ്ഞു വന്നാലും ഒടുവിലെത്തിച്ചേരുന്നത് സിനിമയിൽ തന്നെയാവും. ഒരു സിനിമ എടുക്കണമെന്നത് എന്റെ മോഹമായിരുന്നു. സിനിമയ്ക്ക് കഥ എഴുതണമെന്നത് അവളുടെയും. ഇടയ്ക്കിടയ്ക്ക് അവൾ പറയും, ഞാൻ എഴുതുന്ന തിരക്കഥ നിന്റെ സംവിധാനം, സിനിമ തലക്കി പിടിച്ചു നിന്ന യൗവനം. അതെ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭരതന്റെ ചിത്രങ്ങൾ, മൃഗങ്ങളില്ലാത്ത ഒരു ചിത്രവും ഭരതൻ ചെയ്തിട്ടില്ല. പ്രയാണം മുതൽ ഓരോന്നായി ഓർത്തു നോക്ക്.

പശുകുട്ടി, ആന, കുരങ്ങ്, പാമ്പ്, കാള, ലവ് ബേർഡ്സ്, നായ, കുതിര, കഴുകൻ, ഇങ്ങനെ ജന്തുജാലം കൊണ്ട് സമർത്ഥമാണ് ഭരതന്റെ ചലച്ചിത്ര ലോകം. ഇടയ്ക്ക് ഞാൻ ചോദിച്ചു, പാമ്പ് ഏത് സിനിമയിലാ? കൊള്ളാം, നീ അത് മറന്നോ. രതി നിർവേദം നിറയെ പാമ്പല്ലേ. അതിൽ പാമ്പിനെ ഭരതൻ ഉപയോഗിക്കുന്നത് പോലെ സത്യം പറഞ്ഞ വേറെ ആരും ഉപയോഗിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. ഞാൻ തിരക്കഥ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ വരിക മണ്ണായിരിക്കും. മണലും ചെളിയുമൊക്കെ ഞാൻ അതിൽ കൊണ്ടുവരും. ഭരതന്റെ ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഹിരൺ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നു. കഥയുള്ള സിനിമകളായിരുന്നില്ല ഭരതൻ എടുക്കേണ്ടിയിരുന്നത്. കാരണം എന്താന്ന് നിനക്കറിയോ? ഭരതൻ ഒരു കഥ പറച്ചിലുകാരനല്ല, തീർത്തും ആർട്ടിസ്റ്റാണ്. ജോൺ എബ്രഹാം ശൈലിയിലൊക്കെ ഭരതൻ ചിത്രമെടുത്തിരുന്നെങ്കിലുണ്ടല്ലോ, അയാളെ നമുക്ക് കിട്ടുകയില്ലായിരുന്നു. അത്രയ്ക്ക് ജീനിയസ് ആയ ആർട്ടിസ്റ്റാണ്. പിലാത്തോട്ടത്തിലെ ഒരു ഞായറാഴ്ച സിമൻ ബെഞ്ചിലിരുന്ന് അവൾ എഴുതാൻ പോകുന്ന തിരക്കഥയുടെ സിനോപ്സിസ് എന്നെ പറഞ്ഞു കേൾപ്പിച്ചു. എനിക്കത് ഡയറക്റ്റ് ചെയ്യാനാവില്ലെന്ന് അപ്പോഴേ തോന്നി. ഞാനത് പറഞ്ഞില്ല. ഇത് ഹിരൺ നീ തന്നെ ഡയറക്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഉള്ളാലെ പറഞ്ഞു. അത് കഴിഞ്ഞു വന്ന ഞായറാഴ്ച പിലാത്തോട്ടത്തിൽ ഞാൻ പോയില്ല. പീരിയഡ്സിന്റെ അസ്കിത കൊണ്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞു വന്ന ഞായറാഴ്ച പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാതെ ഹിരണിനെ അവളുടെ അപ്പൻ കല്യാണം കഴിപ്പിച്ച് അയച്ചു കളഞ്ഞു. അവളുടെ ഡയറിയിൽ ആരോടോ ഉള്ള പ്രണയം അവൾ കുറിച്ചിട്ടിരുന്നത് അപ്പൻ കണ്ടു അത്രേ. എനിക്ക് കഷ്ടം തോന്നി. ഡയറി നിറയെ അവൾ പ്രണയം കുറിച്ചത് സിനിമയോടുള്ള ഇഷ്ടമായിരുന്നു. അത് മാത്രമായിരുന്നു. അത് മനസ്സിലാക്കാൻ അപ്പന് കഴിയാതെ പോയി. ഓരോ സിനിമ കാണുമ്പോഴും തിരശീലയിൽ ഞാൻ വെറുതെ തിരിയും. കഥാ തിരക്കഥ ഹിരൺമയി എന്നെഴുതിയത് വായിക്കാൻ ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. ഹിരണിനെ പോലെ സ്വപ്നങ്ങളുള്ള ഒരു പെൺകുട്ടി ഒരിക്കലും ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ വന്ന് പിറക്കരുത്. അല്ലെങ്കിൽ ഒരു പുതിയ ലോകം പിറക്കുന്നതുവരെ പെൺകുട്ടികൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കരുത്. അല്ലാത്ത പക്ഷം അവഗണനകളുടെ മഴ നനഞ്ഞ് അവൾ ഭരതന്റെ വൈശാലിയെപ്പോലെ മണ്ണടിഞ്ഞു പോകും. എനിക്ക് ഓർമ്മയുണ്ട്, വൈശാലിയുടെ ക്ലൈമാക്സിൽ ഹിരൺ കണ്ണു തുടച്ചത്. മിക്കവാറും പെൺകുട്ടികളുടെ ഗതി ഇങ്ങനെയാണെന്ന് പറഞ്ഞത്, ഹിരൺ നീ എവിടെയാണ്? വൈശാലിയെപ്പോലെ എവിടെ? ഏത് മഴ നനഞ്ഞ് നീ മണ്ണടിഞ്ഞു പോയിരിക്കുന്നു?

മലയാള സിനിമയ്ക്ക് അഭൂതപൂർവമായ ദൃശ്യചാരുത പകർന്ന സംവിധായകനാണ് ഭരതൻ. ചെറിയ മനുഷ്യരുടെ വിഷാദങ്ങളും കാൽപ്പനിക ലാവണ്യങ്ങളും വ്യത്യസ്ത ഭൂഭാഗങ്ങളുടെ പ്രകൃതി മനോഹാരിതയും നയനാനന്ദകരമായ ഫ്രെയിമുകളിൽ ഭരതൻ പകർന്നു. വൈശാലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മലയാളത്തിലെ പുരാണകഥാശാഖയിൽ അത് ഒറ്റപ്പെട്ടു നിൽക്കുന്നു എന്നതാണ്. ഒരു പൌരാണിക കഥാവസ്തുവിനെ സൗന്ദര്യാത്മകമായി സമീപിക്കുകയാണ് ഭരതൻ ചെയ്തത്. അംഗരാജ്യത്ത് കൊടും വേനലിൽ അന്തമില്ലാതെ തുടരുമ്പോൾ ലോമപാദ രാജാവ് പോംവഴി കാണാതെ വിഷണ്ണനായി. രാജഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഋഷ്യശൃംഖനെ കൊണ്ടുവന്ന് യാഗം ചെയ്യിച്ച് മഴ പെയ്യിക്കുന്നു. ഋഷ്യശൃംഖനെ കൊണ്ടുവരാൻ ദേവദാസി പെൺകുടിയായ വൈശാലി നിയോഗിക്കപ്പെടുന്നു. ഋഷ്യശൃംഖൻ വന്നാൽ, യാഗം ചെയ്താൽ, മഴ പെയ്താൽ മാലോകർ കേൾക്കെ വൈശാലി സ്വന്തം മകളാണെന്ന സത്യം രാജാവ് അംഗീകരിക്കണമെന്നായിരുന്നു വൈശാലിയുടെ മാതാവിന്റെ ആവശ്യം. എന്നാൽ ദൌത്യം വിജയിച്ച ശേഷം വൈശാലി ക്രൂരമായി പിന്തള്ളപ്പെടുന്നു. ക്രൂരമായ വരൾച്ചയിൽ ആരംഭിക്കുന്ന ചലച്ചിത്രം സമർത്ഥമായ മഴയിൽ കലാശിക്കുന്നു. വരൾച്ചയുടെ ഉള്ളുലയ്ക്കുന്ന ദൃശ്യങ്ങളും കോരിച്ചൊരിയുന്ന മഴയുടെ ആഹ്ലാദാവേശവും തിരശീലയിൽ നന്നായി പകർത്താൻ ഭരതന് കഴിഞ്ഞു. പുതുമ പകരുന്ന താരനിർണയം, മനോഭിരാമമായ വാതിൽപ്പുറ ചിത്രീകരണം, ശ്രവണമധുരമായ ഗാനങ്ങൾ, വൈശാലി ജനഹൃദയങ്ങൾ കീഴടക്കുക തന്നെ ചെയ്തു.

സിനിമയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി സ്നേഹിച്ചവർ, ഇഷ്ടപ്പെട്ടവർ, പ്രണയിച്ചവർ ഒരു സിനിമ സംവിധാനം ചെയ്യണം, അത് കണ്ട് തിയേറ്ററിൽ നിന്ന് മരിച്ചുപോയാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഋഷി. സിനിമയല്ലാതെ മറ്റൊന്നിലേക്കും പോകാൻ എനിക്കാവില്ലെന്ന് പറഞ്ഞ ഹിരൺ. പിന്നെ ഞാൻ. ആരും സിനിമയുടെ ലോകത്ത് ചെന്നില്ല. അതെന്തുകൊണ്ടാവും എന്നറിഞ്ഞുകൂടാ. പാഷൻ അല്ലാത്തത് കൊണ്ടൊന്നും ആയിരുന്നില്ല, ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കും. ശ്രമിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാവും. പെൺ ജന്മങ്ങളായതുകൊണ്ടാവും. ആകോ, അറിഞ്ഞൂടാ, അത്ര തന്നെ. എന്നാലും സിനിമയോടുള്ള ഇഷ്ടം, ഭ്രമം അതൊടുങ്ങില്ല തന്നെ ഒരിക്കലും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സുഖദമീ രാത്രി.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. നമുക്ക് രണ്ട് വ്യക്തിത്വമുണ്ടോ? ഈ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് കൗണ്ടറിനരികിലേക്ക് പോയപ്പോൾ ഒരാളിൻ്റെ ദേഹത്ത് മുട്ടിയെന്ന് കരുതൂ. നിങ്ങൾ ക്ഷമ പറയും, അയാളും പറയും കുഴപ്പമില്ല എന്ന്. എന്നാൽ വീട്ടിൽ മകനോ മകളോ നിങ്ങളെയൊന്ന് മുട്ടിയെന്ന് വിചാരിക്കൂ. എങ്ങനെയാവും നിങ്ങൾ പ്രതികരിക്കുന്നത്? നോക്കി നടന്നൂടെ നിനക്ക്, കണ്ണിലെന്താ? വീട്ടിൽ വേണ്ടപ്പെട്ട ഒരു അതിഥി വന്നു എന്ന് കരുതൂ. അയാളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസ് വീണ് ഉടഞ്ഞു എന്ന് വിചാരിക്കൂ. നിങ്ങൾ എന്തു പറയും? കുഴപ്പമില്ല, സൗമ്യതയോടെ അത്രയും പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചില്ലുകൾ വാരിക്കളയും. ഒരു ചില്ല് പോലും അവിടെ എങ്ങുമില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾ അതിഥിയോട് പറയും, സൂക്ഷിച്ച് ചവിട്ടണേ, പൊട്ടോ പൊടിയോ കിടക്കുന്നെങ്കിലോ എന്ന്. എന്നാൽ മകളുടെയോ മകൻ്റെയോ കയ്യിൽ നിന്നാണ് ഒരു ഗ്ലാസ് വീണുടയുന്നതെങ്കിലോ അതേക്കാൾ വലിയ ശബ്ദത്തിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും. ചില്ലുകൾ മുഴുവൻ അവരെ കൊണ്ട് വാരിക്കും. എവിടെ കൊണ്ട് കളയണമെന്നവർ ചോദിച്ചാൽ പുഴുങ്ങി തിന്നോളാൻ പറയും. പൊട്ടിയ ഗ്ലാസിനെക്കുറിച്ച് വൈകുന്നേരം വരെ പുലമ്പിക്കൊണ്ടിരിക്കും. മിക്കവാറും പല കാര്യങ്ങളിലും നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബന്ധുക്കളുടെ കുട്ടികൾ ആരെങ്കിലും വന്നാൽ ചിലപ്പോൾ എന്നും ചിക്കനും മീനും ഒക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ വാരിക്കൊടുത്തൊന്നും വരും. പക്ഷെ വീട്ടിലാണെങ്കിലോ വേണമെങ്കിൽ കോരി തിന്നോ എന്ന മനോഭാവം. ശരിക്കും നമ്മൾക്ക് ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടോ? കാണുമായിരിക്കും അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

0: എന്തുകൊണ്ടാണ് പുറത്ത് പെരുമാറുന്നത് പോലെ അകത്തും പെരുമാറാൻ നമുക്ക് കഴിയാതെ പോകുന്നത്? വാസ്തവത്തിൽ വഴക്കും വക്കാണവുമൊന്നും വീട്ടിനകത്തില്ലായിരുന്നുവെങ്കിൽ എന്തു രസമായിരുന്നേനെ. പുറത്തുള്ളവരോട് ചിരിച്ച് വർത്തമാനം പറയാൻ നമുക്കറിയാം. വീട്ടിൽ വഴക്കിട്ട് അടിയുണ്ടാക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും പെട്ടെന്ന് പുറത്തുനിന്നൊരാൾ വരുന്നതെന്ന് വിചാരിക്കുക. സ്വിച്ച് ഇട്ട പോലെ നമ്മുടെ സ്വഭാവം മാറും. അവരെ നോക്കി ചിരിക്കും. വിനയാന്വിതമായി അവരോട് അകത്ത് കയറിയിരിക്കാൻ പറയും. അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ഭാര്യയോട് അതുവരെയില്ലാത്ത സ്നേഹത്തോടെ കുറച്ച് ബഹുമാന ആദരങ്ങൾ കൂടി ചേർത്ത് ചായ എടുക്കാൻ പറയും. ആ സമയം ഭാര്യ എല്ലാവിധ സ്നേഹത്തോടെയും തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ചേട്ടന് കൂടി ചായ എടുക്കട്ടെ? അതിഥിക്ക് ഇത് കേട്ട് ചിലപ്പോൾ ഒന്നും തോന്നില്ല. കാരണം അയാൾ വീട്ടിലൊരു അംഗം കഴിഞ്ഞ് ഇടവേളക്കിറങ്ങിയതായിരിക്കും. ഒരു പാട്ട് കേട്ടാലോ?
1: മണിനാദം കേട്ടു കാട്ടിൽ കുതിരാ

നമ്മൾ കരുതി വച്ചിരിക്കുന്നത്. വീട്ടിലെ ഈ പെരുമാറ്റങ്ങളെല്ലാം ശരിക്കുള്ളതും മറ്റെല്ലാം അഭിനയവുമെന്നാണ്. ഉടുപ്പിൻ്റെ കാര്യം പോലെയാണത്. വീട്ടിൽ വൃത്തികെട്ട ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കും, പുറത്ത് ഒരുങ്ങി ചമഞ്ഞിറങ്ങും. ഒന്ന് ഓർത്തു നോക്കൂ, നല്ല വൃത്തിയോടെ കൊള്ളാവുന്ന ഉടുപ്പൊക്കെ ഇട്ടല്ലേ വീട്ടിൽ നിൽക്കേണ്ടത്? കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കിയ വീടല്ലേ, അവിടെ നല്ല വൃത്തിയായിട്ട് നിൽക്കണ്ടേ? ഇൻസെർട്ട് ചെയ്ത് നിൽക്കണമെന്നൊന്നും പറയുന്നില്ല, കംഫർട്ടായി നിൽക്കാം. അങ്ങനെ പറഞ്ഞാൽ ചിലർ പറയും, ഇടാതെ നിൽക്കുന്നതല്ലേ കംഫർട്ടെന്ന്. അതുകൊണ്ട് തർക്കിക്കാനൊന്നുമില്ല, അത് പോട്ടെ, അതങ്ങനെ നിൽക്കട്ടെ. പെരുമാറ്റത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? വീടിനകത്താണ് ശരിക്കും നമ്മൾ നന്നായി പെരുമാറേണ്ടത്. കുട്ടികളോടും പങ്കാളിയോടും സ്നേഹത്തോടെയും സൗമ്യതയോടെയും പെരുമാറാൻ നമുക്ക് കഴിയണം, അത് ശീലമാക്കണം. അതിന് ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും മറ്റൊരാളിൻ്റെ കുറ്റം പറയാതിരിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണെന്നറിയുമോ? കുറ്റം പറയാൻ അവസരം കിട്ടിയാൽ ഒരു ഗ്യാപ്പിനിടയിൽ പങ്കാളിയുടെ ഏതെങ്കിലും ബന്ധുവിൻ്റെ കുറ്റം കൂടി തിരികെ വയ്ക്കാൻ ശ്രമിക്കും. അത് പിന്നെ വലിയ കലിപ്പാകും. ഭാര്യയുടെ ബന്ധുക്കളുടെ കുറ്റം പറയാനുള്ള വ്യഗ്രതയുള്ള ആളാണോ നിങ്ങൾ? ഭർത്താവിൻ്റെ ബന്ധുക്കളുടെ വില ഇടിച്ചു താഴ്ത്തുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ സന്തോഷത്തോടെ ജീവിക്കുക അത്ര എളുപ്പമല്ല. ഒരു പാട്ട് കേട്ടാലോ?

സന്തോഷത്തോടെയും സൗമ്യതയോടെയും പെരുമാറുന്നത് കാണാനാണ് ഏവർക്കും ഇഷ്ടം. അതെവിടെയായാലും ശരി തന്നെ, ഒരു ഹോട്ടലിൽ, ടെക്സ്റ്റൈൽസിൽ, എവിടെയും നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഹോസ്പിറ്റാലിറ്റി എന്നാണ് സായിപ്പ് അതിനെക്കുറിച്ച് പറയുന്നത്. ചിരിച്ചുകൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ കസ്റ്റമറോട് ഇടപെടുന്ന കടയുടമയ്ക്ക് കച്ചവടം കുറയില്ല. നാട്ടിൽ ഹാർഡ്വെയർ കച്ചവടം നടത്തുന്ന ഒരു സുഹൃത്തുണ്ട്, വിക്രമൻ. പഞ്ചായത്തിൻ്റെ വക ഒരു ഇടുങ്ങിയ കടമുറിയിലായിരുന്നു അയാളുടെ കച്ചവടം. ഇപ്പം അങ്ങനെയല്ല കേട്ടോ, സ്വന്തമായി വലിയ കടയൊക്കെ ഉണ്ട്. സാധനങ്ങൾ അന്ന് ആ കുടുസുമുറിയിൽ വാരി വലിച്ചിട്ടിരിക്കും. നിങ്ങൾക്കിതൊന്ന് അടുക്കി വെച്ചാൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നൊരു മറുപടിയുണ്ട്, കടയല്ല സാറേ, കടക്കാരനാണ് കാര്യം. വിക്രമൻ്റെ ഈ തത്വശാസ്ത്രത്തിന് വിക്രമൻ ഫിലോസഫി എന്ന് പേരിടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് വളരെ വലിയ ഒരു ഭയങ്കര തത്വശാസ്ത്രമാണ്. ഒരു പാട്ട് കേട്ടാലോ?

പുറത്ത് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന നല്ല പെരുമാറ്റം ജീവിതത്തിൽ അപ്പടി പ്രാവർത്തികമാക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. മനസ്സിലുള്ള കാര്യങ്ങൾ, അതിഷ്ടങ്ങളാവട്ടെ അനിഷ്ടങ്ങളാവട്ടെ, എല്ലാം പറയണം. ആരോടെങ്കിലും പറയണമെന്നല്ല, പറയേണ്ടവരോട് പറയണം. ഒഴുകുന്ന വെള്ളത്തിൻ്റെ അത്ര ശുദ്ധി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനുണ്ടാവില്ല എന്ന് മാത്രം ഓർത്താൽ മതി. അതായത് പറയേണ്ട കാര്യങ്ങളൊന്നും പിന്നത്തേക്ക് മാറ്റിവെക്കരുത് എന്നർത്ഥം. പറയാതെ മാറ്റിവെച്ച് മാറ്റിവെച്ച് അടിച്ചമർത്തിയാൽ പിന്നീട് എപ്പോഴെങ്കിലും അത് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് പറയണം. വല്ലപ്പോഴെങ്കിലും ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയണം. മനസ്സിൽ ഡാമുകൾ കെട്ടരുത്. മനസ്സിലെ നദി അനർഗളം ഒഴുകട്ടെ. എത്രത്തോളം അത് കെട്ടിക്കിടക്കുന്നുവോ അത്രയും അത് മലിനമാകും. ഒഴുകാൻ അനുവദിച്ചു നോക്കൂ. കുറച്ചുനാൾ കഴിയുമ്പോൾ അത് സ്ഫടിക തുല്യം തിളങ്ങുന്നത് കാണാം. മനസ്സങ്ങനെയാണ്, ജീവിതവും അങ്ങനെയാണ്. അത് മറന്നു പോകരുത്. ഒരു പാട്ട് കേട്ടാലോ?

ഒരു വീട്ടിൽ നമ്മൾ അധികകാലമൊന്നും ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നില്ല. ഒരുമിച്ച് ജീവിക്കുന്ന കാലമാകട്ടെ എല്ലാ നേരവും ഒരുമിച്ച് വീട്ടിനുള്ളിൽ ഇല്ലതാനും. കുട്ടികൾ സ്കൂളിൽ പോകുന്നു, മുതിർന്നവർ ജോലിക്ക് പോകുന്നു, വയസ്സായ അമ്മയോ അച്ഛനോ മാത്രമായിരിക്കും ചിലപ്പോൾ വീട്ടിലുള്ളത്. വൈകുന്നേരമായിരിക്കും എല്ലാവരും ഒരുമിച്ചുണ്ടാവുക, അല്ലേ? മിക്കവാറും ദിവസങ്ങൾ വീട്ടിൽ വഴക്കാണ് എന്ന് എത്രയോ കുട്ടികൾ പരാതിപ്പെടുന്നു. ആകെ കിട്ടുന്ന കുറച്ച് നേരമാണ്, അത് മുഴുവൻ പരാതിയോ പരിഭവമോ പഴിചാരലോ വഴക്കോ ഒക്കെ ആക്കി മാറ്റുന്ന ആളുകൾ. കുട്ടികൾ സ്കൂളിലായിരുന്നപ്പോൾ അവരവിടെ വഴക്കുണ്ടാക്കിയിരുന്നില്ല. നിങ്ങൾ ജോലി സ്ഥലത്തായിരുന്നപ്പോഴും അവിടെ വഴക്കുണ്ടാക്കിയില്ല. അവിടെയൊക്കെ നിങ്ങൾ നന്നായി പെരുമാറി, എന്നിട്ടാണ് വീട്ടിൽ വന്നപ്പോൾ സ്വഭാവം മാറിയത്. എന്തിന്? അതൊരു നല്ല ചോദ്യമാണ്. എന്തിന്? ഒരു പാട്ട് കേട്ടാലോ?

സ്വഭാവം മാറാനുള്ളതല്ല വീടുകൾ. നമ്മൾ വീട്ടിലെത്തിയാലുടൻ വസ്ത്രം മാറുന്നു. അതേ ലാഘവത്തോടെ സ്വഭാവവും മാറ്റേണ്ടതുണ്ടോ? ആലോചിച്ചു നോക്ക്. ഔപചാരികവും അനൗപചാരികവും എന്ന രണ്ട് ഘടകങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ജോലിസ്ഥലത്ത് ഔപചാരികത ഉണ്ടാവണം, വീട്ടിൽ അനൗപചാരികതയായിരിക്കണം. ഔപചാരികത എന്ന് പറഞ്ഞാൽ നല്ല പെരുമാറ്റം, അനൗപചാരിക എന്ന് പറഞ്ഞാൽ തോന്നിയവാസം, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചു വച്ചിരിക്കുന്നത്, ഒഫീഷ്യലും അൺഒഫീഷ്യലും അല്ലേ. അതുപക്ഷേ പെരുമാറ്റത്തെയോ സ്വഭാവത്തെയോ ബാധിക്കേണ്ടതില്ല തന്നെ. എപ്പോഴും സന്തോഷകരമായിരിക്കുക, സൗമ്യമായിരിക്കുക, സാധാരണമായിരിക്കുക. എന്തൊരു സുഖമായിരിക്കുമെന്നറിയുമോ അങ്ങനൊരു ജീവിതം? ഒരു പാട്ട് കേട്ടാലോ.

അതെ, വഴക്കുണ്ടാക്കാൻ എളുപ്പമാണ്, പൊട്ടിത്തെറിക്കാൻ അതിലേറെ എളുപ്പമാണ്. പക്ഷെ ക്ഷമയോടെ കാര്യങ്ങളെ കാണാൻ, പാകതയോടെ കാര്യങ്ങളെ വിലയിരുത്താൻ നല്ല വ്യക്തിത്വം ആവശ്യമാണ്. പകയോടെ കാണണോ പാകതയോടെ കാണണോ? അതൊരു നല്ല ചോദ്യമാണ്. അതാണ് പ്രധാനം. പകയുപേക്ഷിക്കൂ, പാകതയോടെ കാര്യങ്ങളെ നോക്കിക്കാണൂ, എല്ലാം ശരിയാകും. ശരിയാകാതെ എവിടെ പോകാനാണ്? സംശയമില്ല. ഒരു പാട്ട് കൂടി കേട്ടാലോ?

വഹിനി സന്തപ്താം ദുബിന്ധുന സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. ചുട്ടുപഴുത്ത ഇരുമ്പ് ദണ്ടിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെ പെട്ടെന്ന് പൊലിഞ്ഞു പോകുന്നതാണ് മനുഷ്യജീവിതം. എഴുത്തച്ഛൻ്റെ വരികളാണ്. ജീവിതം അർത്ഥവത്തായിരിക്കണം, അമൂല്യമായിരിക്കണം, ആഹ്ലാദകരമായിരിക്കണം. കാരണം അത് കുറച്ച് നാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ, അമൂല്യമാക്കാൻ, ആഹ്ലാദകരമാക്കാൻ ആദ്യം ചെയ്യേണ്ടത് ദേഷ്യം ഉപേക്ഷിക്കുക എന്നതാണ്. പിന്നെ വേണ്ടത് നന്നായി അധ്വാനിക്കുക എന്നതാണ്. ഇത് രണ്ടും ചെയ്യുന്ന പക്ഷം ചിലപ്പോൾ ജീവിതം പരമാനന്ദകരമായേക്കും. അതിലൊരു സംശയവുമില്ല. ഇംഗ്ലീഷിലെ ഒരു നല്ല വാക്കാണ് ബ്ലിസ്, പരമാനന്ദം, സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ആനന്ദം. അങ്ങനെ സ്വതന്ത്രമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ദേഷ്യം ഉപേക്ഷിക്കൂ, പക ഉപേക്ഷിക്കൂ, പാകതയുടെ കാര്യങ്ങളെ കാണൂ. സ്വാതന്ത്ര്യത്തോടുകൂടിയുള്ള ആനന്ദം നമ്മളെ തേടി വരും, സംശയമൊന്നുമില്ല. പിന്നെ അധ്വാനിക്കാനും മറന്നുപോകരുത്. യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ സന്തോഷം അധ്വാനിക്കുന്നവരുടെ കയ്യിലാണ്. അവർക്കാണ് അത് നന്നായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നത്. ചൂഷകർക്ക് ഒരിക്കലും നല്ല സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. കുറ്റബോധം കലർന്ന ഒരു പാരതന്ത്ര്യ സന്തോഷം മാത്രമേ ചൂഷകർക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, അധ്വാനിക്കണം, ദേഷ്യം ഉപേക്ഷിക്കണം. ജീവിതം സ്വതന്ത്രമായി, സുന്ദരമായി, സൗമ്യമായി, ഭദ്രമായി ചേർന്നു നിൽക്കും. അതൊരു സുഖകരമായ അവസ്ഥയാണ്. ഒരു പാട്ട് കുടിക്കണം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു, സുഖമായി ഉറങ്ങാനുള്ള നേരമാകുന്നു. എല്ലാവർക്കും സുഖസുഷുപ്തി നേരുന്നു. കാരണം എന്നും പറയുന്നത് പോലെ സുഖമായി ഉറങ്ങിയാലേ സന്തോഷത്തോടെ ഉണരാനാകും. ഉന്മേഷത്തോടെ ഉണർന്നാൽ മാത്രമേ ജീവിതത്തിലെ കർത്തവ്യങ്ങൾ നന്നായി ചെയ്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ. പുതിയ പ്രഭാതങ്ങളുണ്ടാകണം. ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിക്കണം. അങ്ങനെ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ക്രിയാത്മകമാവണം. ക്രിയാത്മകമാകണമെങ്കിൽ ഉന്മേഷത്തോടെ ഉണർന്നേ മതിയാകും. മനസ്സും ശരീരവും ഉണർന്ന ഒരാളിന് മാത്രമേ ക്രിയാത്മകമായി എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിനു വേണ്ടി ചെയ്യാനാവും. അതുകൊണ്ട് സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.